ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, രഹസ്യങ്ങൾ, മോഹഭംഗങ്ങൾ, ഇവയെല്ലാം മറച്ചുവെക്കാനായി മനുഷ്യൻ ചില പ്രതിരോധ തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ആദ്യഘട്ടം തൻ്റെ ആവശ്യങ്ങളെല്ലാം ആവശ്യമല്ല, ആവശ്യമില്ല എന്ന് വിശ്വസിച്ച് ചിന്തിച്ച് സമ്മർദ്ദത്തിലൂടെ അടിച്ചമർത്തി ദമനം ചെയ്യും. പൂഴ്ത്തിവെച്ച് പൂട്ടിവെക്കും. ശേഷമോ ഇതൊന്നും എനിക്ക് ലഭിക്കേണ്ടതല്ലെന്നും കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല എന്ന മനോഭാവം കിട്ടാത്ത മുന്തിരി പുളിക്കുന്നത് പോലെ. ക്രമേണ തൻ്റെ ആഗ്രഹങ്ങളെ, മോഹങ്ങളെ മറ്റു സാമൂഹിക പ്രവർത്തനത്തിലൂടെയോ ദിശ മാറ്റിയോ മറ്റൊന്നിലൂടെയോ സന്തോഷിക്കും. പ്രതിരോധ തന്ത്രം ക്രമേണ മറ്റൊരാളെ കുറ്റപ്പെടുത്തി തുടങ്ങും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കുന്നതായി ഭാവിക്കും. ഈ അവസ്ഥയിലെല്ലാം ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷം, സമ്മർദ്ദം അതി ഭീകരമായിരിക്കും. പ്രതിരോധത്തിൻ്റെ ഊർജമെല്ലാം ഒലിച്ചു പോകുമ്പോൾ അയാൾ കരഞ്ഞു തുടങ്ങും. ആ കരച്ചിൽ ദേഷ്യവും അക്രമവും ആയി മാറിയേക്കാം. ഏറ്റവും ഒടുവിൽ ആ വ്യക്തി തന്നിലേക്ക് ഉൾവലിയും. പ്രതിരോധ തന്ത്രം യുദ്ധരാജ്യതന്ത്രങ്ങളിലാകാം. മാനുഷിക വൈകാരിക തലത്തിൽ സ്വയം കാട്ടുന്ന ക്രൂരതയല്ലേ അത്?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ലിയാന സന്തോഷം ആലപിക്കുന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീതി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 ശ്രോതാക്കളുടെ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളാണ്. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. Srireesh Jewellery, Mattanur.
2: Kavyadhara. കാവ്യധാരയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ കവിത ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആലപിക്കുന്നത് ലിയാന എൻസൺ.

0: സുലാന എൻ സന്തോഷ്. ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400330 9496 9741.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
6: ഇന്ന് സെപ്റ്റംബർ 24. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 24 വർഷത്തിലെ 267 ദിനമാണ്. സെപ്റ്റംബർ 24 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1932 പൂനെ കരാർ ഒപ്പുവച്ചത്. 1950 യമനിലെ ജൂതന്മാരെ ഇസ്രായേലിലേക്ക് നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ മാജിക് കാർപ്പറ്റ് ആരംഭിച്ചു. 2002 ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ ഭീകരാക്രമണമുണ്ടായി. 2007 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം ലഭിച്ചു. 2007 ഇരിങ്ങൽ കരകൌശല ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2014 ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ഉപഗ്രഹമായ മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി. അങ്ങനെ ആദിശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തുന്ന ആദ്യ രാഷ്ട്രമായി ഇന്ത്യ മാറി. 1907 ജർമ്മനിയിലെ സ്റ്റുവർട്ട്ഗട്ടിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ മാഡം ബിക്കാജി കാമ, അഭിനേതാവ് MR ഗോപകുമാർ തുടങ്ങിയവരുടെ ജന്മദിനവും, പൊക്രാൻ ആണവ പരീക്ഷണത്തിന്റെ സൂത്രധാരനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജാരാമണ്ണ, സിനിമാ താരം പത്മിനി, മലയാള സിനിമയിലെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന നടൻ തിലകൻ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 24.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുഹമ്മദ് നബി.
1: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്

0: ഉൾപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒ ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 24, കന്നി 8, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെ പ്രചാരകനും സാംസ്കാരിക നാടക പ്രവർത്തകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. തലസ്ഥാനത്ത് 49 വർഷം പിന്നിടുന്ന സൂര്യ എന്ന കലാക്കൂട്ടായ്മയുടെ അമരക്കാരനായിരുന്നു. മലയാളത്തിലെ ആദ്യ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ശില്പിയാണ്. ISRO ശാസ്ത്രജ്ഞനായി ചേർന്ന ശേഷം ജോലി രാജിവെച്ച് കലാപ്രവർത്തനത്തിന് ഇറങ്ങിയ സൂര്യ കൃഷ്ണമൂർത്തി 1977 തലസ്ഥാനത്ത് സൂര്യ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. സ്ത്രീപർവം, ദീപശിഖ, സൂര്യകാന്തി, തുടക്കം, നിലാവെളിച്ചം, മുറിവുകൾ തുടങ്ങി 20+ നവീന നാടക സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. നാടകശില്പകലയ്ക്കും സംവിധാനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് 1996 ലഭിച്ചു. 2023 കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ കേരളപ്രഭ അവാർഡും ലഭിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി സർക്കാരുകളുടെ പരമോന്നത ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വസതിയായ തൈക്കാട് ഗണേശത്തിൽ ഇന്ന് രാവിലെ 7 മുതൽ പൊതുദർശനമുണ്ടാകും. സംസ്കാരം വൈകിട്ട് 6:45 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെച്ചൊല്ലി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആഭ്യന്തര യുദ്ധമെന്ന് റിപ്പോർട്ടുകൾ. 3-അംഗ കമ്മീഷനിലെ 2 നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുക്കാത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നടപടികളെ അംഗങ്ങളായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും പലകുറി എതിർത്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. ആകെ സംസ്ഥാനങ്ങളിലായി 13 പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ SIR പ്രക്രിയയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് സംഭവവികാസങ്ങൾ. SIR വിവാദ തീരുമാനങ്ങളും പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 നിബന്ധനകളുമാണ് പ്രധാനമായും എതിർക്കപ്പെട്ടത്. എല്ലാ അധികാരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേന്ദ്രീകരിച്ച് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ അപ്രസക്തമാക്കുന്നതിനോടും 2 വിയോജിക്കുന്നതായി ഒരു ദേശീയ ദിനപത്രം പുറത്തുവിട്ട വിവരങ്ങളിലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ നിഷേധിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെത്തുന്നു. അമിത്ഷാ 25 രാത്രി തിരുവനന്തപുരത്തെത്തും. 26 വള്ളിക്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിലെയും കുണ്ടറയിലെയും പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിക്ക് 27-11 അമൃതാനന്ദമയി മഠത്തിലും 2:30 ആലപ്പുഴ വള്ളിക്കുന്നത്തുമാണ് ചടങ്ങുകൾ. 4:30 തിരുവനന്തപുരം വോങ്കോട് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ പരിപാടിയിലും പങ്കെടുക്കും. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55.72 പവൻ തൂക്കമുള്ള സ്വർണ്ണ കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ളത് അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള മുക്കുമണ്ഡം കൊണ്ടുള്ള കിരീടമാണ്. നാടക സിനിമാ നടിയും നർത്തകിയും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായിരുന്ന തിരുവണ്ണൂർ കോട്ടുമേൽ വേലിയിൽ സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. മീൻചന്ത മിനി ബൈപ്പാസിന് സമീപം വെസ്റ്റ് ബാങ്ക് MCR റോഡിൽ ശ്രീധരം വീട്ടിൽ ബുധനാഴ്ച രാവിലെ 8:45 അന്ത്യം. മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ വൻ ജനപ്രീതി നേടിയ നടിയാണ്. ചിത്രത്തിലെ ജമീല എന്ന ഉമവേഷം അവതരിപ്പിച്ചതിന് മികച്ച

സ്വഭാവ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം, ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം എന്നിവ അവരെ തേടിയെത്തിയിരുന്നു. മൃതദേഹം ഇന്ന് വൈകിട്ട് 3:30 കോഴിക്കോട് ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിക്കും. ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനാൽ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളും ഗ്രാമീണ ബാങ്കുകളും 27 സെപ്റ്റംബർ ഞായറാഴ്ച പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 4ാം ശനിയാഴ്ച അവധിയായതിനാൽ 5 ദിവസം ബാങ്ക് പ്രവർത്തിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനാണിത്. സ്ത്രീയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിക്കുന്നതും നെഞ്ചിലമർത്തുന്നതും ബലാത്സംഗ ശ്രമമായി കാണാനാവില്ലെന്ന പട്ന ഹൈക്കോടതി വിധിയിൽ സ്വമേധയാ ഇടപെട്ട് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കുറ്റകരമാണെന്ന് നിരീക്ഷിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് സ്വമേധയാ ഇടപെടാൻ തീരുമാനിച്ചത്. അതേസമയം കേസിലെ പ്രതിയെക്കൂടി കേട്ട ശേഷമേ വിധിയിലെ നിരീക്ഷണങ്ങൾ റദ്ദാക്കാനാകൂ എന്നും സുപ്രീംകോടതി പറഞ്ഞു. ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകൾ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിന് പരിഹാരം കാണുന്നതിനായി സ്ഥിരമായി ഒരു 5-അംഗ ഭരണഘടനാ ബെഞ്ചുണ്ടാക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ച് സുപ്രീംകോടതി ജഡ്ജിമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന നിയമം ചോദ്യം ചെയ്യുന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതിൽ തീരുമാനമെടുക്കാൻ ചീഫ് ജസ്റ്റിസിന് വിട്ടുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്രശർമ്മയും ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. രാജ്യത്ത് 100 കോടിയോളം വോട്ടർമാരുടെ വിവരശേഖരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനുവരി 22 നിലവിൽ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക സംവിധാനമായ ECI നെറ്റുമായി ബന്ധപ്പെട്ടും കമ്മീഷനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ. നിയമപ്രകാരമാണ് ഇത് നിലവിൽ വന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞിരുന്നു. തികച്ചും സുതാര്യമാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെന്ന് കമ്മീഷൻ IT വിഭാഗം ഡയറക്ടർ ജനറൽ സീമ ഖന്നയും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഫലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും നിയമപ്രകാരം ചുമതലപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഈ പുതിയ സംവിധാനത്തിൽ പ്രവേശനം ഇല്ലാതാകുകയും IT വിഭാഗം ഡയറക്ടർ ജനറലിന്റെയും സംഘത്തിന്റെയും മാത്രം നിയന്ത്രണത്തിലാവുകയും ചെയ്തു എന്ന ആരോപണമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഭിന്നിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ബംഗാളിൽ ഈ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. SIR മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി മറ്റ് 2 കമ്മീഷണർമാരും വിയോജിച്ചെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് നേരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. ഗ്യാനേഷ് കുമാർ ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് വോട്ട് മോഷണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഗ്യാനേഷ് കുമാറാണെന്നും ആരോപിച്ചു. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇത്തവണയും വീടുകളിലെത്തി നൽകും. വെള്ളിയാഴ്ച വിതരണം തുടങ്ങും. 957.93 കോടി രൂപ സർക്കാർ അനുവദിച്ചു. നിലവിൽ സഹകരണ ബാങ്കുകൾ വഴിയാണ് പെൻഷൻകാർക്ക് നേരിട്ട് പണം എത്തിക്കുന്നത്. ഇതൊഴിവാക്കി ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ നടപടി പൂർണ്ണമാകാത്തതിനാലാണ് നിലവിലെ രീതിയിൽ വിതരണം ചെയ്യുന്നത്. പശ്ചിമഘട്ട പരിസ്ഥിതിലോല മേഖല സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ 7ാമത്തെ കരട് വിജ്ഞാപനത്തെക്കുറിച്ചുള്ള പരാതികളും അഭിപ്രായങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ സർക്കാർ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് 0 മലബാർ സഭ. EASA പരിധി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും ഭൂപടങ്ങളും തയ്യാറാക്കി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സമർപ്പിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്ത് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായ ഓഡിറ്റിംഗ് നടത്തും. ഇതിന് സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പിനെ ചുമതലപ്പെടുത്തും. പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ കൂട്ടി റെഗുലേറ്ററി കമ്മീഷൻ. ചില ഇനങ്ങളിൽ 3 ഇരട്ടി വരെയാണ് വർധന. ഒക്ടോബർ 12 മുതൽ നിലവിൽ വരും. പോസ്റ്റ്, അധിക വയർ, ട്രാൻസ്ഫോമർ തുടങ്ങിയവ ആവശ്യമുള്ളവർക്ക് ലാഭകരവും അല്ലാത്തവർക്ക് നഷ്ടവുമാകും വിധമാണ് നിരക്ക്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും മഞ്ഞ മുന്നറിയിപ്പാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ കൂടുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി സൂരജ് യാദവ് ആണ് മരിച്ചത്. 20 ഇന്ത്യക്കാരുൾപ്പെടെ 28 ജീവനക്കാരുമായി ഇന്ത്യയിലേക്ക്

0: വരികയായിരുന്ന എം വി കേപ് ഡാവോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. മട്ടന്നൂർ നഗരസഭയിലെ പെരുവേൽക്കരി പുളിമുക്ക് ജംഗ്ഷന് സമീപം കൈത്തോട്ടിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയതിന് 600,000 രൂപ പിഴയീടാക്കി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ തയ്യിൽ സ്വദേശി ഹനാന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കർ ലോറിയിൽ മലിനജലം ഒഴുക്കിയതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പിഴ ചുമത്തുകയായിരുന്നു. വിരാജ്പേട്ടയിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ശനിയാഴ്ച രാവിലെ 10 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സംഘർഷ സാധ്യതയും ഗതാഗത കുരുക്കും ഒഴിവാക്കുന്നതിനാണ് നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന് വെള്ളിത്തിളക്കം. വനിതകളുടെ ഭാരദ്വഹനം 49 കിലോ വിഭാഗത്തിൽ 198 കിലോ ഉയർത്തിയാണ് വെള്ളി നേടിയത്. ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പിലും തിളങ്ങിയ മണിപ്പൂരുകാരിയുടെ ആദ്യ ഏഷ്യൻ ഗെയിംസ് മെഡലാണിത്. ഷൂട്ടിംഗിലെ 2 എണ്ണമടക്കം ബുധനാഴ്ച ഇന്ത്യക്ക് 4 വെങ്കലം കൂടി ലഭിച്ചു. ഇതോടെ ആകെ മെഡൽ നേട്ടം 12. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880-8111-933-600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
6: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് പോ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്താ പ്രശ്നം?
6: ആ പിന്നെന്നാ?
3: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. അടുത്ത ഗാനം കൈലാസം കണ്ടിട്ടില്ല ഇന്നേ വരെ. രചന സുനിൽ കല്ലൂർ, സംഗീതം കുഞ്ഞകൃഷ്ണൻ കൊതേരി, ആലപിച്ചത് ഷംന.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: സതീഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1068 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 957,93,00,000 രൂപയും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണത്തിന് 110,86,00,000 രൂപയുമാണ് അനുവദിച്ചത്. ഓരോ മാസവും പെൻഷൻ തുക യഥാസമയത്ത് ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നത് UDF ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് അനക്സ് ലേം ഹാളിൽ മന്ത്രി റോജി എം ജോൺ സർവീസ് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ആയിരക്കണക്കിന് ഫയലുകളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത്. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപക അമരക്കാരനാണ് സൂര്യ കൃഷ്ണമൂർത്തി. അടുത്ത മാസം 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യ കൃഷ്ണമൂർത്തിയെ സംസ്ഥാന ഗവൺമെന്റ് 2023 സിവിലിയൻ ബഹുമതിയായ കേരളപ്രഭ നൽകി ആദരിച്ചു. 3 തവണ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി. ഡെസ്ക് റിപ്പോർട്ട്.
1: ISRO-ൽ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്ന സൂര്യ കൃഷ്ണമൂർത്തി ഔദ്യോഗിക ജീവിതത്തിന് ശേഷം മുഴുവൻ സമയം കലാരംഗത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കലാ സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമാണ്. സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിൽ എത്തിച്ചു. രാവിലെ മുതൽ വസതിയിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സൂര്യ കൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കലയുടെ വിവിധ മേഖലകളെ ഒരേ വേദിയിൽ അണിനിരത്തി സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സൂര്യ കൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അനുശോചിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിമയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അതുല്യനായ കലാസംഘാടകനെയാണ് സൂര്യ കൃഷ്ണമൂർത്തിയുടെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്
0: കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും ശേഷം മൃതദേഹം മാങ്കാവിലെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ടൌൺഹാളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി റീത്ത് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കല്പ അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ഹിമാചലിലെ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 2019 ജൽജീവൻ പദ്ധതി നടപ്പാക്കിയത്. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഹിമാചൽ പ്രദേശിന്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. എന്നാൽ പദ്ധതി വന്നതോടെ കുടിവെള്ളം എല്ലാ ഗ്രാമങ്ങളിലും ലഭിക്കുന്ന മലയോര സംസ്ഥാനമായി ഹിമാചൽ മാറി. ഏകദേശം 17,09,000 ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് ഒരാൾക്ക് പ്രതിദിനം 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഷിംല ജില്ലയിലെ ബദേ ഗ്രാമത്തിലെ താമസക്കാരിയായ മമത ആകാശവാണിയോട് പറഞ്ഞു.
0: ഒമാന്റെ കിഴക്കൻ തീരത്ത് MV കേപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ

0: രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ ഇ ഡി ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് എംഎൽഎ, ഭാര്യ ടി വീണ എന്നിവർക്കെതിരായ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമൻ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും വെള്ളിയാഴ്ച തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാന വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് ദിനം സമഗ്രമായി ആഘോഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയിയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5-ാം ദിവസം ഇന്ത്യക്ക് വിജയത്തുടക്കം. രാവിലെ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ സ്വന്തമാക്കി. എന്നാൽ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാറിന് മെഡൽ നഷ്ടമായി. വനിതകളുടെ 60 കിലോ വുഷു ഫൈനലിൽ റോഷിബിന ദേവി ചൈനയുടെ ഡാങ് സിയോവോയുവിനെ നേരിടുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുരുഷ ബാഡ്മിന്റൺ ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയതിന് ടീമിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേർന്നു. കൊച്ചി കരൂർ സ്റ്റേഡിയത്തിൽ റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസിനെ ബ്രസീൽ ലെജൻഡ്സ് 3-4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫെർണാണ്ടീനിയോ നേടിയ തകർപ്പൻ ഹാട്രിക്കും വിഖ്യാത താരം റൊണാൾഡീനിയോയുടെ പെനാൽറ്റി ഗോളുമാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യക്കായി ഇരട്ട ഗോളുകളോടെ മലയാളി താരം സി കെ വിനീതും അവസാന നിമിഷങ്ങളിൽ അഷിം വിശ്വാസും തിളങ്ങിയെങ്കിലും ജയം ബ്രസീലിനൊപ്പമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കാലാനുസൃതമായി ആധുനീകരിക്കുന്നതിന് നടപടികൾ പരിഗണനയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ഡി സജിത് ബാബു കാസർകോട്ട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രയോജനപ്പെടുന്ന AI ചാറ്റ്ബോട്ട്, പോളിംഗ് സ്റ്റേഷൻ, ലൊക്കേറ്റർ ആപ്പ് എന്നിവ ആരംഭിക്കുന്നതും ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ ഓൺലൈനിൽ കൊണ്ടുവരുന്നതും പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. 2019 കാസർഗോഡ് ജില്ലയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളുടെ വിവരങ്ങളും QR കോഡിൽ ലഭ്യമാക്കിയിരുന്നുവെന്നും ജില്ലാതലത്തിൽ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലുണ്ട്. എല്ലാ സ്കൂളുകളിലെ ബൂത്തുകളിലും ഫാൻ, ലൈറ്റ്, കുടിവെള്ളം, ശുചിമുറി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് ഫലപ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിന് 7:25.
2: എം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക രച ഝാ. अथ वार्ताः। भारतेन रूस ईरानयोः विरुद्धं प्रतिबन्ध सम्बद्धाधिनियमस्य विषये स्वकीयाः हितचिन्ताः पुनः स्पष्टतया प्रतिपादिताः। विदेशमन्त्री डॉ एस जयशंकरः संयुक्तराष्ट्रमहासभायाः अधिवेशनावसरे ह्यः सायं संयुक्तराज्यामेरिकादेशस्य विदेशमन्त्रिणं मार्को रूबियो इत्येतं मिलितवान् तथा एतम् अभिनियमं प्रति भारतस्य चिन्ताः तस्य समक्षं प्रस्तुतवान्। उभौ नेतारौ भारत संयुक्त राज्यामेरिकया देशयोः द्विपक्षीय सम्बन्धानां युक्रेनस्य च परिस्थितीनां विषये अपि चर्चां कृतवन्तौ। संयुक्त राज्य अमेरिका देशस्य राष्ट्रपतिः डोनाल्ड ट्रम्पः गतसप्ताहे रूस ईरानयोः विरुद्धं प्रतिबन्ध सम्बद्धाधिनियमं विधिरूपेण प्रवर्तितवान्। अस्य अधिनियमस्य अन्तर्गतं रूस देशात् तैलं वातेन्धनं च क्रयमाणेभ्यः देशेभ्यः अधिकतमं 100% पर्यन्तं शुल्कम् आरोपयितुं प्रावधानमस्ति। अस्य प्रत्युत्तरे नवदिल्ल्या उक्तं यत् भारतं स्वकीयानाम् आर्थिकहितानां संरक्षणाय तथा राष्ट्रस्य ऊर्जा सुरक्षां सुनिश्चेतुं सर्वान् आवश्यकान् उपायान् करिष्यति। डॉ जयशंकरः रविवासरे न्यूयॉर्क नगरं प्राप्तवान् तथा संयुक्त राष्ट्र महासभायाः 81वें अधिवेशने भारतीय प्रतिनिधिमण्डलस्य नेतृत्वं कुर्वन्नस्ति। जयशंकरेण सह मेलनानन्तरं रूबियो उक्तवान् यत् उभौ देशौ रणनीतिक सहभागितां सुदृढीकुरुतः तथा प्रमुखेषु क्षेत्रीय प्राथमिकता विषयेषु आगामिषु च बहुपक्षीय प्रयासेषु समन्वयेन कार्यं कुरुतः। निर्वाचनायोगेन उक्तं यत् मतदातृसूच्याः पुनरीक्षणं समेत्य सर्वे निर्णयाः सर्वसम्मत्या गृहीताः। आयोगेन संसूचितं यत् तेन अनेके निर्णयाः विहिताः, प्रायः 40 नूतनाः उपक्रमाः प्रारब्धाः तथा विगतेषु मासेषु सम्पूर्णदेशे विशेष गहन पुनरीक्षणं समेत्य अनेक नैर्वाचनिक परिष्काराः कृताः। आयोगेन बलं प्रदत्तं यत् मतभेदाः कस्यापि संस्थायाः विचारविमर्शस्य सामान्यः भागः अस्ति। अन्तिम निर्णय ग्रहणात् पूर्वमेव एषः निर्णय ग्रहण प्रक्रियायाः अपि अभिन्नः भागः भवति। उत्तर प्रदेशस्य मुख्यमंत्री योगी आदित्यनाथः टैक्सी इति भाटक चालकेभ्यः कृषकेभ्यश्च साहाय्यं प्रदातुम् उद्दिष्टां भारत टैक्सी योजनां तथा मुख्यमंत्री कृषक समृद्धि योजनां च प्रारब्धवान्। अस्याः योजनायाः अन्तर्गतं द्विचक्रिकायानानां भाटकयानानां तथा त्रिचक्रिकायानानां चालकाः कस्यापि शुल्कस्य देयकं विना स्वनाम पञ्जीकर्तुं शक्नुवन्ति। तेभ्यः 5 लक्ष रूप्यकाणां पर्यन्तं सामाजिक सुरक्षा कवचमपि प्रदास्यते। मुख्यमंत्री कृषक समृद्धि योजनायाः अन्तर्गतं उत्तर प्रदेश सहकारी ग्रामीण विकास बैंकेन कृषकेभ्यः प्रदीयमानेषु ऋणेषु वृद्धिमूल्यं 11%-6% प्रतिशतं यावत् न्यूनीकृतमस्ति। वित्त मन्त्रालयेन संसूचितं यत् सर्वे सार्वजनिक क्षेत्रीयाः बैंकाः क्षेत्रीय ग्रामीण बैंकाश्च अस्मिन् मासरे रविवासरे 27 दिनांके उद्घाटिताः भविष्यन्ति। भारतस्य पुरुष बैडमिंटन दलं जापान देशस्य आईची नगरे उपान्त्यचक्रे चीन दलेन 1-3 इत्यंकान्तरालेन पराजितम्। अनेन पराजयेन भारतेन कांस्य पदकं प्राप्तं, सहैव भारतस्य पदक संख्या 12 जाता, यस्मिन् 1 सुवर्णं 5 रजत पदकानि तथा 6 कांस्य पदकानि सन्ति। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ വനിതാ ഗവൺമെന്റ് ITI IMC നേതൃത്വത്തിൽ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഏവിയേഷൻ, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. മിനിമം യോഗ്യത 10 ക്ലാസ് ആണ്. വിവരങ്ങൾക്ക് വിളിക്കാം 8921515249 എന്ന നമ്പറിൽ. KSEB മസ്തൂർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയവർക്ക് KSEB വർക്കേഴ്സ് അസോസിയേഷൻ മാതൃകാ പരീക്ഷ നടത്തും. ഈ മാസം 27 രാവിലെ 10 മുതൽ കണ്ണൂർ സയൻസ് പാർക്കിന് സമീപത്തെ ഗവൺമെന്റ് TTIയിൽ നടത്തുന്ന മാതൃകാ പരീക്ഷയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9995120032. കണ്ണൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഡാക് അദാലത്ത് 5 രാവിലെ 11 പയ്യാമ്പലത്തെ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. മെയിൽ, സ്പീഡ് പോസ്റ്റ് സർവീസ്, പേഴ്സൽ കൗണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഗണിക്കും. പരാതികൾ 28 സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്, കണ്ണൂർ ഡിവിഷൻ, കണ്ണൂർ 6700001 എന്ന വിലാസത്തിൽ അയക്കണം. കവറിൽ ടാക് അദാലത്ത് എന്നെഴുതണം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം തൊഴിലറിയിപ്പുകൾ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് കണ്ണൂരിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതാധ്യാപകന്റെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 നടക്കും. ഫോൺ നമ്പർ 0497270081. സർക്കാർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 28 രാവിലെ 11 നടക്കും. കണ്ണൂർ സയൻസ് പാർക്കിൽ ഡയറക്ടറുടെ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നതിന് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 30 സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ 6700002 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0497270005. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസ് മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ദിവസവേതനം, മണിക്കൂർ വേതനം ഒഴിവിലേക്കുള്ള നിയമനം നടത്തുന്നു. മാനേജ്മെന്റ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC നെറ്റുമാണ് യോഗ്യത. അഭിമുഖം ഇന്ന് രാവിലെ 11 പഠനവകുപ്പിൽ നടക്കും. റെയിൽവേയിൽ പാരാമെഡിക്കൽ വിഭാഗത്തിലെ തസ്തികകളിലേക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ 590 ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം. നഴ്സിംഗ് സൂപ്രണ്ട്, യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിൽ ത്രിവത്സര കോഴ്സ് അല്ലെങ്കിൽ BSc നഴ്സിംഗ്. അപേക്ഷകർ രജിസ്ട്രേഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിരിക്കണം. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്രം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. ഫോൺ നമ്പർ 9400309157. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ ന്യായവില വെറ്റിനറി മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിസ്റ്റ് അക്കൗണ്ടന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 26 രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 0497270084. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MArk അല്ലെങ്കിൽ MSc ഇന്റീരിയർ ഡിസൈനിങ്. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 9 വൈകിട്ട് 5 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ, PO കിഴുന്ന തോട്ടട, കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9447769270. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം നാട്ടുവിശേഷം. യുവജന സംഘടനയായ നാഷണൽ യൂത്ത് കൗൺസിൽ കേരളം SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്കും വിവിധ മേഖലകളിൽ മികവും തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ ജില്ലാതല പുരസ്കാരം നൽകും. ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ വിജയിച്ച ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. അപേക്ഷിക്കാനുള്ള വാട്സാപ്പ് നമ്പർ 9497595991. സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുടുംബങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ദൈനംദിന ചെലവുകൾ നേരിടാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാന സഹായ പദ്ധതിയാണ് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് സ്കോളർഷിപ്പ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ പ്രോത്സാഹൻ യോജനയുടെ ഭാഗമായാണ് പദ്ധതി. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അപേക്ഷകൾ പരിശോധിക്കുന്ന നോഡൽ ഏജൻസി. യോഗ്യത അതത് ബോർഡിൽ കേരള സ്റ്റേറ്റ്, CBSE, ICSE ഉൾപ്പെടെ പ്ലസ് ടു പരീക്ഷാ ഫലം സ്ട്രീം തിരിച്ച് ഏറ്റവും ഉയർന്ന 20% വരുന്നവർക്കാണ് അർഹത. 12-ാം ക്ലാസ് പരീക്ഷയിലോ അതിന് തുല്യമായ പരീക്ഷയിലോ 80% മുകളിൽ നേടി വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. റെഗുലർ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ. വിദൂര വിദ്യാഭ്യാസമോ ഡിപ്ലോമയോ പരിഗണിക്കില്ല. AICTEയോ സമാനമായ റെഗുലേറ്ററി ബോഡിയോ അംഗീകരിക്കാത്ത സ്ഥാപനത്തിൽ പഠിക്കണം. മറ്റൊരു മെറിറ്റ് സ്കോളർഷിപ്പോ ഫീസ് ഇളവോ ലഭിക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. കുടുംബ വരുമാനം പ്രതിവർഷം 4.5 ലക്ഷത്തിൽ കൂടരുത്. പുതിയ അപേക്ഷകർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. scholarships.gov.in എന്ന ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് അപേക്ഷിക്കാം. ഡിജി ലോക്കർ വഴിയാണ് ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ പരിശോധിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30 മാർച്ച്. വിവരങ്ങൾക്ക് scholarships.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സമഗ്ര ശിക്ഷ തളിപ്പറമ്പ് സൗത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പ് ഇന്നും നാളെയും നടക്കും. ഇന്ന് രാവിലെ 10 മണിക്ക് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ സമഗ്ര ശിക്ഷ ജില്ലാ പ്രൊജക്ട് ഓഫീസർ CVA ജലീലാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. എടക്കാട് ബ്ലോക്ക് ക്ഷീരസംഗമത്തിന് നാളെ കാഞ്ഞിരോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ തുടക്കം കുറിക്കും. 26-ന് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കരുണാപുരം TSSS ക്രെഡിറ്റ് യൂണിയനും വായാട്ടുപറമ്പ് ഗാന്ധി സ്റ്റഡി സെന്ററും ചേർന്ന് 2 ഒക്ടോബർ ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഗാന്ധി ക്വിസ് നടത്തും. ഫോൺ നമ്പർ 9447641627.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
6: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
7: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
9: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
10: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
9: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
10: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
9: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
10: കൊക്കനട്ട്.
9: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
10: ഫോൺ 9188951780.
0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജയ് ജവാനിൽ വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞിമായൻ അവർകൾ തൻ്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചത് ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഏത് വർഷത്തിലാവും അങ്ങ് സർവീസിലേക്ക് കേറിയിട്ടുണ്ട്?
2: 65 എൻറോൾഡ്.
1: ഏത് വയസ്സിലായിരിക്കും?
2: About 17 years. SLC pass ആയി next year.
1: അവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ ആഗ്രഹം കൊണ്ട് പട്ടാളത്തിലേക്ക് ചേരുക, അല്ലെ നമ്മുടെ സാഹചര്യം കൊണ്ട് ചേരുക. അങ്ങേ സംബന്ധിച്ച്?
2: എനിക്ക് ബുദ്ധി വെച്ച മുതൽ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരുക. അത് മെഡിക്കൽ നിന്നല്ല, ഈ നമ്മൾ സിനിമയിലെല്ലാം യുദ്ധം ചെയ്യുന്നതെല്ലാം കാണുന്നില്ലേ, അതുകൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു ആർമി ചേരണം. പക്ഷേ ബൈദവേ അന്ന് ഞങ്ങളെ SLC പാസ്സായ ഞങ്ങളെ കുറച്ച് ബൈദവേ ലക്കും നല്ലത് കൊണ്ടോന്നു അറിയില്ല, മെഡിക്കൽ ഇത് കിട്ടി. ഞങ്ങൾ കുറച്ചാളെ നോക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യും, ഞങ്ങൾ മൂന്നാലോ പേരുണ്ട്, അതിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മെഡിക്കലാണ് കിട്ടിയത്. അങ്ങനെ മെഡിക്കൽ ഇതിലാണ് AMC മെഡിക്കൽ കോർ. ഈ അതിൻ്റെ കോഴ്സൊക്കെ AFMC മെഡിക്കൽ കോളേജ് പൂനെ വലിയ കോളേജാണ്.
1: ഇതുപോലെ മറ്റെന്തെങ്കിലും പ്രചോദനം ഉണ്ടോ കുടുംബത്തിൽ മറ്റാരെങ്കിലും രാജ്യസേവനത്തിലേക്ക് പോയിട്ടുള്ള?
2: പ്രചോദനമുണ്ട് സാർ. റിയൽ ഫാക്ട് പറയുകയാണ് നിങ്ങളോട്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, മൂന്ന് മക്കളാണ്, ഒരു മോളും എൻ്റെ മൂത്തത്തെ മക്കളാണ്. ഒക്കെ മക്കളൊക്കെയിട്ട് അങ്ങ് പോകുന്നു. ഞങ്ങൾ അയമേ മുസ്ലിം, അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ മാരേജ് ചെയ്യുന്നതുകൊണ്ട് ആജിയാണ് ആജിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പേര് പറയുമ്പോൾ എൻ്റെ ആർമിയിലുള്ള പേര് മാത്രമേ ഞാൻ പറയുള്ളൂ, ആജി കൂട്ടി ഞാൻ പറയില്ല. ബിക്കോസ് മായൻ ആജി എന്നാണ് എൻ്റെ നാട്ടിൽ പറയുന്നത്. പക്ഷേ ഞാൻ എവിടെ ഒഫീഷ്യൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആർമി പേരേ പറയുള്ളൂ, കുഞ്ഞും മായൻ നെക്കണ്ടി. അതാണ് എൻ്റെ ആർമി അതിൻ്റെ സെൽഫ് സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആജി ഒന്നും കൂട്ടാണ്ട് പറഞ്ഞത്. മൂന്ന് രണ്ടും ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഡിഫൻസ്, ഏതെങ്കിലും ഒരു ഡിഫൻസിൽ, എയർഫോഴ്സ് നേവി എന്ന്. പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു മാഡം, ഞാൻ എൻ്റെ മക്കളെ ചേർക്കുന്നുണ്ടെങ്കിൽ ഓഫീസർ റാങ്കിൽ ചേർക്കും എന്നുള്ളത്. ഓൺലി ഓഫീസർ റാങ്കിൽ ചേർക്കും. പക്ഷേ രണ്ടുപേരും SLC പാസ്സായില്ല. ഐ ആം വെരി സാഡ് ടു സേ, ബിക്കോസ് മൂത്ത മോനെ ഞാൻ രണ്ടാമത് കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷേ രണ്ടാമത് SLC കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം എൻ്റെ കാര്യം മാർക്ക് കുറവ്, അവനും ഇത് തന്നെ ഗതി. അതുകൊണ്ട് പിന്നെ ആ വാങ്ങിച്ചില്ല. പക്ഷെ മക്കൾ വെൽ ദിസ്തിന്ന വെൽ ബിസിനസ്, നല്ല രണ്ടുപേരും ദുബൈയിലാണ്, രണ്ടുപേരും വെൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. പക്ഷേ ഒന്നിനു മാത്രം അവർക്ക് പുറകോട്ടായിരുന്നു, പഠിക്കലിന് വളരെ മോശമായിരുന്നു. ബാക്കിയെല്ലാം സ്മാർട്ടാണ്, വെരി മച്ച് സ്മാർട്ടാണ്, എല്ലാ ജോലിക്കും ബിസിനസ്സിനും. മൂത്തവനൊക്കെ നല്ല ജോലിയാണ്, സ്വന്തം ബിസിനസ്സാണ് രണ്ടുപേർക്കും. ഓക്കെ, മകള് പിന്നെ മക്കളെല്ലാവരും സുഖമായി ജീവിക്കുന്നു. മൂത്ത മകൾക്ക് വീടായി അവർ താമസിക്കുന്നു, രണ്ടാമത്തെ മോൻ വീട് താമസിച്ചു. എൻ്റെ ഇളയ മകന് വലിയ ഡിഫറൻറ്റാണ്, രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനുമായിട്ട് 16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ മകൻ അവൻ്റെ വീട് പണി പൂർത്തിയായി, പഠിത്തന് വീട്ടിൽ കൂടും. അതാണ് പിന്നെ നമ്മളൊരു, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് എൻ്റെ വൈഫൊന്നും അത്ര പഠിച്ചിട്ടില്ലായിരുന്നു, നല്ല ഫാമിലിയൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും അവൾക്ക് വളരെയധികം സഹായമായിരുന്നു. പിന്നെ അവളെ വളരെ നിർബന്ധം കൊണ്ടാണ് നിങ്ങൾ മിനിമം സർവീസിട്ട് വരണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ പറയണം, മിനിമം സർവീസ് ചെയ്തോളൂ മെൻഷന. അങ്ങനെയാണ് മിനിമം സർവീസിട്ട് അവളെ നിർബന്ധ പ്രകാരമാണ് ഞാൻ വന്നത്. വന്ന് ഗവൺമെൻറ് കിട്ടി കേരളത്തിൽ. അപ്പോൾ അതും അമ്മൂപ്പർ തടസ്സം തന്നു, വൈഫ് വരുവനോ വന്നു, ഇനിയും മാസത്തിലൊരിക്കൽ വരിക അത് വേണ്ട, ഇവിടെ എടുത്തെങ്കിലും കിട്ടുന്ന ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ ഒന്നും കച്ചവടം ചെയ്യാൻ. അങ്ങനെ വൈദ്യ തലശ്ശേരി അടുത്ത് കിട്ടി, സിവിൽ ഹോസ്പിറ്റലിൽ കിട്ടി. പിന്നെ അവിടെ 30 വർഷം കഴിഞ്ഞു. ഇറ്റ് ഈസ് എവരിതിങ്സ് ഓക്കെ, ഗോയിങ് വെൽ.
1: രാജ്യം കാക്കുന്ന പട്ടാളക്കാരൻ്റെ ഏറ്റവും വലിയ ധൈര്യം നാട്ടിലുള്ള ഫാമിലിയാണല്ലോ.
2: നാട്ടിൽ ഫാമിലിയാണ്. ഞാൻ രണ്ടു പ്രാവശ്യം ഫാമിലി വെച്ചിട്ടുണ്ട്, രണ്ടു പ്രാവശ്യം വൈഫിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ഇന്ത്യയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് അറിയാം. പൂന AFMC പൂനയിലെ അവനവിടെ കമാൻഡ് ഓഫീസർ പൂനയിലുള്ളവരോ, നല്ല സ്ഥലമല്ലേ, അവിടെ വെച്ച് പോയിരുന്നു. ഞാൻ വെച്ച് പുൽഗാവ് എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയും കൂട്ടിയിരുന്നു.
1: അപ്പോൾ ഫാമിലിയൊക്കെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടായിരുന്നു.
2: ഓ സപ്പോർട്ട് അല്ലേ സർ, നമുക്കിപ്പം തരുന്നത് മുഴുവൻ നമ്മളെ പട്ടാളം നമ്മൾ എനിക്കിപ്പം തരുന്ന, ഞാൻ എന്നിപ്പം നിങ്ങൾ എന്ത് കാണുന്നതുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ വൈഫ് ഞാനൊക്കെ മിലിറ്ററി ആണല്ലോ. ബിക്കോസ് എല്ലാം മിലിറ്ററിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ, എല്ലാം എനിക്ക് എൻ്റെ ശരീരത്തോളം ഇതൊക്കെ അവരെ അതല്ലേ, റേഷൻ മുഴുവൻ അതല്ലേ, ഫാക്ട് അതാണ്. എല്ലാം ഞാൻ ഈ കാണുന്നതൊക്കെ മിലിറ്ററികളാണ്, ആർമിയാണ് എൻ്റെ കോറാണ്. എൻ്റെ ഞങ്ങൾക്ക് നമ്മളെ കോർ ഡേയാണ്, ഇപ്പോൾ ഞങ്ങൾ AMC കോർ ഡേ നടത്തും മെഡിക്കലിൻ്റെ. ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ AMC കാർ മാത്രമേ കാണത്തുള്ളൂ, നേഴ്സാറും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ട്.
1: ഈ പട്ടാളം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞു മക്കളൊക്കെ പറയും എനിക്ക് പട്ടാളത്തിലേക്ക് ചേരണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നത് എപ്പോഴും യുദ്ധം ചെയ്ത് ആ ഒരു ചിത്രമായിരിക്കും മനസ്സിലുണ്ടാവുക. പക്ഷേ സാർ ഇപ്പൊ പറഞ്ഞത് AMC എന്ന് പറയുന്ന പട്ടാളത്തിന്റെ ഒരു വിഭാഗത്തെ
2: പറ്റിയാണ്. പട്ടാളത്തിൽ ഒരു സത്യത്തിൽ യൂണിഫോം ഉണ്ടാവുന്ന മതി, ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ഇല്ല. ഞങ്ങൾ ബിക്കോസ് ഞങ്ങൾ ബിസിയാണ്, ഹോസ്പിറ്റൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിയാണ്. പണ്ടൊക്കെ നമ്മൾ പട്ടാളം എന്ന് പറയുമ്പോൾ യാതി വലിയ ഇതെല്ലാം വെച്ച് മീശയെല്ലാം വെച്ചിട്ട് വലിയ അങ്ങനെയുള്ള ഇതല്ല. ഇന്നത്തെ ആറ്റിറ്റ്യൂഡ്സ് മാറി, ഇന്നൊക്കെ പട്ടാളം വളരെ ഡിഫറെൻ്റ് ആയിപ്പോയി. ഞങ്ങളുടെ സമയത്തിനൊക്കെ ഇത്രയോ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഇങ്ങനെയാണ് സാർ, ഇങ്ങനത്തെ ഒരു ടീം വർക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ഞങ്ങളെ ആ ടീം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം, ആ ടീമാണ്, ടീം വർക്ക്.
1: AMC ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും അലേർട്ടായിരിക്കേണ്ട ഒരു സാഹചര്യം യുദ്ധം ഉണ്ടാകുമ്പോൾ തന്നെയായിരിക്കും.
2: യുദ്ധം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ എപ്പോഴും അലേർട്ടാണ്, ബിക്കോസ് ഈ കംപ്ലീറ്റ് ആർമിയും എയർഫോഴ്സും നേവിൻ്റെ പട്ടാളക്കാരും മുഴുവനും അവരുടെ ഫാമിലി അവരുടെ പേരൻസ് അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മളാണല്ലോ. അതൊക്കെ പിന്നെ വാർ ടൈമിൽ പിന്നെ പറയേണ്ടതില്ല. ബിക്കോസ് മാം ഇല്ല 24 hours എവിടെയും പോകാൻ പാടില്ല. കിട്ടുന്ന ഭക്ഷണം കഴിച്ചോളുക, കിട്ടുന്ന സമയത്ത് ഉറങ്ങിക്കോളുക, വർക്ക് ചെയ്തോളുക. ഒരാളെപ്പോലും നമ്മൾ ഒരു നമുക്കൊരു നീരസം ഉണ്ടല്ലോ, ഇതെന്ത് നാപ്പാലാക്ക് എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടില്ല, തോന്നുകയുമില്ല. എത്ര കഷ്ടപ്പെട്ടാൽ അവനെ വളരെ മാന്യമായിട്ട് ഹാൻഡില്ല പേഷ്യൻസിന്. ബിക്കോസ് അവർ വരുന്ന അങ്ങനത്തെ ഇതിലത്താണ് പൊട്ടിപ്പൊളിഞ്ഞതായിട്ടാണ് വരുന്നത്. അവർക്ക് എന്താ നമുക്ക് ചെയ്യാൻ, അവർക്ക് ഒരേ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ മെഡിക്കലാണ്. ഫസ്റ്റ് അവർക്ക് കൊടുക്കുന്ന എല്ലാം വരുന്നത് അവർക്ക് വേദന ഇല്ലാതാക്കുക, അവരുടെ എല്ലാം കഴിയുന്നത്ര ചെയ്യേണ്ട, എവിടെയാണ് അവർക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യം അവരത്തൊക്കെ അവിടെ അവരെ ട്രാൻസ്ഫർ ചെയ്യുക. എനിക്ക് തോന്നില്ല ലോകത്ത് ഇത്രമാത്രം ഉറക്കുന്ന ഇത്ര അപ് ടു ഡേറ്റ് അതിൻ്റെ ആ സ്ട്രക്ചർ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് അവന് കിട്ടിയിരിക്കും ഒരു പേഷ്യൻറ്റ്. അത് ഇന്ന് ഏതോ റാങ്ക് ആയിക്കോട്ടെ, ഏതോ നിലയിലുള്ള ആളായിക്കോട്ടെ, അയാൾക്ക് കിട്ടും. അയാൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ കിട്ടിയിരിക്കും.
1: അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ?
2: ഉണ്ട് സാർ, എസ്പെഷ്യലി എനിക്കുള്ളത് MH ജലന്ധർ അനുഭവം തന്നെ. ബിക്കോസ് വാർ ടൈമിന് അവിടെ ആയിരുന്നല്ലോ. എന്ത് റെജിമെൻ്റ് എന്ന് അവരെ പറയുക, കുമാവു റെജിമെൻ്റ് എന്നിട്ട് പറഞ്ഞിട്ട് ഈ വടക്കേ ഇന്ത്യയിലുണ്ട് റെജിമെൻ്റ് ഉണ്ട്, ഹിമാചൽ പ്രദേശിനോട് അനുബന്ധിച്ചിട്ട് ഒരു ആൾക്കാരാണ് കുമാവു എന്ന് മാറ്റാൻ തോന്നുന്നു. കുറച്ച് കുറുതായിട്ട് വെളുത്ത് തടിച്ച ആൾക്കാരാണ്. ഒരു പ്രാവശ്യം അവരൊരു കാഷ്വാലിറ്റി വന്നു, ഒരു 5-10 ഇലക്ട്രോപ്റ്റുള്ള അവരെ ബറ്റാലിയൻ ആക്രമിച്ചിട്ട് വരുന്നു. സാർ എന്താണ് പറയുന്നത്, ഇതെല്ലാം 10, 18, 19 വയസ്സുള്ള ചെറുപ്പക്കാർ, നല്ല വെളുത്ത് തടിച്ച് കൊഴുത്ത ചെറുപ്പക്കാർ. അയ്യോ ഒരു വരവ്, ആ ഇഞ്ചുറീസ് ആയിട്ടുള്ള വരവ്, ചില കൂട്ടറി ബട്ടക്സൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ബേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ചിന്നിച്ചതറിപ്പോയിട്ട്. അതെനിക്ക് ഇന്നും ഉണ്ട്. അതും 18, 19, 20, 21 വയസ്സുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ഞങ്ങളന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. രാത്രി ഇത്ര അയക്കണത്തൊക്കെ അവരയച്ചു. പക്ഷെ അതൊരു വല്ലാതൊരു വിഷമം തോന്നിയൊരു ദിവസമായിരുന്നു. ഇത്രയും നല്ല സുന്ദരമായ കുട്ടികൾ വരുന്ന വരവ്, പക്ഷേ അവർക്കെല്ലാം വേണ്ടത് ചെയ്ത് വായിച്ചു. അതൊരു ചെറിയൊരു അനുഭവങ്ങളുണ്ടായിരുന്നു,
1: ദുഃഖമായിട്ട്
2: ഒരു നമുക്കൊരു മൂഡ് ഓഫായതൊരു കണ്ടിട്ട് ഒരു അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു മനുഷ്യനില്ല, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ബിക്കോസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു വല്ലാതൊരു നെഞ്ചടിപ്പുണ്ടായിരുന്നു, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു.
1: കൂടുതലൊന്നും ചിന്തിക്കാൻ നേരമില്ലാത്തൊരു
2: നേരവും ഇല്ല സാർ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു. പിന്നെ നിങ്ങളിപ്പോൾ നേരത്തെ അവർ പറഞ്ഞല്ലോ വാർ ടൈമിൽ ചില കൂട്ടർക്ക് പറയണ്ടിട്ട് പറയും, പക്ഷെ ഞങ്ങൾക്ക് കുടുംബത്തെ പറ്റിയൊന്നും ഓർമ്മയില്ല സാർ, കുടുംബത്തെ പറ്റിയൊന്നും ഓർമ്മയില്ല. ഞങ്ങൾക്ക് അതിനൊന്നും മേഡം പറഞ്ഞ ശരിയാണ്, അതിനൊന്നും നേരമില്ല. ഒരാൾ പോവും മറ്റൊരാൾ വരികയാണ്, ഒരു ആംബുറ്റേഷൻ ചെയ്യാം മറ്റൊരു ആംബുറ്റേഷനാണ്, അതിനൊന്നും സമയവുമില്ല. ഒരാൾ വളരെ ക്ഷീണിക്കുമാടോ, ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മറ്റോ മണിക്കൂർ നിങ്ങൾക്ക് ടീം പോയി ഡോക്ടർമാരും അങ്ങനെ ചെയ്യും. അവർ 2 മണിക്കൂർ റെസ്റ്റ്, നമ്മൾ ഓരോ ടീമായിട്ടാണ്, ഞങ്ങളൊരു ടീം മറ്റോ സിസ്റ്റേഴ്സ് മറ്റോ ഡോക്ടർമാർ വൈറസ്റ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ അങ്ങനെ ആ ഒരു ഇതാണ്. ബിക്കോസ് ഞാൻ തന്നെ നഴ്സിംഗ് ടെക്നീഷ്യനായിരുന്നു, ഓപ്പറേഷൻ റൂം ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ തിയേറ്ററിലായിരുന്നു അന്ന് ഓർക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത് ഇത്രയും കൊള്ളോണ്ട്, അതിൻ്റെ സീരിയസ് പറഞ്ഞത് നിങ്ങളോ. അതുകൊണ്ട് അയ്യൊരു അനുഭവം എനിക്ക് വല്ലാതെ ഇന്നും എൻ്റെ കാരണം മക്കളെ കണ്ടിട്ട് ചെറിയ ചെറുപ്പക്കാരെ കണ്ടിട്ട് ഒരു വിഷമം തോന്നിപ്പോയിരുന്നു. മനസ്സിലായിരുന്നു
1: ആ ഒരു സാഹചര്യത്തിലും മനസ്സാണ് ഏറ്റവും കഠിനമായിട്ട്,
2: മനസ്സാണ് ഏറ്റവും കഠിനമായിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റി നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് വളരെയധികം എന്താണ്, ഇപ്പം ഏത് സമയത്ത് ഞങ്ങൾക്ക് അവിടെ ബോംബ് വന്ന് പോകാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, അപ്പോൾ ഈ വാർ ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇടാൻ പാടില്ല എന്ന നിയമം, പക്ഷേ എപ്പം വന്ന് പോകാം. പക്ഷെ ഞങ്ങൾക്കൊന്നും പുറത്തു പോകാൻ പാടില്ല, ഏത് സൈറൻ കേട്ടാലും ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ വിട്ടുപോകാൻ പാടില്ല, ഞങ്ങൾ അവിടെ തന്നെ. മറ്റുള്ള കൂട്ടരെല്ലാം ലഞ്ചിലേക്ക് ഇതൊക്കെ പോയി ചാടും ഇതിൽ ഈ കുഴിയിലൊക്കെ, പക്ഷേ നമുക്ക് പോകാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ തീരുമാനമായിട്ടായിരിക്കും അങ്ങ് സൈറൻ കേൾക്കുക, ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്താവും രണ്ടും കൽപ്പിച്ച്. പക്ഷെ അവൻ ഓർമ്മയില്ല, മരിക്കുമെന്നോ ഓമയെന്നുള്ള ആ നത്തി അതിനൊന്നും ചിന്തയില്ല. ഒരല്പം നമുക്ക് റെസ്റ്റ് കിട്ടും ഉറങ്ങിപ്പോവും. ഇവർ ഒരു 2-3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ആയിന്ന് വെച്ചോളൂ, അപ്പോഴും കിടന്ന് തുടങ്ങിപ്പോ. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാനൊന്നും അവിടെ ടൈമില്ല. ഈ ഒരു അനുഭവമാണ് എനിക്ക് ആ ദിസ്തി, ഈ ഒരു റെജിമെൻറ്റിൻ്റെ ഈ പിള്ളർ വന്ന ദിവസം.
1: സേവനത്തിന് ശേഷം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
2: നാട്ടിലോട്ട് വന്നു നാല് മാസത്തിനുള്ളിൽ എനിക്ക് വേറെ ജോലി കിട്ടി, തലശ്ശേരി ജോലി. ഗവൺമെൻറ് എനിക്ക് പിറ്റത്തെ മാസം തന്നെ വന്നു, പക്ഷേ അത് വന്നത് മാനന്തവാടിയായിരുന്നു. വൈഫ് പറഞ്ഞു അത് വിഷമം, ഇനി ഉള്ള സമയത്ത് വീട്ടിൽ രാവിലെ വീട്ടിൽ നിന്ന് പോവുക, വൈകുന്നേരം വീട്ടിൽ വരും, അമ്മ ജോലിക്കേ നിൽക്കുന്നുണ്ട് എന്ന് പറയും. പിന്നെ ഏതായാലും റിട്ടയർഡായി വന്ന് പെൻഷൻ ഉണ്ടല്ലോ, ആൾ പറഞ്ഞ പോലെ തന്നെ കിട്ടും ഞാൻ. പക്ഷേ ഭാഗ്യത്തിൽ എനിക്ക് ഇവിടെ കിട്ടി, ഇവിടെ തലശ്ശേരി രാവിലെ കണ്ടു തലശ്ശേരി പോകും, വൈകുന്നേരം വീട്ടിലെത്തും. ആ രീതിയിൽ ഒരു 24 years അവിടെ വർക്ക് ചെയ്തു. ആദ്യം പിന്നെ ഞാൻ അവിടെ ജോയിൻ്റ് ആയത് പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. 10 years കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ മരണപ്പെട്ടു, അപ്പോൾ എന്നെ മാനേജറാക്കി. അങ്ങനെ 17 years പിന്നെ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ നന്ന വയ്യാതായാലും ഏജ് ഒരു 70 കടന്നപ്പോൾ ഞാൻ ഐ എം ഗോയിങ് ടു ഐ എം റണ്ണിങ് 80.
1: അപ്പോൾ സർവീസിലുണ്ടായിരുന്ന സമയത്ത്, പട്ടാളത്തിലുണ്ടായിരുന്ന സമയത്തും വിരമിച്ചതിന് ശേഷവും ഞാൻ ഇന്നും ഒരു പട്ടാളക്കാരനാണ്, ഐ എം എ സോൾജിയർ.
2: അത് അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഈ സർവീസിൻ്റെ, അത് തന്നെയാണ്, അതിൽ ആരും സംശയമില്ല. ബിക്കോസ് ഇറ്റ്സ് എ ക്രെഡിറ്റ്.
1: അതിൽ ഇന്നും അഭിമാനിക്കുന്നു.
2: ഇന്നും ഇന്ന് ഇന്നിപ്പോൾ ഒരു മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ അത് റെഡി. ഇപ്പം നമ്മൾ വയസ്സൊന്നും തൊട്ട് പ്രശ്നമേ അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരനുസരിച്ച് നമ്മൾ ചെയ്യും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഫോർ എ സോൾജിയർ ഇസ് എ ഫോർ എവർ എ സോൾജിയർ സർ. അത് എപ്പോഴും അവന് സോൾജിയറാണ്, അതിൽ സംശയമില്ല, അത്രേ അവന് പറ്റത്തുള്ളൂ.
1: ഈ വാക്കുകളാണ് പട്ടാളക്കാർക്കും ഒപ്പം നമ്മളെ പോലെയുള്ള ശ്രോതാക്കൾക്കൊക്കെ ശരിക്കും ഒരു പ്രചോദനമായിട്ട് മാറുന്നത്. അങ്ങ് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളും അങ്ങയുടെ മനസ്സിൻ്റെ ചിന്തകളും ഒക്കെ എങ്ങനെയാണ് ഒരു പട്ടാളക്കാരന് ഉണ്ടാവേണ്ടത്, ഏത് അവസ്ഥയിലും അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങയുടെ വാക്കുകളിലൂടെ വളരെ വ്യക്തമാണ്. എന്തായാലും ഞങ്ങളുടെ ജയ് ജവാൻ എന്നുള്ള പരിപാടിയിൽ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
2: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞുമായൻ അവർകൾ തൻ്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. ഫോൺ 0497276200.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സേവാ സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യുഎൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരള. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തിരക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബീന ദേവിക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. സേവാ സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് നടത്തുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. സേവനം, ആശയവിനിമയം, യുവജന പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം, സാംസ്കാരിക ബന്ധം, ജനങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 17 ആരംഭിച്ച സേവായാത്ര 7 ഒക്ടോബർ സമാപിക്കും. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ, നിലവിലുള്ള സംഘർഷങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ യുഎൻ സുരക്ഷാ സമിതി പരാജയപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷാ സമിതി പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട L69 കൺസൾട്ടേറ്റീവ് മിനിസ്റ്റീരിയൽ ഇന്ററാക്ഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒമാന്റെ കിഴക്കൻ തീരത്ത് വാണിജ്യ കപ്പലായ MV കേപ് ദാവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യമന്ത്രാലയം. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ 19 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രക്ഷപ്പെട്ട നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 160 സാറ്റലൈറ്റ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 810 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരള. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്.
4: കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഒക്ടോബർ 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെയാണ് യോഗം. നാടക രചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യ കൃഷ്ണമൂർത്തിയെ കേരള സർക്കാർ 2023 കേരള പ്രഭ നൽകി ആദരിച്ചു. നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിത്വമായിരുന്നു സൂര്യ കൃഷ്ണമൂർത്തിയെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അതുല്യനായ കലാസംഘാടകനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. കേരളത്തിന്റെ തനത് കലകൾക്കും നാടകത്തിനും സ്റ്റേജ് അവതരണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയും അംഗീകാരവും നേടിക്കൊടുത്ത അതുല്യ കലാസംഘാടകനായിരുന്നു സൂര്യ കൃഷ്ണമൂർത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
3: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്ന് വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരം കടന്ന് കലിംഗപട്ടണത്തിന് സമീപം ഇപ്പോൾ കരയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഫലമായി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ.
4: രാജ്യത്ത് 12 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഇന്ത്യൻ ഗ്രാമങ്ങളെ വെള്ളിയുടെ വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഉണ്ടായ പുരോഗതി പ്രതിവർഷം 70,000 ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി 2024 നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി തന്നെ ചൂലുവേന്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഈ സംരംഭം ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റുകയും ശുചിമുറികളെ ആരോഗ്യം, അന്തസ്, മാനവ വികസനം എന്നിവയുടെ ഉപാധികളായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സപ്നം സിംഗും സൽമാൻ ഖാനും വെങ്കല മെഡൽ നേടി. രാവിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഹീറ്റ്സിൽ ആര്യൻ നെഹ്റ മത്സരിക്കും. സ്ക്വാഷിൽ സൂരജ് ചന്ദ്, ഷമീന റിയാ സഖ്യം ജോഷ്ന ചിന്നപ്പ, വേലവൻ സെന്തിൽകുമാർ സഖ്യത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 13-ാം സ്ഥാനത്താണുള്ളത്. ചൈനയാണ് 1-ാമത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ടിൽ നടക്കുന്ന ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. ഇന്നലെ 7-ാം റൌണ്ടിൽ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ബി സവിതശ്രീ ഒളിമ്പ്യാഡിലെ 7 മത്സരങ്ങളിലും വിജയിച്ച ഏക താരമെന്ന പദവി സ്വന്തമാക്കി.
6: ഡിസംബറിൽ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അമേരിക്ക ഔദ്യോഗികമായി ക്ഷണിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ അമിതമായി അടങ്ങിയ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ന്യൂട്രീഷൻ ലേബൽ നിർബന്ധമാക്കുന്നു. ഭക്ഷ്യ പാക്കറ്റുകളുടെ മുൻഭാഗത്ത് ചുവന്ന ഷഡ്ഭുജ രൂപത്തിൽ മുന്നറിയിപ്പ് ലേബൽ പതിക്കണമെന്നും നിശ്ചിത പരിധിയിലധികം അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
7: സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യുഎൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിനാദേവിക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: മനുഷ്യന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിയാണ് നായ. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനോടൊപ്പം ജീവിച്ചു വരുന്ന നായകൾ ഇന്ന് നമ്മുടെ വീടുകളിലെ വളർത്തുമൃഗങ്ങൾ മാത്രമല്ല, പല മേഖലകളിലും മനുഷ്യന് സഹായികളാണ്. മനുഷ്യനേക്കാൾ പല മടങ്ങ് ശക്തമായ ഘ്രാണശക്തിയാണ് നായകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മണം പിന്തുടർന്ന് ആളുകളെയും വസ്തുക്കളെയും കണ്ടെത്താനും സ്ഫോടക വസ്തുക്കളും ലഹരി വസ്തുക്കളും തിരിച്ചറിയാനും ദുരന്തങ്ങളിൽപ്പെട്ടവരെ കണ്ടെത്താനും പരിശീലനം ലഭിച്ച നായകൾക്ക് കഴിയും. നായയുടെ കേൾവിശക്തി വളരെ മികച്ചതാണ്. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ചില ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങളും നായകൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ മനുഷ്യന്റെ മുഖഭാവങ്ങളും ശബ്ദങ്ങളിലെ മാറ്റങ്ങളും മനസ്സിലാക്കി നമ്മുടെ വികാരങ്ങളോട് പ്രതികരിക്കാനും നായകൾക്ക് സാധിക്കും. നായയുടെ വാലാട്ടലും കുരയ്ക്കലും ചെവികളുടെ ചലനമൊക്കെ അതിന്റെ ആശയവിനിമയത്തിന്റെ ഭാഗങ്ങളാണ്. സന്തോഷം, ഭയം, ജാഗ്രത, ആവേശം തുടങ്ങിയ പല വികാരങ്ങളും ശരീരഭാഷയിലൂടെ നായ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യനും നായയും തമ്മിലുള്ള ബന്ധം വെറും ഉടമയും വളർത്തുമൃഗവും തമ്മിലുള്ള ബന്ധമല്ല, വിശ്വാസത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നീണ്ട ചരിത്രമാണ് അതിന് പിന്നിലുള്ളത്. ശാസ്ത്രവീഥിയിൽ ഇന്ന് ഇതിനെക്കുറിച്ചാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നായയെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: നായകളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടാവും, നായകളെ ചിലപ്പോൾ ജീവനായി കരുതുന്നവരുണ്ടാവും. എന്നാൽ നായകളെ ഇതുവരെ കാണാത്തവരോ ഒട്ടും പേടിയില്ലാത്തവരോ ആയിട്ട് ഭൂമിയിൽ ആരും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. മനുഷ്യർ എത്തിയിടത്തെല്ലാം അവർക്കൊപ്പം എത്തിയവരാണ് അല്ലെങ്കിൽ എത്തിച്ചവരാണ് നായകൾ. നമ്മുടെ വളർത്തു നായകളുടെ ശാസ്ത്രനാമം കെനീസ് ഫെമിലിയാരിസ് അല്ലെങ്കിൽ കെനീസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നാണ്. ഇത് കാട്ടിലെ ഒരു വന്യമൃഗത്തെ മനുഷ്യൻ മെരുക്കി ഇണക്കി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തുണ്ടാക്കിയതല്ല. അതായത് ഒരു കാട്ടിലും നമ്മുടെ വളർത്തു നായകളുടെ മുൻഗാമിയായിട്ടുള്ള പകരക്കാരനായിട്ടുള്ള ഒരു വന്യ നായ ഇല്ല. മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തുണ്ടാക്കിയ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ആദിമ പാഠം വഴി പരീക്ഷണങ്ങളിലൂടെ പ്രായോഗികമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ഉൽപ്പന്നമാണ് നായ. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ജീവനുള്ള ഉൽപ്പന്നം. ഏത് ജീവിയിൽ നിന്നാണ് മനുഷ്യർ നായകളെ സൃഷ്ടിച്ചത് എന്നത് ജനിതക ഫോസിൽ പഠനങ്ങളിലൂടെ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് ഭൂമിയിൽ ബാക്കിയില്ലാത്ത പ്ലിസ്റ്റിയോസിൻ കാലത്തെ ഒരു തരം ചാരച്ചെന്നായ്കൾ ഗ്രേ വോൾഫിൽ നിന്നാണ് നായകൾ ഉണ്ടായത് എന്ന് ഇപ്പോൾ ഉറപ്പുണ്ട്. നമ്മൾ സൃഷ്ടിച്ചവരാണെങ്കിലും ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യനെ വംശനാശത്തിൽ നിന്നും രക്ഷിച്ചത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാകാതെ കാത്തത് നായകളാണെന്ന് ഒരു തിയറിയുണ്ട്. അത് ഞാൻ പിറകെ പറയാം. എന്തായാലും നന്ദിയില്ലാത്ത നായ എന്നുള്ള പ്രയോഗം നമ്മൾ വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. വിധേയനെന്ന് കാണിക്കാൻ, നിസാരനെന്ന് ബോധ്യപ്പെടുത്താൻ നായ്, പട്ടി എന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് വളരെ സാധാരണമായിരുന്നു. മേലാള അധികാര സൂചനകൾക്കപ്പുറം പല മാനങ്ങളുണ്ട്. പൊട പട്ടി, പോ നായെ എന്നൊക്കെ ഒരാളെ വിളിക്കുന്നതിൽ നായെന്നും പട്ടിയെന്നും ആൺപെൺ ലിംഗ സൂചനയോടെയും അല്ലാതെയും കേരളത്തിൽ പല വിധത്തിലും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും കൗതുകകരമാണ്. നല്ല സ്നേഹജീവിയായും പെറ്റായും കാവൽക്കാരനായും ഒക്കെയുള്ള പുകഴ്ത്തുപാട്ടുകളും അനുഭവ കഥകളും ധാരാളമായിട്ട് നായകളെ പറ്റിയിട്ട് കേൾക്കാനുണ്ടെങ്കിലും വിക്ടോറിയൻ കാലത്ത് യൂറോപ്പിലാണ് ഈ നായ ബ്രീഡുകളുടെ വലിയ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. പ്രഭു കുടുംബങ്ങളും മധ്യവർഗവും ഒക്കെ പലതരത്തിലുള്ള ശ്വാന പ്രദർശനങ്ങൾ, കെന്നൽ ക്ലബ്ബുകളൊക്കെ ആരംഭിക്കുന്നു. പലതരത്തിലുള്ള രൂപത്തിലും സ്വഭാവത്തിലുമുള്ള പലതരം ബ്രീഡുകൾ ആവശ്യമായിട്ട് വന്നു. അതിനുള്ള വലിയ ശ്രമങ്ങളും ആരംഭിച്ചു. ഇത്തരത്തിൽ സൃഷ്ടിച്ച പല ബ്രീഡുകളും സ്വാഭാവിക പ്രകൃതിയിൽ അതിജീവിക്കാൻ കഴിവില്ലാത്തവരും കൂടിയായിരുന്നു. പലതരത്തിലുള്ള ജനിതക തകരാറുകളും ഹൃദയപേശി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും സാധാരണ സ്കെൽട്ടൽ മസിലിനുണ്ടാകുന്ന തകരാറുകളും ഒക്കെ പതുക്കെ പതുക്കെ ഇവർക്ക് വന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ കൂടെ പിറപ്പായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം പെറ്റ് ബ്രീഡുകൾ വ്യാപകമായതോടെയാണ് നായകൾ നമ്മുടെ വീടിനുള്ളിലേക്കും കിടപ്പുമുറിയിലേക്കും അടക്കം എത്തുന്നത്. ആ കാലം വരെയും നായകൾ വീടിനകത്ത് കയറാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അനുവാദമില്ലാത്ത ജീവികൾ തന്നെയായിരുന്നു. നായ നക്കിയ കലം പോലെ നടുക്കടലിലും നായ നക്കിയെ കുടിക്കൂ, കുരക്കുന്ന പട്ടി കടിക്കില്ല, നായ ചന്തക്ക് പോയതുപോലെ, നായയുടെ വാല് കുഴലിലിട്ടതുപോലെ, നായക്ക് പുതിയ തേങ്ങ കിട്ടിയതുപോലെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള നായ ചൊല്ലുകളിലും നായകളോടുള്ള പരമപുച്ഛമാണ് പ്രധാനമായിട്ടും നിൽക്കുന്നത്. നായയെ കണ്ട കല്ലെടുത്തെറിയുക എന്നത് പലരുടെ ഒരു വിനോദമായിരുന്നു ഒരു കാലത്ത്. നായയെ കാണുമ്പോൾ കല്ല് കാണില്ല, കല്ല് കാണുമ്പോൾ നായയെ കാണില്ല എന്നൊക്കെയുള്ള ചൊല്ലുപോലും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ചില ആവശ്യങ്ങളും അവസരങ്ങളും ചേർന്ന് നിൽക്കാത്തത് സൂചിപ്പിക്കാനാണെങ്കിൽ പോലും പട്ടിയെ കണ്ടാൽ എറിയുക എന്നുള്ള നിത്യസംഭവമാണ് ഈ ചൊല്ലും സൃഷ്ടിച്ചത് എന്നതുറപ്പാണ്. അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ച് എന്നിട്ടും നായക്ക് മുറുമുറുപ്പ് എന്ന ചൊല്ലിലാണ് നായയെ നമ്മളെ ഏറ്റവും വൃത്തികെട്ട നന്ദിയില്ലാത്ത മൃഗമായിട്ട് അവതരിപ്പിക്കുന്നത്. എങ്കിലും എം പി നാരായണപിള്ളിയുടെ പരിണാമം എന്ന് പറയുന്ന നോവൽ വരുന്നതുവരെയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നായകൾ വെറും നായകൾ മാത്രമായിരുന്നു. പിന്നീടാണ് അവർക്കൊരു നായക പദവിയൊക്കെ കിട്ടുന്നത്. പറശ്ശിനി മുത്തപ്പൻ മടപ്പുര പോലെയുള്ള ചില ആരാധനാലയങ്ങളിൽ മാത്രമാണ് കേരളത്തിലെ നായകൾക്ക് വല്ല വിലയും ഉണ്ടായിരുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ വളർത്തു നായകൾ അത്രക്കും മോശക്കാരായിരുന്നോ? റാബീസ് വൈറസുകൾ വഴി നായകളിൽ പേ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ പേ പട്ടികടിച്ച് നമ്മിലേക്ക് രോഗമെത്തി ഏറ്റവും ഭീകരവും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തതുമായിട്ടുള്ള മാരകമായിട്ടുള്ള പേവിഷബാധയും ദയനീയമായിട്ടുള്ള അന്ത്യവും ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ നമുക്ക് നായകളോട് ഇത്രയും ദേഷ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വെറുതെ നായ വല്ലപ്പോഴും നമ്മൾ ഓടിക്കുന്നതോ കടിക്കുന്നതോ ഒന്നും മാത്രമായിരിക്കില്ല ഇത്രയധികം ഭയത്തിന് വെറുപ്പിന് കാരണം. പേ മൂലമുള്ള മരണഭയം തന്നെ. റാബീസ് വാക്സിനുകൾ കണ്ടെത്തിയതോടുകൂടിയാണ് നായകളോടുള്ള ഭയം അല്പമെങ്കിലും കുറഞ്ഞ് അവർക്ക് ഒരു മതിപ്പും സ്വീകാര്യതയും ഒക്കെ കിട്ടിത്തുടങ്ങിയത്. എന്നാലും തനിച്ച് രാത്രി എവിടെയെങ്കിലും ഒറ്റക്ക് നടന്നു പോവുകയോ അല്ലെങ്കിൽ ബൈക്കിൽ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും കവലകളിലെത്തുമ്പോൾ പലർക്കും പേടിയുള്ളതാണ് തെരുവ് പട്ടിക്കൂട്ടങ്ങളെ. അവർ ഒരു രസത്തിന് നമ്മൾ ഓടിച്ചുകൂടായെന്നില്ല, കടിച്ചുകൂടായെന്നില്ല. കണ്ണൂരിൽ ഒറ്റക്ക് കളിക്കുകയായിരുന്ന കുട്ടിയെ നായ കടിച്ചു കൊന്ന വാർത്തയായതോടുകൂടിയിട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ തലവേദനകളിലൊന്നായി തെരുവ് പട്ടി പ്രശ്നം. പക്ഷേ പഴയകാലത്തെ പോലെ നായപിടുത്തക്കാരെ ഇറക്കി കുരുക്കിട്ട് നായകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്ന വളരെ എളുപ്പമായിട്ടുള്ള പരിപാടിയൊന്നും ഇപ്പോൾ സാധ്യമല്ല. മൃഗാവകാശ നിയമങ്ങൾ അത്രയും കർശനമാണ്. എങ്കിലും തെരുവ് നായകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ചില നായപ്രേമികളെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. മനുഷ്യരെക്കാൾ അവർക്ക് പ്രധാനം നായകളാണ്, തെരുവ് പട്ടികളാണ് എന്ന് വരെ ചില നായപ്രേമികൾ പറഞ്ഞു കളയും. എന്തായിരിക്കും നായകളോട് ഇങ്ങനെ ഇത്രമാത്രം തീവ്രമായിട്ടുള്ള ആത്മബന്ധം ചിലർ പ്രകടിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തെരുവ് കുട്ടികളോടുള്ളതിലും കൂടുതൽ കാരുണ്യം അവർക്ക് തെരുവിലെ പട്ടികളോടാണ് എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. തെരുവ് പട്ടികളെ കൊല്ലുന്നതിനെ ഇത്രയും തീവ്രമായിട്ട് വൈകാരികമായിട്ട് ഇവർ എതിർക്കുന്നത് എന്തുകൊണ്ടാവും? പല്ലും നഖവും ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നത് എന്തിനാവും? കോടതികളെ സമീപിക്കുന്നത് എന്തിനാവും? ചിന്തിച്ചിട്ടുണ്ടോ? അവയെ ചിലർ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ് കാരണം. നായകളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നത് പോലെ പരസ്പരം വികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. സ്നേഹം അക്ഷരാർത്ഥത്തിൽ തിരിച്ചു തരുന്ന വിധേയത്വവും കടപ്പാടും ഉത്തരവാദിത്വവും കാണിക്കുന്നതിൽ ഒട്ടും പിശകാത പിശുക്ക് കാണിക്കാത്ത ഏക മൃഗമാണ് നായകൾ. നന്ദിയുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഏക ജീവി. നായകൾ കണ്ണു നോക്കി നമ്മുടെ മനസ്സ് വായിക്കും. ഭൂമിയിൽ വേറൊരു ജീവിക്കും ഈ കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. ചിക്കനും മട്ടനും ബീഫും പശു ഇറച്ചിയും പോർക്കും ഒക്കെ കഴിക്കുന്നതിൽ ഒരു കുറ്റവും തോന്നാതെ ഒരു വിഷമവും തോന്നാത്തവർ ഇത്തരത്തിൽ നായസ്നേഹം മാത്രം ചുരത്തുന്നത് അതുകൊണ്ടാണ്. ഭൂമിയിലെ മറ്റൊരു മൃഗത്തോടും ഇല്ലാത്ത വിധം സ്നേഹം നായകളോട് ചിലർ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അത് വെറുമൊരു മൃഗമായി കരുതാൻ പോലും പലർക്കും കഴിയാറില്ല. നമ്മൾ പലതരം മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നായകൾക്ക് ശേഷം ഷീപ്പുകളും പശുവും പന്നിയും പൂച്ചയും കുതിരയും കഴുതയും എരുമയും ഒട്ടകവും ഒക്കെ നമ്മളിങ്ങനെ പല കാലങ്ങളിലായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണ്. അവയ്ക്കൊന്നുമില്ലാത്ത പ്രത്യേകതകൾ നായകളുടെ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ട്. പിറകോട്ട് 60,000 മുതൽ 30,000 വർഷം വരെയുള്ള കാലയളവിലൊക്കെയും മനുഷ്യർക്ക് ഹോമോസാപ്പിയൻസിന് ചാരചെന്നായികളുമായിട്ട് സംസർഗമുണ്ടായിരുന്നു. മനുഷ്യന്റെ പരിണാമത്തിനൊപ്പം പരസ്പരം അനുരൂപമായിട്ട് കോവല്യൂഷൻ സംഭവിച്ച ഏക മൃഗവും ഇവരാണ്. അവരുടെ തലച്ചോറിന്റെ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ വികാസവും നമുക്കൊപ്പം തന്നെയായിരുന്നു. നമുക്കുള്ള പല കഴിവുകളും അവർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് നായ വെറും ഒരു മൃഗം മാത്രമല്ല, അത് മനുഷ്യന്റെ സഹോദരൻ കൂടിയാണ്. വേറൊരു കാര്യം, ഇന്ന് നാം ഞെളിഞ്ഞ് നെഞ്ചു വിരിച്ച് ഭൂമിയിലെ സർവ്വതും കീഴടക്കി എന്ന് അഹങ്കരിച്ച് ലോകം കാൽക്കീഴിലാക്കി നടക്കുന്നതിന് കാരണക്കാർ നായകളും കൂടിയാണ്. അവരെന്ന് നമുക്കൊപ്പം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ബാക്കിയുണ്ടാകണമെന്ന് പോലുമില്ല. പറഞ്ഞു വന്നത് നായയായാൽ നന്ദി വേണം എന്നല്ല പറയേണ്ടത്, മനുഷ്യനായാൽ നന്ദി വേണം നായയോട് എന്നാണ്. 200,000 വർഷത്തിനടുത്താണല്ലോ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവപരിണാമ ചരിത്രത്തിൻ്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. ആഫ്രിക്കയിൽ പരിണമിച്ചുണ്ടായ മനുഷ്യൻ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി. അവിടെയെല്ലാം ഇപ്പോൾ ജീവിതം തുടരുകയും ചെയ്യുന്നു. നമ്മൾ അതിനു തക്ക അനുകൂലനങ്ങൾ ആർജിച്ചു. കൊടും തണുപ്പും മരുഭൂമിയിലെ ചൂടും വരൾച്ചയും ഈർപ്പവും ഉയരങ്ങളിലെ ഓക്സിജൻ കുറവും ഒക്കെ ശാരീരിക മാറ്റങ്ങളിലൂടെ നമ്മൾ അതിജീവിച്ചു. പലതരം അറിവുകളിലൂടെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, പലതരത്തിലുള്ള ഉപകരണങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിക്കുന്നതിലൂടെ ഏത് കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ലോകത്തിലെ ഏക മാമൽ സ്പീഷീസ് ആയിട്ട് മാറി. ഭൂമിയിൽ പലതരം നിറത്തിലും മുഖാകൃതിയിലും വലിപ്പത്തിലും ഒക്കെ പലതരം വംശങ്ങളായിട്ട് മനുഷ്യന്മാർ മാറി. എന്നാൽ മനുഷ്യരെത്തിയ ഇടത്തൊക്കെ മനുഷ്യർക്കൊപ്പം വേറൊരു ജീവി കൂടി എത്തിയിരുന്നു. അതാണ് നായകൾ. ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യരെത്തിയ ഇടത്തെല്ലാം അവർക്കൊപ്പം നായകളുമുണ്ട്. കാരണം മനുഷ്യന്റെ ഭാഗമായിരുന്നു നായകൾ. അവരുടെ കൂട്ടുകാരായും സഹായിയായും വേട്ടക്കൂട്ടായും കാവലായും

നോക്കപ്പെടുന്നത്. ഒരിടത്താണോ രണ്ടിടത്തായിട്ടാണോ ഇത്തരത്തിലുള്ള മെരിക്കൽ നടന്നത് എന്നതിനെ കുറിച്ചും ഇപ്പോഴും സംശയമുണ്ട്. വെസ്റ്റേൺ യൂറേഷ്യയിലോ മധ്യേഷ്യയിലോ എവിടെയോ വച്ചാണ് ആദ്യമായിട്ട് മനുഷ്യർ നായകളെ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് എത്രയോ വർഷമായിട്ട് ഈ രണ്ട് തരം ജീവികളും, ഗ്രേ വൂൾഫും ഹോമോസാപ്പിയൻസും, ഏകദേശം ഒരേ തരം സംഘജീവിതം നയിക്കുന്നവരായിരുന്നു. നീണ്ട വമ്പൻ പല്ലുകളുള്ള സാബർക്യാറ്റുകൾ, കരടികൾ തുടങ്ങി വലിയ കാട്ടുമൃഗങ്ങളെല്ലാം ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിക്കുന്നവരാണ്. അവർക്കൊപ്പം തന്നെയായിരുന്നു ഇവരുടെയും ജീവിതം. ശാരീരികമായിട്ട് അവരെക്കാൾ നിസാരരും കരുത്തു കുറഞ്ഞവരും ഒക്കെ ആയിരുന്നെങ്കിലും ഹോമോസാപ്പിയൻസും ചാരച്ചെന്നായികളും കൂട്ടമായിട്ട് വേട്ടയാടുന്ന തന്ത്രങ്ങളുള്ളവരായിരുന്നു. സംഘബലം കൊണ്ട്, അതിലെ ആസൂത്രണം കൊണ്ട് തളരാതെ സംഘാംഗങ്ങൾ ഓരോരാളായിട്ട് തുടർച്ചയായിട്ട് വിടാതെ പിന്തുടരുന്ന രീതി കൊണ്ട് ഇവർക്ക് അവരെക്കാളും എത്രയോ വലിയ ഇരകളെപ്പോലും ഓടിച്ച് ക്ഷീണിപ്പിച്ച് കൂട്ടം കൂടി വളഞ്ഞ് പിടിക്കാം എന്നുള്ള വലിയ ഒരു അനുകൂലനമുണ്ടായിരുന്നു. രണ്ട് ജീവസംഘങ്ങളും ഈ കാര്യത്തിൽ വലിയ സാമ്യമുള്ളവരായിരുന്നു. നമുക്ക് കൂർത്ത ആയുധങ്ങൾ പിടിക്കാനുള്ള വിരലുകളും കൈയും പിന്നെയില്ല അല്പം കൂടുതലുള്ള ബുദ്ധിയും കുറച്ചുകൂടി മേൽക്കൈ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതായത് പലപ്പോഴും ഒരേ ഇരകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം നടന്നിരിക്കുക ഹോമോസാപ്പിയൻസും ഗ്രേ വൂൾഫുകളും തമ്മിലായിരിക്കാം. നൊമാഡുകളായിട്ട് പെറുക്കി തിന്നും വേട്ടയാടിയും പതുക്കെ സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഹോമോസാപ്പിയൻസിൻ്റെ ഏതോ ഒരു ചെറു സംഘത്തോടൊപ്പം സമാന സാമൂഹ്യ ഗോത്ര സ്വഭാവവും പരസ്പര വിനിമയ രീതികളുമുള്ള യൂറേഷ്യൻ ചാരച്ചെന്നായക്കൂട്ടങ്ങൾ, ഗ്രേ വോൾഫുകൾ എന്തോ കാരണങ്ങളാൽ പിന്തുടർന്നിരിക്കാം. കൂട്ടത്തിൽ നിന്ന് പുറത്തായതോ പരിക്കുപറ്റിയതോ ആക്രമണ സ്വഭാവം പൊതുവെ കുറഞ്ഞതോ ആയിട്ടുള്ള ചില ചാരച്ചെന്നായികൾക്ക് മനുഷ്യർക്കൊപ്പം കൂടാൻ തോന്നിയതുമാകാം. അവരുടെ പിറകെ നിശ്ചിത അകലത്തിൽ അവരറിയാതെ സഞ്ചരിച്ച് അവരെ നിരീക്ഷിച്ച് പിന്തുടരാൻ ഒന്നോ അധികമോ ഗ്രേ വോൾഫുകൾക്കോ ചിലപ്പോൾ ചില കൂട്ടത്തിനോ തോന്നിയിരിക്കാം. മനുഷ്യരുടെ വേട്ടകളിൽ ബാക്കിയാവുന്ന മാംസാവശിഷ്ടങ്ങൾ അധ്വാനിക്കാതെ കിട്ടും എന്നതുകൊണ്ട് കൂടെ കൂടിയതുമാവാം. എന്തായാലും ചാരച്ചെന്നായികളിലെ മനുഷ്യഭയം കുറഞ്ഞ, ശൗര്യം കുറഞ്ഞ ചെന്നായികളോട് മനുഷ്യർ ചില ഇഷ്ടം കാണിച്ചിരിക്കാം. ഓമനത്തുമുള്ള ചെന്നായി കുഞ്ഞുങ്ങളെ അതിലെ സ്ത്രീകളൊക്കെ ചിലപ്പോൾ എടുത്ത് വളർത്തിയിരിക്കാം. എന്തോ കാരണങ്ങളാൽ ഇവർ മനുഷ്യർക്കൊപ്പം കൂടി എന്നത് ഉറപ്പാണ്. ഇത്തരം ഇനം ചെന്നായികളെ മാത്രം തിരഞ്ഞെടുത്ത് അവയെ ഇണചേർത്ത് അവയുടെ കുട്ടികളിൽ നിന്നും ഇണക്കമുള്ളവയെ മാത്രം വളർത്തി നൂറ്റാണ്ടുകളിലൂടെ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി പതുക്കെ പതുക്കെ ഹോമോസാപ്പിയൻസ് സൃഷ്ടിച്ചതാണ് വളർത്തു നായകൾ. ചെന്നായികളുടെ പല സ്വഭാവങ്ങളും അതുപോലെ ശാരീരിക രൂപവും പതുക്കെ പതുക്കെ മാറി അത് പിന്നീട് നായയായി മാറി. ആദ്യകാലങ്ങളിൽ ചാരച്ചെന്നായികളിൽ നിന്നും വലിയ രൂപമാറ്റമൊന്നും നായകൾക്കില്ലായിരുന്നു. അതിനാൽ തന്നെ ഫോസിൽ തെളിവുകൾ കണ്ട് ഇത് ചെന്നായിയുടേതാണോ നായയുടേതാണോ എന്ന് തീർപ്പ് പറയാനും വലിയ വിഷമമായിരുന്നു. എന്നാലും ഹോമോസാപ്പിയൻസിൻ്റെ അസ്ഥി ഫോസിലുകളോട് ചേർന്ന് തന്നെ ഇത്തരത്തിലുള്ള വൂൾഫ് സമാന ഫോസിലുകളും ലഭിച്ചിട്ടുണ്ട്. അസ്ഥിക്ക് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടും വളരെക്കാലത്തിന് ശേഷം മാത്രം മരിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ വൂൾഫിൻ്റെ ഫോസിൽ അതിൽ ഒരു പുതിയ അറിവായിരുന്നു. സ്വാഭാവികമായി അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ ഒരു വൂൾഫ് പട്ടിണി കിടന്ന് ചാവേണ്ടതാണ്. പരിക്ക് പറ്റിയിട്ടും വളരെ കാലം കഴിഞ്ഞിട്ടാണ് ആ വൂൾഫ് മരിച്ചത് എന്ന് മനസ്സിലാക്കിയതിൽ നിന്നും വലിയൊരു അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് അതിന് ഈ പരിക്കുണ്ടായിട്ടും വളരെക്കാലം ആരോ ഭക്ഷണം നൽകിയിരുന്നു എന്നത്. മനുഷ്യർക്കൊപ്പമായിരുന്നു ആ വൂൾഫ്, അല്ലെങ്കിൽ അത് നായയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇവയുടെ വായിലെ പല്ലുകളുടെ ക്രമീകരണത്തിനാണ് വലിയ തോതിലുള്ള മാറ്റമുണ്ടായത്. ചെന്നായികളുടെ ബൈറ്റ് ഫോഴ്സിൻ്റെ മൂന്നിലൊന്നായിട്ട് കുറഞ്ഞ വിധത്തിലാണ് നായകളുടെ പല്ലുകളുടെയും താടിയലിൻ്റെയും ക്രമീകരണം. പതുക്കെ ഇവരുടെ വാലുകൾ വളഞ്ഞു, ചെവി ഒടിഞ്ഞു, രൂപത്തിലും വലിയ വ്യത്യാസമുണ്ടായി. ജർമ്മനിയിലെ ബോൺ അബർകാസൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പര്യവേഷണത്തിനിടയിൽ ഒരു ശവക്കുഴിയിൽ 14,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നായയുടെ അസ്ഥി അവശിഷ്ടങ്ങൾ ലഭിച്ചു. ഒരു പുരുഷനും സ്ത്രീക്കും ഒപ്പമായിരുന്നു അത് കിടന്നിരുന്നത്. അതായത് അവർ മരിച്ച കാലത്ത് 14,000 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്തുണ്ടായിരുന്ന ചാരച്ചെന്നായികളുടെ അസ്ഥിയുമായിട്ട് ഇതിന് സാമ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞു. അതായത് അത്രയും വർഷം മുമ്പ് തന്നെ മനുഷ്യർ ചാരച്ചെന്നായികളെ മെരുക്കി നായകളാക്കി മാറ്റിയിരുന്നു എന്നർത്ഥം. കാലക്രമത്തിൽ നായകൾക്ക് മനുഷ്യരുടെ സഹായമുള്ളതിനാൽ തന്നെ അവയുടെ സവിശേഷമായിട്ടുള്ള ചില അതിജീവന കഴിവുകൾ ഉപയോഗമില്ലാതെ വളർച്ചമുട്ടി അപ്രത്യക്ഷമായി തുടങ്ങി. മനുഷ്യർ 10,000 വർഷം മുമ്പ് തന്നെ കൃഷി തുടങ്ങിയതോടുകൂടിയിട്ട് മാംസാഹാരികളായിരുന്ന ചാരച്ചെന്നായികളും പതുക്കെ അന്നജം ദഹിപ്പിക്കേണ്ട ഗതികേടിലേക്കെത്തി. വയറ്റിലെ ചില ബാക്ടീരിയകളുടെ സഹായത്തോടെ ആദ്യകാലങ്ങളിൽ സ്റ്റാർച്ച് ദഹിപ്പിച്ചിരുന്ന നായകളിൽ പിന്നീട് സ്വയം ദഹനത്തിനായിട്ട് MY2B ജീൻ കോപ്പി വഴി പാൻക്രിയാറ്റിക് അമൈലേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നേടി. അന്നജം സ്വന്തമായിട്ട് തന്നെ ദഹിപ്പിക്കാനുള്ള കഴിവ് അവ നേടി. എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ള ഗ്രേ വൂൾഫുകളിൽ നിന്നല്ല, കുറ്റിയേറ്റുപോയ പഴയ ഏതോ ഇനം ഗ്രേ വൂൾഫുകളിൽ നിന്നാണ് നായകൾ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. എന്നാൽ ഏറ്റവും പുതിയ ജനിതക പഠനങ്ങൾ തെളിയിക്കുന്നത് ഇവരുടെ ജീൻ ഫ്ലോ ചാരച്ചെന്നായികളിൽ നിന്നും നായകളിലേക്ക് മാത്രമല്ല തിരിച്ചും ഉണ്ടായി എന്നാണ്. അതായത് ചാരച്ചെന്നായികളുടെ

ജീനുകള് നായകളിൽ കാണാമെന്ന് മാത്രമല്ല, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത നായകളിലെ ചില ജീനുകള് ഗ്രേ വൂൾഫുകളിലും ഇപ്പോൾ കാണാം. തിരിച്ചും ജീൻ ഫ്ലോ സംഭവിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെ നായകൾ തിരിച്ച് കാടുകളിലെ ചെന്നായകളുമായിട്ടും ഇണചേർന്നിട്ടുണ്ട് എന്നർത്ഥം. അതായത് ഇപ്പോഴുള്ള ചാരച്ചെന്നായകളിൽ അന്നജം ദഹിപ്പിക്കാനുള്ള പാൻക്രിയാറ്റിക് അമൈലേസിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന AMY2B ജീനിന്റെ കോപ്പികൾ കാണാൻ പറ്റും. സത്യത്തിൽ അവർക്ക് അതിന്റെ ആവശ്യമൊട്ടുമില്ല. അതായത് അത് തിരിച്ച് നമ്മുടെ വളർത്തു നായകളിൽ നിന്നും അവർക്ക് കിട്ടിയതാവും. ഇനി ആധുനിക മനുഷ്യൻ ഇങ്ങനെ ബാക്കിയായതിന് നന്ദി വേണം നായോട് എന്ന് പറയുന്നതിന് ചില തിയറികൾ ചിലർ പറയാറുണ്ട്. രസകരമാണത്. മാനവ പരിണാമ ചരിത്രത്തിന്റെ ഒരു ദശാസന്ധ്യയിൽ യൂറേഷ്യയിൽ ജീവിച്ചിരുന്ന നിയോണ്ടാർത്താലുകൾ എന്ന് പറയുന്ന മനുഷ്യ വിഭാഗത്തിന്റെ അടുത്തേക്ക് ആഫ്രിക്കയിൽ നിന്ന് എത്തിയവരായിരുന്നല്ലോ ഹോമോസാപ്പിയൻസ്. 10,000 കൊല്ലക്കാലം ഈ രണ്ട് മനുഷ്യ വിഭാഗങ്ങളും തമ്മിൽ അതിജീവനത്തിനുള്ള മത്സരങ്ങൾ നടന്നിരിക്കാം. അവർ ചിലപ്പോൾ സഹവർത്തിത്വത്തിലും കഴിഞ്ഞിരിക്കാം. അതായത് ഈ വർഗ്ഗങ്ങൾ തമ്മിൽ ഇണചേരലും നടന്നിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് നമ്മുടെയൊക്കെ ജീനുകളിൽ നിയോണ്ടർത്താലുകളുടെ ജീനുകളുടെ ഭാഗങ്ങൾ കൂടിയുള്ളത്. അതും കൂടാതെ ഡെനിസോവൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ജീനുകളും മനുഷ്യരുടെ ജീനുകളിലുണ്ട്. ശരിക്കും നിയോണ്ടർത്താലുകൾക്കായിരുന്നു മഹാശൈത്യത്തിന്റെ ആ കാലം അതിജീവിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടായിരുന്നത്. കാരണം അവരായിരുന്നു വളരെ കാലമായിട്ട് യൂറേഷ്യയിൽ ജീവിച്ചിരുന്നവർ, അവിടെയുള്ള കാലാവസ്ഥയുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടവർ, അനുകൂലങ്ങൾ ആർജിച്ചവർ. പക്ഷെ അവർ കുലം കുത്തിപ്പോയി. ബാക്കിയായത് നമ്മൾ ഹോമോസാപ്പിയൻസ് ആണ്. കൊടും ശൈത്യത്തിൽ വേട്ടയാടാനാകാതെ ഭക്ഷണം കണ്ടെത്താനാവാതെ നിയോണ്ടർത്താലുകൾ ചിലപ്പോൾ പട്ടിണി കിടന്ന് കുറ്റിയേറ്റ് പോയതാകാം. അപ്പോഴും നമ്മൾ ബാക്കിയായതിനുള്ള ചില തിയറികൾ പറയാറുണ്ട്. അതിജീവന മത്സരത്തിൽ നിയോണ്ടർത്താലുകൾക്ക് ലഭ്യമാകാത്ത ചില സവിശേഷ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചതാകാം എന്നാണ് ചില തിയറികൾ. അതിലൊന്ന് നായകളുടെ ഡൊമസ്റ്റിക്കേഷൻ ആണ്. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന മനുഷ്യർ വേട്ടയാടാൻ കഴിവുള്ളവരാണെങ്കിൽ കൂടി ആൾപ്പൊക്കത്തിലുള്ള പുൽമേടുകളിൽ വളഞ്ഞ പല്ലുള്ള സാബർ കാറ്റുകളും കരടികളും എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അവയുടെ തൊട്ടു മുന്നിൽ എത്തുന്നതുവരെ അവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ മനുഷ്യർക്ക് പറ്റില്ല. അതിനാൽ തന്നെ പലപ്പോഴും ജീവൻ അപായത്തിലാവുകയും ചെയ്യും. എന്നാൽ മനുഷ്യർക്കൊപ്പം കൂടിയെ ചുറ്റിപ്പറ്റി നിന്ന ചെന്നായിക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷന്റെ ആദ്യഘട്ടത്തിലുള്ള ആ നായകൾ ഇത്തരത്തിലുള്ള ആക്രമണകാരികളായിട്ടുള്ള ജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയുകയും അപായ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കാം. ചെന്നായ് പറ്റങ്ങൾ അല്ലെങ്കിൽ നായകൾ ഓടിച്ച് തളർത്തിയ ഇരകളെ അടുത്തെത്തി എറിഞ്ഞും കുത്തിയും ഒക്കെ വീഴ്ത്തി കൊല്ലാൻ മനുഷ്യർക്ക് എളുപ്പമായി. ഭക്ഷണക്ഷാമം കൊണ്ട് പട്ടിണി കിടന്ന് ചാവാതെ, ക്രൂരമൃഗങ്ങളുടെ കടാരപ്പല്ലുകൾക്കിടയിൽ കുടുങ്ങി മരിച്ചുപോകാതെ, ഹോമോസാപ്പിയൻസിനെ കുലമുടിയാതെ സഹായിച്ചത് ചിലപ്പോൾ നായകളുമായിട്ടുള്ള കൂട്ടുകെട്ടാവാം. പാവം നിയന്ത്രണത്താലുകൾക്ക് ചിലപ്പോൾ ഈ സൗകര്യം കിട്ടിക്കാണില്ല. 14,000 വരെ മുമ്പാകാം ഈ ഡൊമസ്റ്റിക്കേഷൻ നടന്നത് എന്ന് ചില വാദങ്ങളുണ്ട്. അതല്ല 25,000 മുമ്പ് തന്നെ ഈ തരത്തിലുള്ള ഒരു ഡൊമസ്റ്റിക്കേഷന്റെ ആരംഭം തുടങ്ങി എന്ന് കരുതുന്നവരുമുണ്ട്. യൂറോപ്പിലോ ആർട്ടിക്കിലോ കിഴക്കൻ ഏഷ്യയിലോ ആവാം അത് തുടങ്ങിയത് എന്നും കരുതപ്പെടുന്നു. 2023 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കൊടും ശൈത്യം മനുഷ്യരെയും ചെന്നായകളെയും ഒക്കെ ഒറ്റപ്പെടുത്തിയ, ഭക്ഷണത്തിനും അതിജീവനത്തിനുമായിട്ട് പടപൊരുതിയ ലാസ്റ്റ് ഗ്ലേഷ്യൽ മാക്സിമ കാലത്ത് 23,000 മുമ്പ് സൈബീരിയയിലാകാം ഈ കൂട്ടുകെട്ട് ആരംഭിച്ചതെന്നും, അവിടുന്ന് പടിഞ്ഞാറോട്ട് യൂറേഷ്യയിലേക്കും കിഴക്കോട്ട് അമേരിക്കയിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ടാകാം എന്നും കരുതുന്നു. രണ്ടു കൂട്ടരും തമ്മിലുള്ള ഹോമോസാപ്പിയൻസും ചാരച്ചെന്നായ്ക്കളും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിന്റെ മുൻകൈ എടുത്തത് ആരായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചില സംശയങ്ങളുണ്ട്. മനുഷ്യരല്ല ചാരച്ചെന്നായ്ക്കളെ മെരുക്കി നായകളാക്കിയതെന്നും, ചാരച്ചെന്നായ്ക്കൾ അവരുടെ സ്വഭാവത്തിലും ശീലത്തിലും മാറ്റങ്ങൾ വരുത്തി കൂട്ടുകൂടി മനുഷ്യരെ മെരുക്കുകയായിരുന്നു എന്നും കരുതുന്നവരുമുണ്ട്. ഇരുവർക്കും ഗുണഫലങ്ങൾ ലഭിച്ചെങ്കിലും ഇരു സ്പീഷീസുകളുടെയും ഭാവി ചരിത്രം അത് മാറ്റിമറിച്ചു. പരസ്പരം മത്സരിച്ചുകൊണ്ട് സ്വതന്ത്രരായി വേട്ടയാടി ജീവിച്ചിരുന്നവർ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഇരകളെ കൊന്ന് പങ്കുവെച്ച് നൂറ്റാണ്ടുകളായിട്ട് സഹവർത്തിച്ച് ജീവിക്കുന്നു. ഈ കൂട്ടുജീവിതം പതുക്കെ പതുക്കെ മനുഷ്യരുടെയും നായകളുടെയും തലച്ചോറിന്റെ പല ഭാഗങ്ങളുടെയും വികാസത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഘ്രാണശക്തിയിലും കേൾവിശക്തിയിലും പട്ടി സഹായിയായി ഉള്ളതിനാൽ തന്നെ മനുഷ്യരിൽ ഈ ഇന്ദ്രിയങ്ങളുടെ ആവശ്യകത വളരെയധികം കുറഞ്ഞു വന്നു മുരടിച്ചു തുടങ്ങി. എമറി സർവകലാശാലയിലെ ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഗ്രിഗറി ബോൺസ് MRI സ്കാനുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ആവേഗങ്ങൾ തലച്ചോറിന്റെ പല ഭാഗങ്ങൾക്ക് നൽകി ഉണ്ടായ ഉദ്ദീപനങ്ങൾ പഠിച്ചും ചില പഠനങ്ങൾ തെളിയിച്ചത് മനുഷ്യരെ പോലെ തന്നെ ചില സമാന വികാരങ്ങളുള്ള ജീവിയാണ് നായകൾ എന്ന് തന്നെയാണ്. കൈകൊണ്ടൊരു പ്രത്യേക ആംഗ്യം കാണിച്ചതിന് ശേഷം നായ്ക്ക് വളരെ നല്ല ഒരു ഭക്ഷണം നൽകി, മറ്റൊരു അംഗ്യം കാണിച്ച് ഭക്ഷണമൊന്നും നൽകിയതുമില്ല. രണ്ടാംഗ്യങ്ങളും ഇങ്ങനെ കുറേ നാൾ പരിശീലിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓരോ സിഗ്നലുകളും ആംഗ്യങ്ങളും നൽകുമ്പോൾ നായയുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചു. നമ്മെ പോലെ തന്നെ നായയുടെ തലച്ചോറിലുമുള്ള കൗഡേറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം പ്രതികരിക്കുന്നത് സമാനമായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഏറ്റവും കൂടുതൽ ഡൊപ്പാമിൻ സ്വീകരണികളുള്ള ഇടമാണത്. സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നതിലപ്പുറം മറ്റു പല സങ്കീർണ സവിശേഷതകളും ഉള്ളതാണ് ഡൊപ്പാമിൻ. പ്രതീക്ഷയുണ്ടാകുമ്പോൾ എല്ലാവരും ഉത്തേജിതമാകും. നായകളിലും ഈ ഉത്തേജനം വ്യക്തമായിട്ട് കാണാം. എന്തോ ഒരു സമ്മാനം കിട്ടാൻ പോകുന്നു എന്ന സന്തോഷ പ്രതീക്ഷ. സന്തോഷം മാത്രമല്ല, ദുഃഖം, ഭയം, ഇഷ്ടം.

0: ദേഷ്യം തുടങ്ങിയ പലതരത്തിലുള്ള വികാരങ്ങളൊക്കെയും നായകളും അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി ആശയവിനിമയം ചെയ്യാനും ദേഷ്യം, സന്തോഷം, അസ്വസ്ഥത, വെറുപ്പ്, സ്നേഹം തുടങ്ങിയവ ഉടമയുടെ മുഖഭാവത്തിൽ നിന്നും തിരിച്ചറിയാനും അതിനനുസരിച്ച് പെരുമാറാനും അവർക്ക് കഴിയും. 1758 കാൾലീനസ് സസ്യ ജന്തു വർഗീകരണത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് കെനീസ് ജനുസിൽ ഉൾപ്പെടുത്തി നായകളെ വർഗീകരിച്ചത്. വളർത്തുനായ, ചാരച്ചനായ, സുവർണ കുറുനരി എന്നീ മൂന്നിനങ്ങളെയായിരുന്നു അദ്ദേഹം ഈ ജനുസിൽ ഉൾപ്പെടുത്തിയത്. വീട്ടുനായെ കാനീസ് ഫെമിലാരീസ് എന്നും ചാരച്ചനായെ കാനീസ് ലൂപ്പസ് എന്നും അദ്ദേഹം പേരിട്ടു. നായയുടെ വാൽ വളഞ്ഞു മുകളിലോട്ടുള്ളതിനാലാണ് അദ്ദേഹം ഇത് രണ്ട് സ്പീഷീസുകളായിട്ട് കണക്കാക്കിയത്. നമ്മുടെ വളർത്തുനായകളുടെ ശാസ്ത്രനാമം ഇപ്പോഴും കാനീസ് ഫെമിലാരീസ് അല്ലെങ്കിൽ ചിലപ്പോൾ ചാരച്ചനായ്ക്കളുടെ ഒരു ഉപവിഭാഗം എന്ന വിധത്തിൽ കാനീസ് ലൂപ്പസ് ഫെമിലാരീസ് എന്നും വിളിക്കാറുണ്ട്. മൃഗങ്ങളോട് അളവറ്റ കനിവും മലിവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ജർമ്മൻ എഴുത്തുകാരനും പത്രാധിപരും ഒക്കെ ആയിരുന്ന ഹെൻറി സിമ്മർമാൻ മനുഷ്യനും പട്ടിയും എന്ന പേരിൽ ഒരാഴ്ച പതിപ്പ് മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചിരുന്നു. മൃഗങ്ങളോട് നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ അനുകമ്പ കാണിക്കേണ്ടതെന്നും പീഡനങ്ങൾ എത്രമാത്രം ക്രൂരവും മനുഷ്യത്വരഹിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങളായിരുന്നു അതിൽ ധാരാളമായിട്ടുണ്ടായിരുന്നത്. മൃഗസഹോദരൻ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. സമാന മനസ്കരുടെ കൂടെയുള്ള ചർച്ചകളെ തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1925 മാർച്ച് 24 മൃഗദിനാഘോഷം സംഘടിപ്പിക്കപ്പെട്ടു. പിന്നീട് 1931 ഫ്ലോറൻസിൽ ചേർന്ന ഇന്റർനാഷണൽ ആനിമൽ പ്രൊട്ടക്ഷൻ കോൺഗ്രസിൽ 4 ഒക്ടോബർ അന്താരാഷ്ട്ര മൃഗദിനമായിട്ട് തീരുമാനിച്ചു. മനുഷ്യർ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് പലതരം ആവശ്യങ്ങൾക്കുതകും വിധം സെലക്റ്റീവ് ക്രോസ് ബ്രീഡിംഗ് വഴി പല രൂപത്തിലും സ്വഭാവത്തിലുമുള്ള പലയിനം പട്ടികളെ വളർത്തിയെടുത്തു. ഇന്ന് 450 ഇനം ബ്രീഡുകൾ ലോകത്തെങ്ങുമായിട്ട് നായകളുടെ കൂട്ടത്തിലുണ്ട്. നമുക്കിന്ന് ഭയപ്പെടാതെ ജീവിക്കാനുള്ള വീടുകളുണ്ട്. വന്യമൃഗങ്ങളെ ഭയപ്പെടാതെ കിടന്നുറങ്ങാം, യാത്ര ചെയ്യാം. ക്യാമറയും അലാറവും ഉണ്ട്. വേട്ടയും കാവലും മുന്നറിയിപ്പ് തരലും ഒന്നും പഴയതുപോലെ മനുഷ്യരുടെ അതിജീവനത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ അല്ലാതായി മാറിയ ആധുനിക കാലത്ത് നമ്മൾ ഇവരെ അനാവശ്യക്കാരായിട്ട് കണക്കാക്കി കഴിഞ്ഞു. നിർഭാഗ്യത്തിന് ഇവരിലൂടെ റാബീസ് വൈറസ് പകർന്ന് മാരകമായിട്ടുള്ള പേപ്പട്ടി വിഷബാധ ഏൽക്കാം എന്നുള്ള ഒരവസ്ഥ കൂടിയായപ്പോൾ നായകൾ നമ്മുടെ ശത്രുക്കളായി. എല്ലാ പട്ടികളെയും പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുക എളുപ്പമാണല്ലോ. പോലീസ് കേസ് അന്വേഷണം, ബോംബ്, മയക്കുമരുന്ന് എന്നിവ മണത്ത് കണ്ടുപിടിക്കൽ, കാവൽ, മഞ്ഞിലും മറ്റും അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ സഹായിക്കൽ, കാഴ്ചശക്തി കുറഞ്ഞവരെ സഹായിക്കൽ, സ്ലെഡ്ജുകൾ വലിക്കൽ തുടങ്ങിയ ചുരുങ്ങിയ ചില മേഖലകളിൽ മാത്രമേ നായകളുടെ സേവനം ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ. ആവശ്യം പോലും പതുക്കെ പതുക്കെ റോബോട്ടുകളും പുതിയ സാങ്കേതിക ഉപകരണങ്ങളും കയ്യേറും എന്നതും ഉറപ്പാണ്. പെറ്റുകളായി വളർത്തുന്ന ചില സന്തോഷങ്ങൾക്കപ്പുറം ഇവയുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ സംശയിച്ചും വിസ്മരിച്ചും തുടങ്ങി. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നവരെ തെരുവ് നായ, തെങ്ങാടി സംഘം എന്ന് ചാപ്പുകുത്തി കഴിഞ്ഞു. തെരുവിലെത്തുന്ന നായകൾ അവരുടെ അടിത്തട്ടിലെ ജനിതക ഘടനയിലെ പാക്കിൻ്റെ, ഹണ്ടിങ്ങിൻ്റെ ഒക്കെ ഓർമ്മകളാണ് തിരിച്ചെടുക്കുന്നത്. രാത്രി ഒറ്റക്ക് സഞ്ചരിക്കുന്നവരെ, വാഹനങ്ങളെ ഒക്കെ പിന്തുടരുക എന്നത് പഴയ ഹണ്ടിങ്ങിൻ്റെ ഓർമ്മയാണ്. വലിച്ചെറിഞ്ഞ അറവ് മാലിന്യങ്ങൾ തിന്ന് തിമിർത്ത് വളർന്നും 100,000 തവണ മനുഷ്യജാതിയുടെ അവഗണനകളും കല്ലേറും അനുഭവിച്ച് നഗരത്തെരുവുകളിൽ വളർന്ന ബുദ്ധികൂർമ്മതയുള്ള ഇവർ അധോലോക തെമ്മാടി സംഘങ്ങളെപ്പോലെ പാതിരാത്രികളിൽ തെരുവുകളിൽ ഒറ്റക്ക് സഞ്ചരിക്കുന്നവരെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കി തീർത്തതാണ്. കുറ്റക്കാർ നമ്മളും കൂടിയാണ്. നൂറ്റാണ്ടുകൾ നമുക്കൊപ്പം കഴിഞ്ഞ് പരിണമിച്ചെത്തി അവരെ എങ്ങുമല്ലാത്ത നടുക്കടലിൽ കൈയൊഴിഞ്ഞ് മാറി നിൽക്കുന്ന മനുഷ്യരല്ലേ നന്ദികെട്ടവർ. നായസ്നേഹികളെ കൊണ്ട് ഇവരെ അഡോപ്റ്റ് ചെയ്യിപ്പിച്ചും നായ വളർത്തുന്നവർക്ക് നിർബന്ധിത ലൈസൻസ് നടപ്പിലാക്കിയും വിഷബാധക്കെതിരെ നിർബന്ധമായും കുത്തിവെപ്പെടുപ്പിച്ചും തെരുവുകളിലേക്ക് നായകളെ വിടുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചും ഒക്കെ മാത്രമേ നമുക്ക് ഈ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാനാവൂ. വളരെ സങ്കീർണമാണ് ആ പ്രശ്നം. വളരെ എളുപ്പത്തിലൊന്നും പരിഹരിക്കാനും ആവില്ല. അല്ലാതെ തെരുവിലായ നായകളെ ഇനി എന്ത് ചെയ്യും? അവയെ മുഴുവൻ പഴയ നായപ്പെടുത്തക്കാരെ കൊണ്ട് പിടിപ്പിച്ച് കൊല്ലുന്നത് പുതിയ കാലത്ത് അസാധ്യവുമാണ്. നമ്മുടെ ആധുനിക കാഴ്ചപ്പാടും മൃഗസംരക്ഷണ നിയമങ്ങളും അതിന് അനുവദിക്കുകയും ചെയ്യില്ല. അതായത് തെരുവ് നായ എന്നൊന്നും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യർക്കൊപ്പം ജീവിക്കാനുണ്ടായവരാണവർ. നമ്മൾ ഉണ്ടാക്കിയവർ മനുഷ്യരെ പോലെ തന്നെ വികാരമുള്ള ഒരു അർദ്ധ സഹോദരന്മാരാണവർ. ഇനി അവർ ഏത് കാട്ടിലേക്കാണ് തിരിച്ചു പോകേണ്ടത്? അത് അസാധ്യവുമാണ്. ഭാരതകഥയിൽ മഹാപ്രസ്ഥാന യാത്രക്കൊടുവിൽ സ്വർഗവാതിൽക്കലോളം കൂടെ കൂടിയ നായയോട് യുധിഷ്ഠിരൻ കാണിച്ച നന്ദി പക്ഷേ മനുഷ്യർ കാണിച്ചില്ല.
1: നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ഏറെ പരിചിതമായ ഒരു ജീവിയാണ് നായ. പക്ഷേ അതിന്റെ മൂർച്ചയേറിയ ഘ്രാണശക്തിയുടെയും മികച്ച കേൾവിശക്തിയുടെയും മനുഷ്യവികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിന്റെയും പിന്നിൽ ഒട്ടേറെ ശാസ്ത്ര രഹസ്യങ്ങളുണ്ട്. പരിചിതമായ ഒരു ജീവിയെ പോലും ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പുതിയ പല അറിവുകളും നമുക്ക് കണ്ടെത്താനാകും. ഇത്തരം കൗതുകകരമായ അറിവുകളുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
1: നീ കളിക്കലേ.
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
4: 9 4 9 6 9 7 4 1 4 1.
5: നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്. പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

0: മധുര ഗീതങ്ങൾ
1: സ്വന്തം എത്ര ചെറിയൊരു വാക്ക്, പക്ഷെ അതിനുള്ളിലെ സ്നേഹം എത്ര വലുതാണ്. സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം മണ്ണ്, സ്വന്തം കൂട്ടുകാർ, സ്വന്തം പ്രണയം, നമ്മുടേതെന്ന് ഹൃദയം തിരിച്ചറിയുന്ന ഓരോന്നിനും ഒരു പ്രത്യേക മധുരമുണ്ട്. സിനിമാ ഗാനങ്ങളിലും സ്വന്തം എന്ന പദം പലപ്പോഴും സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും അവകാശത്തിന്റെയും പ്രതീകമായി മാറിയിട്ടുണ്ട്. ആ സ്വന്തം എന്ന വാക്കിന്റെ മാധുര്യം തേടിയാണ് ഇന്നത്തെ മധുരഗീതങ്ങൾ. ആദ്യ ഗാനത്തിലേക്ക് പോകാം. സ്വന്തം എന്ന വാക്കിന് എപ്പോഴും ഉടമസ്ഥതയുടെ അർത്ഥമല്ല, ചിലപ്പോൾ അത് കരുതലാണ്. നീ എന്റേതാണ് എന്നതിനേക്കാൾ നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്നൊരു സ്നേഹഭാവം. ആ സ്നേഹത്തിന്റെ സംഗീതവുമായി ഗാനം. മോഹിനിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ് ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം?

നമ്മുടെ ബാല്യകാല ഓർമ്മകളിൽ പോലും സ്വന്തം എന്ന വാക്കിന് വലിയൊരു സ്ഥാനമുണ്ട്. സ്വന്തം വീടിൻ്റെ മുറ്റം, സ്വന്തം നാട്ടിലെ വഴികൾ, കൂട്ടുകാരോടൊപ്പമുള്ള ആ പഴയ നിമിഷങ്ങൾ. കാലം മാറി, ജീവിതം മാറി, പക്ഷേ ആ ഓർമ്മകൾ ഇന്നും നമ്മുടേത് തന്നെയാണ്. അത്തരം ഒരു ഓർമ്മയുടെ സംഗീതം നമുക്ക് കേൾക്കാം. മധ്യവേനൽ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചിച്ച് കൈതപ്രം വിശ്വനാഥ് ഈണം ഒരുക്കിയ ഗാനം ആലപിക്കുന്നു യേശുദാസ്. സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ.

പ്രണയത്തിൽ സ്വന്തം എന്ന വാക്കിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആരെയും സ്വന്തമാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഒരാളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള ആഗ്രഹം. അങ്ങനെ സ്നേഹത്തിന്റെ മൃദുസ്പർശവുമായി എത്തുന്ന അടുത്ത മധുരഗാനം. ശിഖരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം രചിച്ചത് ഡോക്ടർ പവിത്രനാണ്. സംഗീതം കെ ജെ ജോയ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: മധുര ഗീതങ്ങൾ
3: ചിലപ്പോൾ സ്വന്തമെന്ന് കരുതിയവർ ദൂരെയാകും. പക്ഷെ ദൂരം കൂടിയാലും ഓർമ്മകളിൽ അവരുടെ സ്ഥാനം കുറയില്ല. അവിടെ സ്വന്തമെന്ന വാക്ക് ഒരു ഓർമ്മയായി മാറുന്നു, ഒരു നൊമ്പരമായി മാറുന്നു, ഒരിക്കലും മായാത്തൊരു സ്നേഹമായി മാറുന്നു. ആ ഭാവം പകരുന്ന ഗാനത്തിലേക്ക്. വിഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം പൂവച്ചൽ ഗാദർ, ആലപ്പുഴ രാജശേഖരൻ നായർ എന്നിവർ രചിച്ച് രഘുകുമാർ ഈണമൊരുക്കിയതാണ്.

സ്വന്തമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. സന്തോഷത്തിൽ കൂടെ ഉണ്ടാകുന്നവരെക്കാൾ നമ്മുടെ നിശബ്ദത പോലും മനസ്സിലാക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം. ആ സ്നേഹത്തിനായി സമർപ്പിക്കാം അടുത്ത മധുരഗാനം. രാഗസംഗമം എന്ന ചിത്രത്തിലേതാണ് ഗാനം. പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ആലപിച്ച ഗാനം. എഴുതിയത് മങ്കൊമ്പ ഗോപാലകൃഷ്ണനാണ്. കിഷോറിന്റെ സംഗീതം.

സ്വന്തം നിഴലുമായി എന്ന് ആരംഭിക്കുന്ന ഗാനം അയലത്തെ അദ്ദേഹം എന്ന ചിത്രത്തിലേതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമൊരുക്കിയ ഗാനം ആലപിക്കുന്നു യേശുദാസ്.

0: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പ എന്നാ ചെയ്യാ?
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: മധുര ഗീതങ്ങൾ.
4: പുനരധിവാസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ ആലപിക്കുന്നു. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, ലൂയിസ് ബാങ്ക്സ്, ശിവമണി എന്നിവരാണ് സംഗീതമൊരുക്കിയത്. സ്വന്തം ചിറകിന്റെ

അടുത്ത ഗാനം വിജയ് യേശുദാസും ചിന്മയ് ശ്രീപതിയും ആലപിച്ചതാണ്. അനിൽ പനച്ചൂരാനും രാജീവ് ആലുങ്കലും രചിച്ച ഗാനം. എം ജയചന്ദ്രനാണ് സംഗീതമൊരുക്കിയത്. ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിൽ നിന്നാണ്.

കലാഭവൻ നവാസ് ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ജയൻ രാഘവന്റെ രചന, പ്രത്യാഷ് കുമാറിന്റെ സംഗീതം, സ്റ്റെപ്സ് എന്ന ചിത്രത്തിൽ നിന്ന് നീ എന്റെ സ്വന്തമാവാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മധുര ഗീതങ്ങൾ.
2: സിഗ്നേച്ചർ എന്ന ചിത്രത്തിലെ നഞ്ചിയമ്മയെ ആലപിച്ച ഗാനമാണ് അടുത്തത്. തങ്കരാജ് മൂപ്പന്റെ രചനയും സംഗീതവും.

0: സ്വന്തം ഒരു വാക്ക് മാത്രം, പക്ഷേ അതിനുള്ളിൽ ഒരു വീടുണ്ട്, ഒരു നാടുണ്ട്, ഒരു സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ എത്ര ദൂരെയായാലും ചിലതൊക്കെ എന്നും നമ്മുടേതായി തന്നെ തുടരും. അങ്ങനെയുള്ള സ്വന്തം ഓർമ്മകളെ മനസ്സിൽ ചേർത്തു വെച്ച് ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ മലബാർ 89.6 FM. നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം, 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ശ്രോതാക്കളുടെ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളാണ് തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് September 24, കന്നി 8, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെ പ്രചാരകനും സാംസ്കാരിക നാടക പ്രവർത്തകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. തലസ്ഥാനത്ത് 49 വർഷം പിന്നിടുന്ന സൂര്യ എന്ന കലാക്കൂട്ടായ്മയുടെ അമരക്കാരനായിരുന്നു. മലയാളത്തിലെ ആദ്യ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ശില്പിയാണ്. ISRO ശാസ്ത്രജ്ഞനായി ചേർന്ന ശേഷം ജോലി രാജിവെച്ച് കലാപ്രവർത്തനത്തിന് ഇറങ്ങിയ സൂര്യ കൃഷ്ണമൂർത്തി 1977 തലസ്ഥാനത്ത് സൂര്യ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. സ്ത്രീപർവം, ദീപശിഖ, സൂര്യകാന്തി, തുടക്കം, നിലാവെളിച്ചം, മുറിവുകൾ തുടങ്ങി 20+ നവീന നാടകസൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. നാടകശില്പകലയ്ക്കും സംവിധാനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് 1996 ലഭിച്ചു. 2023 കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ കേരളപ്രഭ അവാർഡും ലഭിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി സർക്കാരുകളുടെ പരമോന്നത ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വസതിയായ തൈക്കാട് ഗണേശത്തിൽ ഇന്ന് രാവിലെ 7 മുതൽ പൊതുദർശനമുണ്ടാകും. സംസ്കാരം വൈകിട്ട് 6:45 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെച്ചൊല്ലി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആഭ്യന്തര യുദ്ധമെന്ന് റിപ്പോർട്ടുകൾ. 3-അംഗ കമ്മീഷനിലെ 2 നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുക്കാത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നടപടികളെ അംഗങ്ങളായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും പലകുറി എതിർത്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. ആകെ സംസ്ഥാനങ്ങളിലായി 13 പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ SIR പ്രക്രിയയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് സംഭവവികാസങ്ങൾ. SIR വിവാദ തീരുമാനങ്ങളും പുതിയ വോട്ടർമാർക്കുള്ള Form 6 നിബന്ധനകളുമാണ് പ്രധാനമായും എതിർക്കപ്പെട്ടത്. എല്ലാ അധികാരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേന്ദ്രീകരിച്ച് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ അപ്രസക്തമാക്കുന്നതിനോടും 2 വിയോജിക്കുന്നതായി ഒരു ദേശീയ ദിനപത്രം പുറത്തുവിട്ട വിവരങ്ങളിലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ നിഷേധിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെത്തുന്നു. അമിത്ഷാ 25 രാത്രി തിരുവനന്തപുരത്തെത്തും. 26 വള്ളിക്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിലെയും കുണ്ടറയിലെയും പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിക്ക് 27-11 അമൃതാനന്ദമയി മഠത്തിലും 2:30 ആലപ്പുഴ വള്ളിക്കുന്നത്തുമാണ് ചടങ്ങുകൾ. 4:30 തിരുവനന്തപുരം വോങ്കോട് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ പരിപാടിയിലും പങ്കെടുക്കും. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ളത് അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള മുക്കുമണ്ഡം കൊണ്ടുള്ള കിരീടമാണ്. നാടക സിനിമാ നടിയും നർത്തകിയും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായിരുന്ന തിരുവണ്ണൂർ കോട്ടുമൽ വേലിയിൽ സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. മീൻചന്ത മിനി ബൈപ്പാസിന് സമീപം വെസ്റ്റ് ബാങ്ക് MCR റോഡിൽ ശ്രീധരം വീട്ടിൽ ബുധനാഴ്ച രാവിലെ 8:45 അന്ത്യം. മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ വൻ ജനപ്രീതി നേടിയ നടിയാണ്. ചിത്രത്തിലെ ജമീല എന്ന ഉമവേഷം അവതരിപ്പിച്ചതിന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം എന്നിവ അവരെ തേടിയെത്തിയിരുന്നു. മൃതദേഹം ഇന്ന് വൈകിട്ട് 3:30 കോഴിക്കോട് ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിക്കും. ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനാൽ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളും ഗ്രാമീണ ബാങ്കുകളും 27 സെപ്റ്റംബർ ഞായറാഴ്ച പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 4ാം ശനിയാഴ്ച അവധിയായതിനാൽ 5 ദിവസം ബാങ്ക് പ്രവർത്തിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനാണിത്. സ്ത്രീയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിക്കുന്നതും നെഞ്ചിലമർത്തുന്നതും ബലാത്സംഗ ശ്രമമായി കാണാനാവില്ലെന്ന പട്ന ഹൈക്കോടതി വിധിയിൽ സ്വമേധയാ ഇടപെട്ട് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കുറ്റകരമാണെന്ന് നിരീക്ഷിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് സ്വമേധയാ ഇടപെടാൻ തീരുമാനിച്ചത്. അതേസമയം കേസിലെ പ്രതിയെക്കൂടി കേട്ട ശേഷമേ വിധിയിലെ നിരീക്ഷണങ്ങൾ റദ്ദാക്കാനാകൂ എന്നും സുപ്രീംകോടതി പറഞ്ഞു. ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകൾ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിന് പരിഹാരം കാണുന്നതിനായി സ്ഥിരമായി ഒരു 5-അംഗ ഭരണഘടനാ ബെഞ്ചുണ്ടാക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ച് സുപ്രീംകോടതി ജഡ്ജിമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന നിയമം ചോദ്യം ചെയ്യുന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതിൽ തീരുമാനമെടുക്കാൻ ചീഫ് ജസ്റ്റിസിന് വിട്ടുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്രശർമ്മയും ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. രാജ്യത്ത് 100 കോടിയോളം വോട്ടർമാരുടെ വിവരശേഖരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനുവരി 22 നിലവിൽ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക സംവിധാനമായ ECI നെറ്റുമായി ബന്ധപ്പെട്ടും കമ്മീഷനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ. നിയമപ്രകാരമാണ് ഇത് നിലവിൽ വന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞിരുന്നു. തികച്ചും സുതാര്യമാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെന്ന് കമ്മീഷൻ IT വിഭാഗം ഡയറക്ടർ ജനറൽ സിമ ഖന്നയും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഫലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും നിയമപ്രകാരം ചുമതലപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഈ പുതിയ സംവിധാനത്തിൽ പ്രവേശനം ഇല്ലാതാകുകയും IT വിഭാഗം ഡയറക്ടർ ജനറലിന്റെയും സംഘത്തിന്റെയും മാത്രം നിയന്ത്രണത്തിലാവുകയും ചെയ്തു എന്ന ആരോപണമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഭിന്നിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ബംഗാളിൽ ഈ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. SIR മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി മറ്റ് 2 കമ്മീഷണർമാരും വിയോജിച്ചെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് നേരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. ഗ്യാനേഷ് കുമാർ ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് വോട്ടുമോഷണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഗ്യാനേഷ് കുമാറാണെന്നും ആരോപിച്ചു. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇത്തവണയും വീടുകളിലെത്തി നൽകും. വെള്ളിയാഴ്ച വിതരണം തുടങ്ങും. 957.93 കോടി രൂപ സർക്കാർ അനുവദിച്ചു. നിലവിൽ സഹകരണ ബാങ്കുകൾ വഴിയാണ് പെൻഷൻകാർക്ക് നേരിട്ട് പണം എത്തിക്കുന്നത്. ഇതൊഴിവാക്കി ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ നടപടി പൂർണ്ണമാകാത്തതിനാലാണ് നിലവിലെ രീതിയിൽ വിതരണം ചെയ്യുന്നത്. പശ്ചിമഘട്ട പരിസ്ഥിതിലോല മേഖല സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ 7-ാമത്തെ കരട് വിജ്ഞാപനത്തെക്കുറിച്ചുള്ള പരാതികളും അഭിപ്രായങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ സർക്കാർ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് 0 മലബാർ സഭ. EASA പരിധി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും ഭൂപടങ്ങളും തയ്യാറാക്കി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സമർപ്പിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്ത് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായ ഓഡിറ്റിംഗ് നടത്തും. ഇതിന് സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പിനെ ചുമതലപ്പെടുത്തും. പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ കൂട്ടി റെഗുലേറ്ററി കമ്മീഷൻ. ചില ഇനങ്ങളിൽ 3 ഇരട്ടി വരെയാണ് വർധന. 12 ഒക്ടോബർ നിലവിൽ വരും. പോസ്റ്റ്, അധിക വയർ, ട്രാൻസ്ഫോമർ തുടങ്ങിയവ ആവശ്യമുള്ളവർക്ക് ലാഭകരവും അല്ലാത്തവർക്ക് നഷ്ടവുമാകും വിധമാണ് നിരക്ക്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും മഞ്ഞ മുന്നറിയിപ്പാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ കൂടുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി സൂരജ് യാദവാണ് മരിച്ചത്. 20 ഇന്ത്യക്കാരുൾപ്പെടെ 28 ജീവനക്കാരുമായി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന എം വി കേപ് ഡാവോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. മട്ടന്നൂർ നഗരസഭയിലെ പെരുവേൽക്കരി പുളിമുക്ക് ജംഗ്ഷന് സമീപം കൈത്തോട്ടിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയതിന് 600,000 രൂപ പിഴയീടാക്കി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ തയ്യിൽ സ്വദേശി ഹനാന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കർ ലോറിയിൽ മലിനജലം ഒഴുക്കിയതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പിഴ ചുമത്തുകയായിരുന്നു. വിരാജ്പേട്ടയിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ശനിയാഴ്ച രാവിലെ 10 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സംഘർഷ സാധ്യതയും ഗതാഗത കുരുക്കും ഒഴിവാക്കുന്നതിനാണ് നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന് വെള്ളിത്തിളക്കം. വനിതകളുടെ ഭാരദ്വഹനം 49 കിലോ വിഭാഗത്തിൽ 198 കിലോ ഉയർത്തിയാണ് വെള്ളി നേടിയത്. ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പിലും തിളങ്ങിയ മണിപ്പൂരുകാരിയുടെ ആദ്യ ഏഷ്യൻ ഗെയിംസ് മെഡലാണിത്. ഷൂട്ടിംഗിലെ 2 എണ്ണമടക്കം ബുധനാഴ്ച ഇന്ത്യക്ക് 4 വെങ്കലം കൂടി ലഭിച്ചു. ഇതോടെ ആകെ മെഡൽ നേട്ടം 12. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
4: നാട്ടിലെ പാട്ട്,
5: നാട്ടിലെ പാട്ട്.
6: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തൊക്കിലങ്ങാടി കുട്ടിക്കുന്നിലുള്ള കൃഷ്ണ മോട്ടോഴ്സിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും തകൃതിയായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ സുന്ദരിയായ ഒരു ചേച്ചീനെ കണ്ടു. ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ചേച്ചിയുടെ പേര്
8: ഷെറീന.
7: ഷെറീന, എവിടെയാ വീട്?
8: മാനന്തരി.
7: ഇവിടെ കുറേയായി വർക്ക് ചെയ്യുന്നത്?
8: 18 വർഷമായി.
7: 18 വർഷം. എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്?
8: ഫാമിലി ഫ്രണ്ടാണ്.
7: അതിനു മുന്നേ എന്താ ചെയ്തോണ്ടായി?
8: അതിനു മുമ്പേ കല്യാണം കഴിഞ്ഞ് അങ്ങനെ വർക്ക് ചെയ്തിന്, കമ്പ്യൂട്ടർ പഠിപ്പിക്കാനെല്ലാം പോയിനേനു. പിന്നെ
7: എവിടെയാ പോയേ?
8: അക്ഷയ.
7: പിന്നെ അത് മതിയാക്കി. സ്വന്തമായിട്ടാണോ? വേറെ
8: അല്ല, വേറെ ആളെ.
7: വീട്ടിലാരൊക്കെയുള്ളത്?
8: വീട്ടില് മകനും മോളാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി. 10 വർഷം.
7: മക്കളുടെ പേരൊന്ന് പറയോ?
8: അഞ്ജന.
7: എന്താ ചെയ്യുന്നേ?
8: ടീച്ചറാ. പാട്ട് ഹയർ സെക്കൻഡറിയിലായിരുന്നു. ഇപ്പൊ ചിറ്റാറ്റ് പറമ്പ് ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നു.
7: ഏതാ സബ്ജക്ട്?
8: ഇംഗ്ലീഷ്.
7: മോനോ?
8: മോയൻ തൂളേണ്ട എഞ്ചിനീയർ ആണ്, ചെന്നൈയിൽ ഇപ്പൊ.
7: കല്യാണം കഴിഞ്ഞു രണ്ടുപേരുടെയും?
8: മോളത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. മോന്റേത് കല്യാണം കഴിഞ്ഞ് 5 വർഷമായി.
7: എവിടെയാണ് മോന്റെ ഭാര്യ?
8: മോന്റെ ഭാര്യ അഴീക്കോട്.
7: അഴീക്കോട്. ജോലി ചെയ്യുന്നുണ്ടോ?
8: ഓള് എയർ ഇന്ത്യയില് സ്റ്റാഫ് ആണ്.
7: ബാംഗ്ലൂർ തന്നെയാണ്. അവര് എവിടെയാണ് താമസൊക്കെ?
8: അവള് ബാംഗ്ലൂരു, ചെന്നൈയില്. ഇടക്ക് വരും. അങ്ങനെ
7: വർക്ക് ഫ്രം ഹോം കിട്ടാറുണ്ട്?
8: ഇല്ല ഇല്ല.
7: ഫീൽഡ് പോണം?
8: ഫീൽഡ് അല്ല, അവിടെ ചെന്നൈയില് കമ്പനിയില് വർക്ക് ചെയ്യണം.
7: കൊച്ചുമക്കള്?
8: കൊച്ചുമക്കളായിട്ടില്ല.
7: മോളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്
8: പോളണ്ടില്.
7: പോളണ്ടില്?
8: പോളണ്ടില് മെക്കാനിക്കൽ എഞ്ചിനീയർ.
7: മോളുടെ ടീച്ചിങ് മോഹം എങ്ങനെയാണ്? അവിടെ സാധ്യതയുണ്ടോ?
8: അവിടെ സാധ്യതയുണ്ടെങ്കിൽ ഭാഷയെല്ലാം പഠിച്ചിട്ട് അവിടെ ചെയ്യണം എന്നാണ്.
7: എങ്ങനെയാണ് എല്ലാരും കൂടി എപ്പോഴാ ഒത്തുകൂടാറ് വീട്ടില്?
8: എന്തെങ്കിലും വിശേഷ ദിവസം ഉള്ള ഓണോ വിഷോ അങ്ങനെ.
7: ഇപ്പൊ അടുത്ത് കഴിഞ്ഞ് ഓണാണ്. ഓണത്തിന് ആരൊക്കെ?
8: എല്ലാരും ഉണ്ടായിരുന്നു. മകനും മകന്റെ ഭാര്യയും മോളും. തൊട്ടടുത്താണ് അച്ഛനും അമ്മയിലും ഉള്ളത്. അവരുണ്ട്. ആങ്ങളെയും ഭാര്യയും മക്കളും ഉണ്ട്. എല്ലാരും.
7: ഓണസദ്യ മെയിൻ ആണ്. ഓണസദ്യ കഴിഞ്ഞ് ഓണത്തിന്റെ ദിവസം തിരക്കെല്ലാം കഴിഞ്ഞ പിന്നെ എന്താ പരിപാടി?
8: യാത്ര പോവാനുണ്ട്. വയനാട്ടില് എല്ലാരും ടൂർ പോയിന്. ഹസ്ബൻഡിന്റെ ആൾക്കാരും എല്ലാം കൂടി ഒരു ദിവസം പോയിനു. ഓണത്തിന് മുന്നേ പോയതാ.
7: ഹസ്ബൻഡിന്റെ നാട് എവിടെയാ?
8: ചക്കരക്കല്ല്.
7: അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടോ? വരാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സിനിമയൊക്കെ കാണലുണ്ടോ?
8: സിനിമ ടാക്കീസിന് എപ്പോ അങ്ങനെ കാണും.
7: അതെ, ഇപ്പൊ അടുത്ത് കണ്ടോ?
8: ബത്ലഹേം കണ്ടില്ല.
7: ബത്ലഹേം കണ്ടില്ല. ബത്ലഹേം കാണാൻ വെയിറ്റ് ചെയ്യാണ്.
9: പിന്നെ പാട്ടൊക്കെ പാടുന്നതാണോ ചേച്ചി?
8: ഞാൻ പാടൂല, മകള് പാടുന്ന.
9: അപ്പൊ നാട്ടിലില്ലേ, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ട് ഇതിലേക്കൂടെ. ഏത് പാട്ടാണ് ചേച്ചിക്ക് കേൾക്കേണ്ടത്?
8: ഏതോ വാർമുകയില്ല.
9: നല്ല പാട്ടല്ലേ, കേട്ടിരുന്നു. മകള് പാടുന്ന പാട്ടില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? മകള് പാടി വീണ്ടും കേൾക്കണം എന്ന് തോന്നുന്നു പാട്ട്?
8: അത് പാടും, ഏതോ വാർമുകയില് പാടലുണ്ട്.
9: അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് ഏതോ വാർമുകയില്, ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
8: മോക്ക് വേണ്ടി തന്നെ കൊടുത്താലോ?
9: മോക്ക് വേണ്ടി കൊടുക്കാം.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ശ്രോതാക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കൃഷ്ണ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കുട്ടിക്കുന്നിലുള്ള സ്ഥലത്താണ്. സാർ ഇവിടെ കുറെ വർഷമായോ? സാറാണ് ഇത് നടത്തുന്നത്?
2: ഞാൻ ഇതിന്റെ മാനേജറാണ്. എന്റെ പേര് ജയറാം എന്നാണ്. ഞാൻ 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു.
1: മുന്നേ എന്താ ചെയ്തോണ്ട്?
2: പിന്നെ ഞാൻ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു. കണ്ണൂര്, പേരാവൂര്, കൂത്തുപറമ്പ് എല്ലാം കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്.
1: അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിൽ വരാൻ എന്താ കാരണം?
2: എനിക്ക് വണ്ടിയോട് പണ്ടേ താല്പര്യമായിരുന്നു. വണ്ടിപ്പണി, വണ്ടി ഓടിക്കലായിരുന്നു. ഞാൻ എക്സൈസിൽ ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്തും ഞാൻ വണ്ടി ഓടിക്കലായിരുന്നു. അവിടെ ജീപ്പും മറ്റേ പോളീസും ഇതൊക്കെ എടുക്കാറുണ്ട്. കണ്ണൂരുള്ള സമയത്ത് ഞാൻ തന്നെയായിരുന്നു എടുക്കല്. അങ്ങനെ
1: എന്റയർലി ഡിഫറെന്റ് ആയ ഒരു ഫീൽഡ് അല്ലേ. അപ്പൊ പെട്ടെന്ന് ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സ്വഭാവത്തിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെയാണ് എഴുകി ചേർന്നത്?
2: അതിപ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ അതിനനുസരിച്ച് നീങ്ങുക, ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ്.
1: പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറ്റാൻ പറ്റും?
2: മാറ്റാൻ പറ്റും. അതെന്റെ ഒരു നേച്ചറായിട്ട് ഞാൻ കാണുന്നു.
1: അപ്പൊ സാറിന്റെ ആ നേച്ചർ കൊണ്ട് തന്നെ സാർ ഇവിടെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട്
2: നല്ല ഇതാണ്. എല്ലാരും എന്റെ കൂട്ടുകാരൊക്കെയാണ്, എന്റെ ജോലിക്കാരായിട്ടല്ല ഞാൻ കാണുന്നത്, ഫ്രണ്ട്സ് ആയിട്ടാണ് എല്ലാരും കാണുന്നത്. അതുകൊണ്ട് ഒരാളോട് ഒരു പണി പറഞ്ഞാൽ അവർ എന്നോട് മുറത്തൊന്നും പറയൂല, അവർക്ക് എന്ത് പണി ഉണ്ടെങ്കിലും ചെയ്തു തരാം. അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം,
1: അതായത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് എപ്പോഴും
2: നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് ആരുടെയും വെറുപ്പൊന്നുമില്ല ആരോടും, അവർക്ക് എന്നോടും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നേച്ചുറൽ അവരുടേതായ.

0: ആ അതെ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക്
1: എക്സൈസ് ഫീൽഡിൽ കുറെ വർഷം ഉണ്ടായെന്ന് പറഞ്ഞു.
0: 31 വർഷം എക്സൈസിൽ ഫീൽഡ് ഉണ്ടായിരുന്നു. ഞാൻ ഗാർഡായിട്ട് ചേർന്നാണ്, ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്.
1: എങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു അനുഭവം?
0: ആ കാലഘട്ടത്തിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. അതേ ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. രാവിലെ 8-8 മണിയാകുമ്പോഴത്തേക്കും
1: ഇവിടെ എത്തും.
0: റൊട്ടീൻ ഇങ്ങനെ പോകും. അത് ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട് മാറി. എന്റെ ഫാമിലി അടക്കം അതിന് അംഗീകരിച്ചിരിക്കുകയാണ് ആ ഒരു റൊട്ടീൻ. അപ്പോൾ എനിക്കങ്ങനെ വേറെ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. 1 മണിക്ക് ഇവർ ഇവിടെ ലഞ്ച് ഇന്റർവെല്ലാണ്, 2 മണിക്ക് വീണ്ടും വരും. അങ്ങനെ ചെയ്ത് അങ്ങനെ പോകുന്നു.
1: ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ,
0: സ്ഥലങ്ങൾ മാത്രമല്ല പല പല അനുഭവങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ, ഓരോ വീട്ടിൽ, നമ്മൾ വാറ്റ് കേന്ദ്രങ്ങളിൽ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഇതുണ്ട്. അവർ നമ്മൾ സഹായിച്ചു പോകും. പൈസ കൊടുത്തിട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. എത്രയോ വീടുകളിൽ കഞ്ഞി വെക്കാനില്ല,
1: സാഹചര്യം.
0: എല്ലാവരും അല്ല, ചില ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വേറെ, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് വേറെ വെറുത്തിട്ടൊന്നും ആരോടും ഞാൻ ഇങ്ങനെ ഒരു നശിപ്പിക്കണം. പറഞ്ഞു മനസ്സിലാക്കിയാലൊന്നും മാറുമൊന്നുമില്ല. അതിൻ്റെ അതിനുള്ള ലാഭം ഭയങ്കരമാണ്. അതുകൊണ്ട് അതിൻ്റെ അന്ന് മാറുമൊന്നുമില്ല. ഇത് പണ്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പോൾ ഉള്ള ഇതൊന്നുമല്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75, 80, 85, 90 വരെ 96 വരെ എക്സൈസിൽ നല്ല പണിയുണ്ടായിരുന്നു. 96 ശേഷം പണിയുടെ ടേമേ മാറി. ഇപ്പം വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാം നർക്കോട്ടിക് ഡ്രഗ്സാണ്, അത് കണ്ടുപിടിക്കാനും പ്രയാസമാണ്. സ്വഭാവം മാറും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ ഇത് ചെയ്യാൻ വേണ്ടി. അവർക്ക് അല്ല, പറ്റിക്ക ആളെ പറ്റിക്ക എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്ത് ഇവിടെ വെച്ചിട്ട് ഒരു ലേഡിയുടെ, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു ലേഡിയുടെ ബാഗിൽ നിന്ന് പിന്നെ സ്റ്റാമ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അവർ 75-80 ദിവസം റിമാൻഡിൽ കിടന്നതാണ്. അപ്പോൾ ഫൊറൻസിക് പരിശോധന കഴിഞ്ഞ് വന്നപ്പോൾ അതിൽ ഡ്രഗ്സ് കൺട്രോൾ ഇല്ലെന്ന് പറയുന്നു. അവർ എന്നാലും 75 ദിവസം അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസിക്വേഷൻ അന്നത്തെ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരാൾ സസ്പെൻഷനിലാണ്, ബാക്കിയുള്ള ആൾക്കാർ അതിൻ്റെ ബാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല റിസ്കുകളും ഉണ്ട് ഇതിനകത്ത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്.
1: അതായത് ഒരു പാവപ്പെട്ട ആൾ പോലും, അല്ലെങ്കിൽ ഒരു നിരപരാധി പോലും ഇതിൽ പെടരുത്.
0: ആ അതുമാത്രമല്ല, നമുക്കൊരു ഫീൽഡിൽ പോയാൽ നമ്മളെ ഒരു ജീപ്പിൽ കൊള്ളുന്ന ആളുണ്ടാവുക, വെപ്പണായിട്ട് ഒരു ലത്തി മാത്രമേ ഉണ്ടാവുള്ളൂ.
1: വേറെ ഭീഷണി
0: അത് ഭയങ്കരമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ക്രൗഡ് ഉണ്ടാവും. ചിലപ്പോൾ ഓരോരോ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ, ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴോ ഓരോരോ ടൗണിൽ ചെല്ലുമ്പോൾ ക്രൗഡ് ഉണ്ടാവും. നമ്മൾ ഒരു ലാത്തി കൊണ്ടാണ് നേരിടുന്നത്. ഇപ്പം ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ കുറവാണ്. കാരണം ഉപയോഗിക്കുന്നതിലും മിസ്യൂസ് ചെയ്യാന്ന് ചെയ്യുന്നത് പല ആൾക്കാരും. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എന്നാലും ക്രൗഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാമർത്ഥ്യം വേണം.
1: അത് അനുഭവം.
0: പോലീസ് ഫോഴ്സിൽ അതേ ട്രെയിനിങ് ആണ് നമുക്കുള്ളത്. 6 മാസത്തെ ട്രെയിനിങ് തൃശ്ശൂരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരത്താണ് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന്റെ എല്ലാ ഫോഴ്സും എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കിട്ടും. തോക്ക് കൈകാര്യം ചെയ്യാനും പരേഡും എല്ലാം ഉണ്ടാവും. രാവിലെ മുതൽ തൃശ്ശൂർ PTC പോലീസ് പരേഡിംഗ് ഗ്രൗണ്ടിലാണ് ട്രെയിനിങ് ഉണ്ടാവുക. ഇപ്പം നമുക്ക് പ്രത്യേകം തൃശ്ശൂർ എക്സൈസിന് മാത്രം ഒരു അക്കാദമി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് കൊടുക്കുന്നത്.
1: അല്ല,
0: PSC ലിസ്റ്റ് കയറിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടാണ് ട്രെയിനിങ്ങിന് വിടുന്നത്. കാരണം ആ പോസ്റ്റ് വെറുതെ കിടക്കൂലോ. ആ പോസ്റ്റ് വെറുതെ കിടക്കാത്തത് കൊണ്ട് ട്രെയിനിങ്ങിൽ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ട്രെയിനിങ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ആദ്യം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്.
1: ഇപ്പൊ നമ്മുടെ പുതിയ മന്ത്രിസഭ വന്നു, തൂഫാൻ ഭയങ്കര രീതിയിൽ പോവാണ്. എങ്ങനെയാണ് അതിന്റെ പഴയ ഒരു ഓഫീസർ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്?
0: തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളർന്നു പോയി. ഇനി അതിനെ ഒതുക്കാൻ വളരെ വളരെ വിഷമമാണ്. ഒതുക്കണം, ഒതുക്കിയേ പറ്റൂ. ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാഹചര്യങ്ങളും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചേർന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തും പല ഫോൾട്ടുകൾ ഉണ്ടാവും. അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. ഇപ്പം അധികം മറുദേശ തൊഴിലാളികളാണ് സാധനങ്ങൾ അധികം കൊണ്ടുവരുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ സ്റ്റാമ്പെല്ലാം വളരെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സോക്സിൻ്റെ ഉള്ളിലോ ഷൂവിൻ്റെ ഉള്ളിലോ എവിടെ വെച്ചിട്ട് അവർക്ക് കൊണ്ടുവരാം. അതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കൊണ്ടുവരില്ല. ഇൻഫർമേഷൻസ് കിട്ടണം. അപ്പോൾ ഒരു
1: ഗ്യാങ് ശക്തമാണ്.
0: എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പരിശോധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സിഗ്നൽ കൊടുക്കാൻ അതിൻ്റെ കുറെ ഇപ്പുറത്ത് ആളുണ്ടാവും. അപ്പോൾ അവർ വഴിമാറിപ്പോവോ അവിടെ ഇറങ്ങുമോ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പല ഇതും ഉണ്ടാവും. കാരണം ഒരു 10-30 ലക്ഷം രൂപയുടെ ഒക്കെ സാധനം കൊണ്ടുവരുമ്പോൾ അതിന് അവരുടെ സെക്യൂരിറ്റി അവർ കൊടുക്കുമല്ലോ. അവർ മുൻപിൽ സെക്യൂരിറ്റി അയക്കും, അവർ നോക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. എല്ലാം വലിയ വലിയ പ്രയാസങ്ങളാണ്. എന്നാലും സർക്കാരും ഡിപ്പാർട്ട്മെന്റും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതേപോലെ കൈകാര്യം ചെയ്ത് പോകണം എന്നാണ് എന്റെ ആഗ്രഹം.
1: അതായത് ഇത് എവിടെ നിന്ന് പോവാതെ അതേപോലെ നമ്മുടെ ജനങ്ങളും ഇതിനൊപ്പം
0: സഹകരിച്ച് മാത്രമേ ഇത് കൊണ്ടു നടത്താൻ കഴിയൂ. കൊണ്ടു നടക്കണം, നടത്തിയിരിക്കണം.
1: എന്തായാലും നല്ലൊരു ഓഫീസർ എന്ന നിലയിൽ ഈ ഒരു പരിപാടിക്കുള്ള
0: ആശംസകൾ നേർന്നു, എല്ലാവിധ ആശംസകളും നേർന്നു.
1: നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് പാട്ടുപാടോ ചേട്ടൻ?
0: ഇല്ല.
1: ഓക്കെ, പാടും എന്ന് ഇവിടുന്ന് ചേച്ചി പറയുന്നുണ്ട്. രണ്ടു പരിപാടിക്കോ ഇഷ്ടമുള്ള?
0: ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ചന്ദനലെ സുഗന്ധം എന്നുള്ള പാട്ടാണ്. അത് എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ്. പണ്ട് മുതലേ ചന്ദനലെ സുഗന്ധം മമ്മൂട്ടിയും പിന്നെ
1: വിഷൽ
0: വെന്റിലേക്ക് വരും. ആ മമ്മൂട്ടിയും മാധവി
1: മേഡമായിട്ടുള്ള
0: മമ്മൂട്ടി സാറിനെ നല്ല ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന് വേണ്ടിട്ട് എന്നും പ്രാർത്ഥിക്കുന്നത് ഞാനും എന്റെ വൈഫും വീട്ടില്. ആ മമ്മൂട്ടി സാറിന്റെ ഫിലിം കാണുമ്പോ വെച്ച് കണ്ടോളൂ, ഇരുന്ന് കണ്ടോളൂ, വേറെ ഒന്നും ചിന്തിക്കില്ല, വിശപ്പോ ഉണ്ടാവില്ല, ലാഭം.
1: എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ കാലഘട്ടത്തില് സിനിമകളൊന്നും ഒഴിവാക്കിയിട്ടുണ്ടാവില്ലല്ലോ മമ്മൂട്ടി.
0: ഇല്ല ഇല്ല, മൂന്ന് തിയേറ്റർ ഉണ്ടായിരുന്നു കൂത്തുപറമ്പില്, മൂന്നും മാറി മാറി കയറും. എല്ലാ ഞാൻ
1: ഫ്രണ്ട്സിന്റെ കൂടെയാണ്.
0: ഫ്രണ്ട്സിന്റെ ഒന്നും ഇല്ല, ഒറ്റക്ക് തന്നെ
1: പോകും. ഫാമിലിനെ കൊണ്ടുപോകില്ല?
0: ഫാമിലി അത്രയധികം വരൂല, അവർക്ക് സി ഡി കാസറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും.
1: എന്തായാലും നമ്മള് ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, ഫാമിലിയെ കുറിച്ച് ശ്രോതാക്കൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പറഞ്ഞോളൂ, ആരൊക്കെയാണ് വീട്ടില്?
0: എന്റെ വീട്ടില് എന്റെ വൈഫ് റീത്ത ഇപ്പം വീട്ടിൽ തന്നെയാണ്. പിന്നെ രണ്ട് മക്കളുണ്ട്, രണ്ട് മക്കൾ, ഒരാള് ഗാന, അയാള് പി എച്ച് ഡി ചെയ്യാണ് വി ഐ ടി ചെന്നൈയിൽ. രണ്ടാമത്തെ മകള് ഗാഥ, അവരും വി ഐ ടി തന്നെ പി എച്ച് ഡി ചെയ്യാണ്. രണ്ടാളും
1: ഒരുമിച്ച്
0: തന്നെയാണ് താമസം.
1: രണ്ടുപേരും പൊതുവേ വ്യത്യസ്ത മേഖലകളായിരിക്കും, പക്ഷേ എങ്ങനെയാ രണ്ടുപേരും?
0: രണ്ടാളും രണ്ട് മേഖലയാണ്, ഒരാള് കെമിസ്ട്രിയാണ്, ഒരാള് ഫിസിക്സ് ആണ്. രണ്ടും ഒരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്, ചെന്നൈയിലാണ്.
1: പർപ്പസിലി തന്നെ അങ്ങനെ സെലക്ട് ചെയ്ത് ഒരു കോളേജിൽ വിട്ടതാണ്?
0: അത് അവരുടെ താല്പര്യം, അവർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്
1: വിട്ടുകൊടുക്കാം.
0: അവരെ സെലക്ട് ചെയ്യുക, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ നോക്കണം,
1: ബാക്കി
0: ഗൈഡ് ചെയ്യുക. അത് തന്നെ, നമ്മളെ അവർക്ക് കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെക്കാട്ടിലും സൂപ്പർ ആവും. ഇപ്പം നമ്മളെക്കാട്ടിലും വളരെ വളരെ മുന്നോട്ട് അവർ പോയിരിക്കുകയാണ്.
1: നാട്ടിൽ വരാറുണ്ട്? ഓണത്തിന് വന്നായിരുന്നു.
0: ഓണത്തിന് വന്നില്ല, ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്.
1: ഫാമിലി വൈഫിനെയും കൂട്ടി
0: പോകും. ഇപ്പം ഞാനും വൈഫും മാത്രമേ വീട്ടിലുള്ളൂ, ബാക്കി രണ്ട് കുട്ടികളും ചെന്നൈയിലാണ്.
1: എങ്ങനെയാണ് ചേട്ടനിപ്പം ഇങ്ങോട്ട് വന്നു? പ്രീതേച്ച് എങ്ങനെയാ ടൈം?
0: വീട്ടിൽ ട്യൂഷൻ ഉണ്ട് രാവിലെയും വൈകുന്നേരം. മൂന്നാം ക്ലാസ് മുതൽ എസ് എൽ സി വരെയുള്ള ട്യൂഷൻ.
1: ബി എഡ് ഒക്കെ കഴിഞ്ഞാണോ?
0: ബി എഡ് കഴിഞ്ഞിട്ടില്ല, എന്നാലും എഡ്യൂക്കേഷനിൽ ഉണ്ട്. എം എസ് സി ആണ്. അതുകൊണ്ട് വീട്ടിൽ ട്യൂഷൻ. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് കുറച്ചു കാലം കൂത്തുറുമ്പോൾ, ഒരു 10-20 കൊല്ലം കൂത്തുറുമ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കോവിഡ് സമയത്ത് അവരത് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ പിന്നെ അതങ്ങനെ. അവരോട് പേരളശ്ശേരി മൂന്ന് വീടിയാന്ന് പറയും.
1: താമസിക്കുന്നത് എവിടെയാ?
0: പാറാല് സ്റ്റാലിൻ പാലസ് ഹോട്ടലാണ്.
1: എന്തായാലും രണ്ടുപേരും പാട്ട് നമുക്ക് കേൾക്കണം.
0: ചന്ദന ലേപ സുഗന്ധം തൂകിയതാരോ കാറ്റോ കാമിനിയോ.
1: അപ്പോ എന്തായാലും ഇത്രയും പാടി തന്നത് ചേട്ടനോട് ഒരുപാട് താങ്ക്സ്.
0: വീഡിയോ മലബാറിലേക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648
2: 9656948321.
4: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
6: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരുകയാണ്. അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം?
7: എന്റെ പേര് റിയ. എവിടെ വർക്ക് ചെയ്യുന്നേ?
8: കൃഷ്ണ മോട്ടോഴ്സ്.
6: ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവിടെ ഉള്ളതെന്ന്, പക്ഷെ ശ്രോതാക്കൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഇവിടെ ഉള്ളതെന്ന്. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
8: ഞാനിപ്പോ 4 ഇയർ ആവാറായി.
6: ഇതിനു മുന്നേ
8: കണ്ണൂര്. ഇതേ സെയിം ഫീൽഡ് തന്നെയാണ്, ഓട്ടോമൊബൈൽ ഫീൽഡ് തന്നെയായിരുന്നു.
6: സ്ഥലം മാത്രം മാറി.
8: അതെ.
6: വീടോ എവിടെയാ?
8: വീട് ഇവിടെ അടുത്താ, കൈതേരി.
6: വീട്ടിലാരൊക്കെ ഉള്ളത്?
8: മോള് ഒരാളുണ്ട്, പിന്നെ അച്ഛനമ്മ, പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ല, പുറത്താണ്. മോളുടെ പേര് റെയ്മി എന്നാണ്, ഹസ്ബൻഡ് മിനീഷ്, പിന്നെ അച്ഛൻ സുരേന്ദ്രൻ, അമ്മ ശാന്ത.
6: എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു. എന്താ ഹസ്ബൻഡ് ചെയ്യുന്നേ?
8: ഹസ്ബൻഡും സെയിം ഫീൽഡാണ്, ഓട്ടോമൊബൈൽ ഫീൽഡ് തന്നെ.
6: അതെങ്ങനെ രണ്ടുപേരും ഒരേ ഫീൽഡിലുള്ള രണ്ടുപേരും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി?
8: അത് സിമ്പിൾ അല്ലേ കണ്ടുമുട്ടാൻ.
6: അപ്പൊ സെയിം കോളേജിലാണ് പഠിച്ചത്?
8: അല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ലവ് മാരേജ് ആയിരുന്നു ചോദിച്ചാണ്, ബട്ട് അറേഞ്ച്ഡും ആണ്.
6: ഹസ്ബൻഡ് വീട് ഇവിടെ തന്നെയാണോ?
8: അല്ല, താഴെച്ചുവയാ.
6: എവിടുന്നപ്പോ കണ്ടത്? മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്ത്?
8: ആ, കണ്ണൂരിന്ന്. ഞാൻ മുന്നേ വർക്ക് ചെയ്ത് കണ്ണൂരോ.
6: എന്നിട്ട് ആര് പറഞ്ഞു ഇഷ്ടാണെന്ന്?
8: അങ്ങനൊന്നുമില്ല, ജസ്റ്റ് പാരന്റ്സുമായിട്ട് സംസാരിച്ചു, അത്ര തന്നെ.
6: അപ്പൊ എല്ലാവർക്കും ഓക്കെ ആയി?
8: അതെ, 8 വർഷമായി. ഇപ്പം September 3rd ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞതേ ഉള്ളൂ.
6: എന്തായിരുന്നു വെഡിങ് ആനിവേഴ്സറി പരിപാടികൾ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
8: വലുതായിട്ടൊന്നുമില്ല, ആള് നാട്ടിലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, അത്ര മാത്രം.
6: എന്തായാലും വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൂടെ? കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പാട്ട്, ഇഷ്ടപ്പെട്ടൊരു പാട്ട്.
8: തീർച്ചയായും. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഈ പാട്ടിന്റെ നെഞ്ചിലൊരു പാതി നീ, ആ പാട്ടായിക്കോട്ടെ.
6: പാട്ട് പാടുവോ?
8: ഇല്ല.
6: ഇതൊരു പാട്ട് നോക്കിയിട്ടില്ല?
8: അങ്ങനല്ല, ഇങ്ങനെ ഒരു ഒക്കേഷനിൽ പാടാൻ മാത്രമൊന്നും അറിയില്ല.
6: വെറുതെ വീട്ടിൽ മൂളിപ്പാട്ട് പാടും?
8: അങ്ങനെയുണ്ട്, മോക്ക് ഇഷ്ടമാണ് പാടാൻ വേണ്ടിട്ട്. മോള് പാടും കുറച്ചെല്ലാം, അവളെ സപ്പോർട്ട് ചെയ്യും, അത്ര തന്നെ.
6: ഹസ്ബൻഡ് പാടുവോ?
8: ഇല്ല.
6: മോള് പൊതുവെ പാടുന്ന പാട്ട് ഏതാ?
8: മേലെ മേലെ വാനം, അത് ഭയങ്കര ഇഷ്ടാക്ക്.
6: എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ?
8: 1st standard.
6: എവിടെയാ?
8: ഗാമ ഇന്റർനാഷണൽ.
6: കുഞ്ഞു മോളാന്ന്?
8: അതെ.
6: ഇനി എപ്പോഴാ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നേ?
8: ഹസ്ബൻഡ് ഇപ്പം ഓണത്തിന് വന്ന് പോയതേ ഉള്ളൂ.
6: പിന്നെ എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാവില്ലേ?
8: അതെ, ഒരു 6 മന്ത്സ് എല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ.
6: സാധാരണഗതിയിൽ ഈ ഓട്ടോമൊബൈൽ ഫീൽഡൊന്നും ലേഡീസ് അധികം ചൂസ് ചെയ്യാത്തൊരു മേഖലയാണ്. എന്താ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത്?
8: എന്റെ ഫാമിലിയിൽ കുറെ ആൾക്കാർ ഓട്ടോമൊബൈൽ ഫീൽഡ് ഉണ്ട്. അപ്പോ പ്ലസ് ടു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പോളിയിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങുമ്പോ തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടി. പിന്നെ എന്തോ ഇത് വിടാൻ തോന്നിയില്ല, എനിക്കും ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ 2015 വർക്ക് ചെയ്യുന്നതാ. അപ്പൊ ഇടയില് ഡെലിവറി ടൈമിൽ മാത്രമേ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഫുൾ ടൈം ഇതന്നെ.
6: ഇവിടെ വരുന്ന മുന്നേ ഇങ്ങനെ ഇന്നേ ഫീൽഡിലേക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ?
8: ഉണ്ടായിരുന്നു. ഇതന്നെ ഓട്ടോമൊബൈൽ ഫീൽഡ്, ഓട്ടോമൊബൈലിനല്ല മെക്കാനിക്കലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ബൈ ചാൻസ് ഓട്ടോമൊബൈൽ എത്തിപ്പെട്ടു. അപ്പൊ പിന്നെ ഏതായാലും പഠിച്ചതുമായി ബന്ധമുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി.
6: ഇപ്പോഴെന്തായാലും ഈ ഒരു മേഖലയില് സന്തോഷമായിട്ട് പോവാണ്.
8: അതെ, 2015 ഞാൻ ഫസ്റ്റ് ടൈം ജോലിയിൽ കയറുമ്പോഴും ലേഡീസ് ആയിട്ട് സർവീസ് അഡ്വൈസേഴ്സ് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഇപ്പോഴുണ്ട്. പക്ഷെ ആ ടൈമിൽ ഇതുപോലെ തന്നെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു ഇന്റർവ്യൂ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാഗസീനിലുള്ള ഫോട്ടോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ലേഡി അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ ഫീൽഡിൽ എല്ലാവരും വന്നു തുടങ്ങി.
6: ഇപ്പൊ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും ലേഡീസ് എന്തായാലും ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഇവിടെയുള്ള എല്ലാടെയും ഒരു ലേഡി ടച്ച് ഉണ്ട് അല്ലേ, എല്ലാ സൈഡിലായിട്ട്.
8: അതെ, ലേഡീസ് വരണല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്, എല്ലാരും മുന്നോട്ട് വരണം.
6: അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടുത്തെ വർക്ക്, കൃഷ്ണ മോട്ടോഴ്സിലെ വർക്കൊക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. ചോദിച്ച പാട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
8: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: റേഡിയോ മലബാർ.
2: ഇവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ചേട്ടൻ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പേര്?
3: എന്റെ പേര് സനീഷ്.
2: കുറെ വർഷമായോ കൃഷ്ണ മോട്ടോഴ്സ്
3: സ്ഥാപനം തുടങ്ങി മുതൽ?
2: വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെല്ലാം പരിപാടി?
3: നമ്മള് സാധാ കുടുംബമാണ്. രാവിലെ ഭാര്യയുടെ താല്പര്യത്തിനായിട്ട് അമ്പലത്തേക്ക് പോയി, തൊടിക്കുളം അമ്പലത്തിൽ പോയി, രാവിലെ ഇവിടെ വന്നു.
2: അവിടെ അടുത്താണോ താമസം?
3: എന്റെ ഇപ്പം താമസിക്കുന്നത് പിന്നെ നെടുമ്പോയിലാണ്.
2: വീട്ടില് വേറെ ആരൊക്കെയുള്ളത്?
3: വീട്ടില് ഇപ്പൊ മൊത്തം ആൺകുട്ടിയാണ്, അതായത് മോള് മോൻ 10 ക്ലാസ് പഠിക്കുന്നു, മോള് 3. എൻജിഎം പൊന്നപ്പാലം.
2: വൈഫിന്റെ പേര്
3: ലിജിന.
2: എന്താ ചെയ്യുന്നുണ്ടോ?
3: അടുത്തുള്ള ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
2: ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നല്ല തിരക്കിലാണെന്ന് അറിയാം. ഏത് പാട്ട് കേൾക്കാനാ താല്പര്യം?
3: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴയ പാട്ട് ലിജിനക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ്.
2: തീർച്ചയായിട്ടും വിത്ത് ഫാമിലി ഒരു ദിവസം നമ്മൾ റേഡിയോ മലബാറിലേക്ക് വരിക.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ സന്തോഷം.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: AKG ഹോസ്പിറ്റൽ, തളാ, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
6: അല്ല, അത് ആടുന്നു വാങ്ങണ്ടെന്ന് അടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
8: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
9: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
10: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
11: കൃഷ്ണ മോട്ടോഴ്സിലെ ആ കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ?
12: പേര് നിഷ.
11: എവിടെ വീട്?
12: വീട് മട്ടന്നൂർ, കണ്ണൂര് ദേവർഗാട് എന്ന് പറയും.
11: ഇത്ര നമ്മുടെ റേഡിയോ സ്റ്റേഷൻ ഇത്ര അടുത്തുണ്ടായിട്ടാണ് റേഡിയോ കേൾക്കലുണ്ടാകാറുണ്ട്. എന്താണ് നമ്മൾ റേഡിയോ കുറിച്ച് പറയാം?
12: റേഡിയോ അല്ല, പരിപാടിയെല്ലാം നല്ല തന്നെ. പാട്ടെല്ലാം കേൾക്കാറുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇതെല്ലാം കേൾക്കാണ്ട്. ഇഷ്ടഗാനങ്ങളെല്ലാം കേൾക്കും.
11: നാടകം കേൾക്കുന്നുണ്ട്?
12: നാടകം സമയം ഉള്ള സമയത്ത് അങ്ങനെ.
11: ഞായറാഴ്ച രാത്രി
12: 9 മണിക്ക്.
11: തിങ്കളാഴ്ച രാവിലെ 9. ഓക്കെ, അപ്പോ എങ്ങനെയാണ് മട്ടന്നൂരിൽ നിന്ന് ഇവിടെ എത്തിയത്?
12: മട്ടന്നൂർ ഞാൻ ആദ്യം ഇവിടെ കൈതേരി തന്നെയായിരുന്നു, ഇവിടെ അടുത്ത് തന്നെ താമസം. പിന്നെ നമ്മൾ വീടെടുത്ത്
11: കൈതേരി കപ്പണയാണോ?
12: കപ്പണ. അവിടുന്ന് പിന്നെ വീടെടുത്തിട്ട് അങ്ങോട്ട് മാറിയതാ. ഇവിടെ കൈതേരി താമസിക്കുമ്പോഴേ ഇവിടെ വർക്കിന് വരുത്തുണ്ട്. അവിടെ നമ്മളെ സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്നു.
11: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
12: പെയിന്റിംഗ് ജോലി.
11: എവിടെയാ?
12: നാട്ടിൽ തന്നെ.
11: എവിടെയായാലും പോവും. അവരെ ഗ്യാങ് ഉണ്ടോ?
12: കരാറെടുക്കും, ഒറ്റക്ക് അങ്ങനെ അങ്ങനെ ചെയ്യും. കുറെ ആളും അങ്ങനെ വർക്ക് വെച്ചു.
11: എന്താ കഴിഞ്ഞ കോഴ്സൊക്കെ?
12: ഞാൻ ഡിഗ്രി കഴിഞ്ഞു.
11: എവിടെ പഠിച്ചേ?
12: ഞാൻ പഠിച്ചത് ഇരിട്ടിയിലാണ്, ഇരിട്ടി പ്രഗതി കോളേജിൽ. അവിടെ പഠിച്ചു.
11: വീട് ദേവർക്കാട്?
12: അല്ല, എന്റെ സ്വന്തം വീട് ഇരിട്ടിയാ. ഇരിട്ടിയാ, കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു.
11: ഇവിടെ കൈതേരി വെച്ചി
12: നാടകം.
11: ഓക്കെ, അപ്പോ നമ്മുടെ ഈ പരിപാടികളെ കുറിച്ച് പറഞ്ഞു. പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പാടാറുണ്ട് കുട്ടിക്കാലത്ത്?
12: ഇല്ല.

0: പാടില്ല
1: പാടില്ല അത് പാടില്ല എന്നില്ല പാടണം
0: പാടാറില്ല
1: ചെളിക്കാറില്ല
0: ഡാൻസും ഇല്ല പണ്ടെന്ന് ചെറുതിലെല്ലാം പഠിക്കലോ സ്കൂളിൽ നിന്നല്ല അങ്ങനെയല്ലേ ചെയ്യുന്നത്
1: സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു അവസരം കിട്ടിയപ്പോ പാടിയ പാട്ട് ഓർമ്മയുണ്ട് ഒന്നും ഓർമ്മയില്ല എപ്പോഴെങ്കിലും വേറെ എവിടെയെങ്കിലും ഓപ്പൺ സ്ഥലത്ത് പാടിയിട്ടുണ്ട്
0: ഓപ്പൺ സ്ഥലത്ത് പാട്ട് ഇല്ല പാടിയിട്ടുണ്ട് ഞാൻ അമ്മേന്റെ കുടുംബശ്രീയിലെ അതിലേക്ക് വേണ്ടിയിട്ട് ഓരോ മത്സരങ്ങൾ അമ്മക്ക് വേണ്ടിയിട്ട് അന്നേരം അവരെ കൂടെ അങ്ങനെ ആ സമയത്തുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ അന്നേരം ഈ പിന്നെ സംഘഗാനല്ലോ ഇല്ലേ അവരൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അമ്മക്ക്
1: വേണ്ടി
0: ഒരു തരംഗമാലകളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് പക്ഷെ എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല
1: കൃഷ്ണ മോട്ടോഴ്സിലെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല പാട്ടുണ്ട് രണ്ടുപേര് പാട്ട് ഓർക്കുന്നതിനിടക്ക് വീട്ടിൽ ആരൊക്കെയുള്ളൂ
0: വീട്ടില് ഹസ്ബൻഡും രണ്ടു
1: മക്കളും
0: ഹസ്ബൻഡിന്റെ പേര് സുരേഷ് മൂത്ത മകളുടെ പേര് സ്നേഹ സുരേഷ് രണ്ടാമത്തെ മകളുടെ പേര് നിയ സുരേഷ്
1: എന്താ ചെയ്യുന്നത്
0: മൂത്ത മകളിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി നഴ്സിംഗിന് എൽ ബി എസിൽ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ മോൾ 8th പഠിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മോള് ചിത്ര വരക്കൂ അതുപോലെ തന്നെ കഥാരചന കവിതാരചന അവരിപ്പോ എല്ലാം മത്സരത്തിനുള്ള പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ കലോത്സവം തുടങ്ങുന്നുണ്ടല്ലോ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് പേരെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്കൃതാണ് ഉള്ളത് അതിൽ സംസ്കൃതത്തിലും അതുപോലെ കവിതാരചനക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് മോഹൻലാലിന്റെ ദാങ്കണക്ക ദില്ലെന്നുള്ള പാട്ടില്ലേ അത് കൃഷ്ണ മോട്ടോഴ്സിൽ എല്ലാവർക്കും വേണ്ടിട്ട്
1: അപ്പൊ നിഷേച്ചി മനോഹരമായ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് കൃഷ്ണ മോട്ടോഴ്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കിത് കേൾപ്പിച്ചു കൊടുക്കാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നിട്ട് ഒരുപാട് പണിത്തിരക്കിലാണെങ്കിലും ഞങ്ങളുടെ റേഡിയോ മലബാറിനെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായവരാണ് അപ്പോ റേഡിയോ മലബാറിന്റെ സ്നേഹവും കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് നിഷേച്ചിയുടെ പാട്ട് ഇതാ കേട്ടോളൂ

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
3: ഞാൻ മോട്ടോസിന് വരുന്ന സ്ഥിരം ഒരു കസ്റ്റമറിയാണ്. അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്നത്, എന്താണ് പേര്?
4: എന്റെ പേര് ബാബുരാജ്.
3: ചേട്ടന്റെ വീട് എവിടെയാ?
4: വീട് മുതിയങ്ങ.
3: മുതിയങ്ങ
4: പാട്ടിയം പഞ്ചായത്ത്. പാട്ടിയം പഞ്ചായത്ത്.
3: വീട്ടിൽ ആരൊക്കെയുള്ളത്?
4: വീട്ടിലെ വൈഫ്, ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളുടെ ഒരു മകളൊരു മകൻ. മകളുടെ കല്യാണം കഴിഞ്ഞു. മകൻ കോയമ്പത്തൂരിലെ ടാറ്റ ഇൻഷുറൻസ് കോർപ്പറേറ്റ് സീനിയർ കോർപ്പറേറ്റ് മാനേജർ വർക്ക് ചെയ്യുന്നു. അവൻ അൺമാരീഡ് ആണ്. ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു. മകന്റെ പേര് നിത്യൻ രാജ്, മകളുടെ പേര് ധന്യരാജ്, എന്റെ പേര് ബാബുരാജ്.
3: ബാബുരാജ്.
4: ഭാര്യയുടെ പേര് രാധിക ബാബുരാജ്.
3: സ്ഥലം
4: പാട്ടിയാണ്. ഞങ്ങളുടെ കോയമ്പത്തൂർ ബേസ്ഡ് ആണ്.
3: വ്യത്യാസം. എത്ര വർഷമായപ്പോ പാട്ടിത്തേക്ക് വന്നിട്ട്?
4: ഞങ്ങളിവിടെ എന്റെ നാറ്റീവ് ഇവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ 10-15 വർഷത്തോളം കോയമ്പത്തൂരായിരുന്നു.
3: എന്താ ചെയ്യുന്ന അവിടെ?
4: നമ്മുടെ ഇന്ത്യ പെയിന്റിംഗ് കോൺട്രാക്ട് വർക്കാണ്.
3: കോയമ്പത്തൂരായിരുന്നു
4: അന്ന്. നാട്ടിലും എന്താ പറയാ,
3: അപ്പൊ കുട്ടികളൊക്കെ പഠിച്ചതൊക്കെ
4: അവിടെ കോയമ്പത്തൂരാണ്.
3: അപ്പൊ കുറച്ച് തമിഴ് ചവയുണ്ടാവും.
4: ഫ്ലാഗും തലശ്ശേരി നമ്മുടെ നാടൻ ഭാഷയെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ
3: വ്യത്യാസം. എങ്ങനെയുണ്ട് ആ നാട്, നമ്മുടെ നാട്?
4: കേരളം കേരളം തന്നെയാണല്ലോ. പക്ഷെ എന്താ പറയാ, ലിവിംഗ് കോസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാലം കുറവ്.
3: തമിഴ്നാട്ടിൽ
4: നമുക്ക് എന്ത് എത്ര ക്വാണ്ടിറ്റി വേണ്ടിക്കലും കിട്ടും സാധനങ്ങൾ. ഇവിടെ ഒരു മിനിമം അര കിലോ ഇത്ര കണക്കില്ല, അതൊന്നുമില്ല. ഒരു 20 രൂപ കൊടുത്താലും സാധനങ്ങൾ കിട്ടും.
3: ആ
4: ഒരു
3: പച്ചക്കറികൾ അപ്പൊ അവിടുത്തെ ജീവിത രീതിയായിരുന്നു കുറച്ചുകൂടി മെച്ചം.
4: ആണോ? പക്ഷെ എന്നാൽ നമുക്ക് ജനിച്ചാണല്ലോ.
3: അതെ അതെ. ഓക്കെ. അപ്പൊ ചേട്ടന് കോയമ്പത്തൂർ പോയ സമയത്തൊക്കെ സിനിമയൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നു?
4: സിനിമ കുറവാണ്. കാരണം ഒന്നും അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. നമ്മള് വർക്ക് ആയിട്ട് അങ്ങനെ പോവുകയാണ്.
3: അപ്പോ വൈഫ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
4: ഇല്ല, അവള് എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ
3: എന്താണ് പേര്?
4: രാധിക ബാബുരാജ്.
3: നല്ല പേര് രാധിക.
4: ബികോം കഴിഞ്ഞതാണ്.
3: ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു?
4: എന്റെ മാമന്റെ മകളാണ്.
3: ഓ, അത് ശരി. ഓക്കെ. മുറപ്പണ്ണാണ്. അപ്പൊ പാട്ടി തന്നെ ആയിരിക്കുമല്ലോ?
4: എത്ര വർഷമായി
3: നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്?
4: കല്യാണം കഴിഞ്ഞിട്ട് 39 വർഷം.
3: 9 വർഷം. അപ്പൊ മകളെ എവിടെ കല്യാണം കഴിച്ചു?
4: മകള് കോയമ്പത്തൂര്, തിരുപ്പൂര്, കാങ്കേം. കാങ്കേം എന്ന് പറഞ്ഞു.
3: അവിടെയാണ് മകളെ കല്യാണം കഴിച്ചത്?
4: അല്ല, കൊല്ലംകോടാണ് മരുമന്റെ വീട്. അവരോട് അവര്
3: കൊല്ലംകോട്
4: പാലക്കാട് കൊല്ലം. അവര് ഒരു ഹോട്ടല് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മൾട്ടി ക്രൂസ് റെസ്റ്റോറന്റിൽ. അവരോട് ഇവിടെ അടുത്ത് സെറ്റിൽ ആയി
3: കോയമ്പത്തൂർ.
4: കാങ്കയം.
3: കാങ്കേം.
4: തിരുപ്പൂർ കാങ്കേം.
3: തിരുപ്പൂർ കാങ്കേം.
4: ഒരു മോൻ ധാനേഷ് രാജ്.
3: ധാനേഷ് രാജ്.
4: എല്ലാം രാജ് ഉണ്ട്.
3: രാജ് ഉണ്ട്. ബാബുരാജിന്റെ
4: രാജ്.
3: അപ്പൊ മകന്റെ ഭർത്താവിന്റെ പേരെന്താണ്?
4: ഗണേഷ്.
3: ഗണേഷ്.
4: ഗണേഷ് കുമാർ.
3: ഓക്കെ. മകളെ വർക്ക് ചെയ്യുന്നുണ്ടോ?
4: അവൾ മീഡിയയിൽ വർക്ക് ചെയ്യാനുണ്ട്.
3: എവിടെ? കോയമ്പത്തൂർ
4: തന്നെ.
3: ഓക്കെ. മീഡിയയുടെ പേര്?
4: ഐക്കോണിക്സ്.
3: ഐക്കോണിക്സ്. ഓക്കെ. ഇപ്പൊ അവിടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് ആണല്ലോ.
4: തീർച്ചയാണ്.
3: അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്?
4: നല്ല അയാള് കൊണ്ടുവരുന്ന റൂള് ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാരും ജനസമ്മതിയായ ഒരു മുഖ്യമന്ത്രിയാണ്. അവർക്ക്
3: നമ്മള് എപ്പോഴും സ്ക്രീനിൽ കണ്ടയാള്
4: ആ മെന്റാലിറ്റി തന്നെയാണ്. നമ്മുടെ ഈ അത് കഥയല്ലേ, സിനിമയല്ലേ, ജീവിതത്തിൽ യാഥാർത്ഥ്യം ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ, പ്രവർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അയാൾ അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അയാൾ ചെയ്യുന്ന റൂൾസ് സൂപ്പറാണ്. ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടാണ്. അവരെന്തെങ്കിലും ഈ തട്ടിപ്പുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യോട് പിടിച്ചിട്ട് അവർക്ക് വേണ്ട ശിക്ഷണ്ട് കൊടുക്കാൻ നടക്കും.
3: ജനങ്ങൾക്കൊക്കെ
4: എല്ലാ ഏത് തരത്തിലും എനിക്ക് ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയിലെ ആൾക്കാർ കൂടെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ റൂള്. മുഖ്യമന്ത്രി വിജയുടെ
3: ഇപ്പൊ കോയമ്പത്തൂർ നമുക്ക് എന്താ പറയണ്ടേ, ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടായി.
4: കോയമ്പത്തൂര് പൊള്ളാച്ചിയാണ്.
3: പൊള്ളാച്ചി. അപ്പൊ ചേട്ടന് ആരെയും കണ്ടിട്ടുണ്ടോ സിനിമ നടനൊക്കെ അവിടെ വന്നിട്ട് ഷൂട്ട്
4: ചെയ്യുന്നൊക്കെ? ഇല്ല, ഞാന് പണ്ട് ഒരു 38 വർഷം മുമ്പേ ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്നു.
3: സിനിമ ഫീൽഡിൽ ഉണ്ടായിരുന്നു.
4: ചെന്നൈ. ചെന്നൈയില് ക്യാമറ ടെക്നീഷ്യൻ പഠിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നടന്നില്ല.
3: നടന്നില്ല.
4: കുറെ 6-7 മാസം ഫീൽഡിൽ ഇങ്ങനെ പോവുക, ലൊക്കേഷൻ പോവുക, എന്താ റിസൾട്ട് ബോർഡ് പിടിക്കുക, അതൊക്കെ ആയതുകൊണ്ട് വെറുതെ അവർക്ക് ഇഷ്ടായിരുന്നു. അവന്റെ മകളുടെ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ ഗ്ലോബൽ ഇന്റർനാഷണൽ സ്കൂള് കാങ്കേത്ത്.
3: ഓക്കെ ഏട്ടാ, അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാണ് നമ്മൾ കേൾപ്പിച്ചു
4: തരാം. തമിഴാണോ? തമിഴാണെങ്കിൽ കണ്ണുപുള്ളി ഉന്ന വൈത്യം കണ്ണമ്മ.
3: കണ്ണുപുള്ളി ഉന്ന വൈത്യം
4: കണ്ണമ്മ,
3: അതാണ് കേൾക്കേണ്ടത്.
4: ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട
3: പാട്ടാണ്. ഡെഡിക്കേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല, അപ്പൊ
4: ഫാമിലിക്ക് വേണ്ടി.
3: ഓക്കെ, കണ്ണുപുള്ളി ഉന്ന വൈത്യം കണ്ണമ്മ എന്ന പാട്ടാണ് ചേട്ടൻ കേൾക്കേണ്ടത് വന്നത്. അപ്പൊ നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ, താങ്ക് യു ഏട്ടാ.

0: നാട്ടിലെ പാട്ട്. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നം?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യ പറയുന്നത്?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാനേടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാനേടിയ കൊണ്ട് കളയല്, ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നോലും, ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ, അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
1: ചിത്രപരിചയം.
2: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം.
3: അത് ഞാൻ ഉറപ്പിച്ചു.
2: ഇതിനുമുമ്പ് പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
1: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
4: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
1: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
0: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
1: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
1: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
6: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
1: മറക്കാതെ കേൾക്കുക.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ,
3: വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്ക് എന്താ പ്രശ്നമുണ്ടോ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്താ?
4: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7225900018.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

അസുലഭ മധുമയന അമൃതകു സുമദളം ഈ ഞാൻ അനുദിനം അതിനൊരു സഹൃദയ മനുഷ്യനഭം അസുലഭ മധുമയന അമൃതകു സുമദളം ഈ ഞാൻ അനുദിനം അതിനൊരു സഹൃദയ മനുഷ്യനഭം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ.
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ല

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: മോളെ, ഇതാ നോക്കിയ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ?
1: എനിക്കൊന്നും വേണ്ട.
2: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
1: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ട് ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതിരുന്നാല് അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.

0: മല്ലിയോളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്നു?
1: കുണ്ടില ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റ് എല്ലാം ഇല്ലേ, വിൻഡ്രോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റും. നല്ല അസല് ജൈവ വളം.
0: എടോ, ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ നന്നായി.
2: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു പി ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ച് 9 പേർ മരിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖമറിയിച്ചു. ഒമാന്റെ കിഴക്കൻ തീരത്ത് എം വി കെ ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന്. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വുഷുവിൽ റോഷിബീന ദേവിക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിൽ ഗ്രേറ്റർ നോയിഡയിൽ സ്ലീപ്പർ ബസിനെ തീപിടിച്ച് 9 പേർ മരിച്ചു. യമുന എക്സ്പ്രസ് വേയിൽ ദയാനത്പൂർ ഗ്രാമത്തിനു സമീപം രാത്രിയാണ് സംഭവം. 35 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. എമർജൻസി എക്സിറ്റിലൂടെ മറ്റ് യാത്രക്കാർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച നേതാക്കൾ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ഒമാന്റെ കിഴക്കൻ തീരത്ത് എം പി കെ ഡാപ്പോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ എംബസി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ഒമാനുമായി ചേർന്ന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ ഭരണകൂടത്തിന്റെ സഹകരണത്തിന് മന്ത്രാലയം നന്ദി അറിയിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാരിടൈം മികവ് ശക്തിപ്പെടുത്തുന്നു എന്നതാണ് 2026-27 വർഷങ്ങളിലെ പ്രമേയം. സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സമുദ്രമേഖല രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് മുൻഗണന എന്നീ ഉറച്ച കാഴ്ചപ്പാടിലൂടെയാണ് ഈ രംഗത്തെ വളർച്ചയെന്ന് ലോക മാരിടൈം ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ടൂറിസം വാണിജ്യ മേള കേരള ട്രാവൽ മാർട്ടിന്റെ 12-ാം പതിപ്പിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു മുഖ്യാതിഥിയാകും. നാളെ മുതൽ ഈ മാസം 27 വരെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ മാർട്ടിന്റെ ഭാഗമായി ബിസിനസ് കൂടിക്കാഴ്ചകളും പ്രദർശനവും നടത്തും. ഇ എസ് ഐ വിഷയത്തിൽ ജനവാസ

0: കേന്ദ്രങ്ങളും CHR പ്രദേശങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയ നിർദ്ദേശങ്ങൾ സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 8,590 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ 98 വില്ലേജുകൾ എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ജനങ്ങളുടെ താമസ സ്ഥലങ്ങളും ജീവനോപാധികളും സംരക്ഷിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ഉത്തരവാദിത്തമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും MPയുമായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പറഞ്ഞു. പരിസ്ഥിതി ലോല മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗൌരവതരമാണെന്നും ഇത് കോൺഗ്രസ് ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും പ്രിയങ്ക വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തി വിഷയം വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1068 കോടി രൂപയാണ് അനുവദിച്ചത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ BACB സ്യൂട്ട് 3.0 നാളെ മന്ത്രി രമേശ് ചെന്നിത്തല തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് BACB സ്യൂട്ട് 3.0. രേഖകളുടെ മികച്ച പരിശോധനാ സംവിധാനം, ഡേറ്റ സുരക്ഷിതത്വം, നിർവഹണവേഗം, ഉദ്യോഗസ്ഥ തലത്തിലെ കാര്യക്ഷമമായ മേൽനോട്ടം തുടങ്ങിയവയാണ് പുതിയ സംവിധാനത്തിന്റെ സവിശേഷതകൾ. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് 2 ദിവസത്തെ പരിപാടി നാളെ സമാപിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള ആവശ്യമായ തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിക്കും. അദാനി വിഴിഞ്ഞം തുറമുഖവും പരിശീലന പരിപാടിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, CMFRI, തിരുവനന്തപുരം കൊല്ലം കളക്ടറേറ്റുകൾ, ഫിഷറീസ് വകുപ്പ്, കേരള പോലീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, എണ്ണ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ, മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന മേള ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററിലാണ് സംഘടിപ്പിക്കുന്നത്. GST ഉൾപ്പെടെ പൊതുവിഭാഗത്തിന് 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിശ്വനാഥ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിലെ എച്ചി നെഗോയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5th ദിവസം വനിതകളുടെ 60 കിലോ വിഷുവിൽ റോഷിബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനയായിരുന്നു എതിരാളി. ഏഷ്യൻ ഗെയിംസിൽ റോഷിബീന നേടുന്ന തുടർച്ചയായ 3rd മെഡലാണിത്. സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ ജോഷ്ന ചിന്നപ്പയും ബേരവൻ സെന്തിൽകുമാറും നാളെ ക്വാർട്ടർ ഫൈനലിൽ ഫിലിപ്പീൻസിനെ നേരിടും. മിക്സഡ് സ്കേറ്റ് ഫൈനലിലേക്ക് അനജിത് സിംഗും പരിനാസ് ധാലിവാളും യോഗ്യത നേടി. ശ്രീജ അകുലയും സിൻഡ്രല ദാസും ടേബിൾ ടെന്നീസ് വനിതാ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ടീമിന്റെ നിശ്ചയദാർഢ്യവും അതിജീവനശേഷിയും പോരാട്ടവീര്യവുമാണ് മികച്ച നേട്ടത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുരുഷന്മാരുടെ സ്കിറ്റ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ അനജിത് സിംഗ് നരൂക്ക, ഭൌതേക് സിംഗ് ഗിൽ, മൈരാജ് അഹമ്മദ് ഖാൻ എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇവരുടെ ഏകാഗ്രതയും ടീം വർക്കും മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡൽഹിയിൽ 65th U17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ കേരളവും പഞ്ചാബും ഏറ്റുമുട്ടും. വൈകിട്ട് 6 മത്സരം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: U17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം മത്താണിക്കൽ MIC EMHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 ഗോളുകൾക്ക് മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശം. ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. 6 മത്സരങ്ങളിലായി ടീം നേടിയത് 28 ഗോളുകൾ, വഴങ്ങിയത് 3 മാത്രം. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യൻമാരായത്.
0: കോഴിക്കോട് 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് നാളെ വൈകിട്ട് മന്ത്രി OJ ജിനീഷ് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാന വേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, DDE, ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും LP ക്ലാസ് മുതൽ പാഠഭാഗങ്ങളിൽ ലഹരികൾക്കെതിരെ പ്രബോധന ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നും കേരള മദ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് EHAD കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് മന്ത്രി M.ലിജുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. നിയമസഭാ സബ് കമ്മിറ്റിയുടെ 6 ഫാം സന്ദർശനവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾ അട്ടിമറിച്ചതായി ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ M.ഗീതാനന്ദൻ കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ആദിവാസി പുനരധിവാസ മിഷൻ ഉദ്യോഗസ്ഥരുടെയും 6 ഫാമിംഗ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലാ ഫയൽ അദാലത്ത് മറ്റന്നാൾ നടത്തും. തൃശൂർ കാൻഡിയൻ സിറിയൻ സ്കൂളിൽ രാവിലെ 7:45 മുതലാണ് അദാലത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. UP ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ച് 9 മരിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖമറിയിച്ചു. ഒമാന്റെ കിഴക്കൻ തീരത്ത് MV കെപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 വിഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥി ഭാഷാഗാനങ്ങൾ. 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളാണ്. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം നാട്ടുവിശേഷം. യുവജന സംഘടനയായ നാഷണൽ യൂത്ത് കൗൺസിൽ കേരളം SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്കും വിവിധ മേഖലകളിൽ മികവും തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ ജില്ലാതല പുരസ്കാരം നൽകും. ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ വിജയിച്ച ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. അപേക്ഷിക്കാനുള്ള വാട്സാപ്പ് നമ്പർ 9497595991. സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുടുംബങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ദൈനംദിന ചെലവുകൾ നേരിടാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാന സഹായ പദ്ധതിയാണ് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് സ്കോളർഷിപ്പ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ പ്രോത്സാഹൻ യോജനയുടെ ഭാഗമായാണ് പദ്ധതി. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അപേക്ഷകൾ പരിശോധിക്കുന്ന നോഡൽ ഏജൻസി. യോഗ്യത അതത് ബോർഡിൽ കേരള സ്റ്റേറ്റ്, CBSE, ICSE ഉൾപ്പെടെ പ്ലസ് ടു പരീക്ഷാ ഫലം സ്ട്രീം തിരിച്ച് ഏറ്റവും ഉയർന്ന 20% വരുന്നവർക്കാണ് അർഹത. 12-ാം ക്ലാസ് പരീക്ഷയിലോ അതിന് തുല്യമായ പരീക്ഷയിലോ 80% മുകളിൽ നേടി വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. റെഗുലർ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ. വിദൂര വിദ്യാഭ്യാസമോ ഡിപ്ലോമയോ പരിഗണിക്കില്ല. AICTEയോ സമാനമായ റെഗുലേറ്ററി ബോഡിയോ അംഗീകരിക്കാത്ത സ്ഥാപനത്തിൽ പഠിക്കണം. മറ്റൊരു മെറിറ്റ് സ്കോളർഷിപ്പോ ഫീസ് ഇളവോ ലഭിക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. കുടുംബ വരുമാനം പ്രതിവർഷം 4.5 ലക്ഷത്തിൽ കൂടരുത്. പുതിയ അപേക്ഷകർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. scholarships.gov.in എന്ന ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് അപേക്ഷിക്കാം. ഡിജി ലോക്കർ വഴിയാണ് ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ പരിശോധിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. വിവരങ്ങൾക്ക് scholarships.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സമഗ്ര ശിക്ഷ തളിപ്പറമ്പ് സൗത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പ് ഇന്നും നാളെയും നടക്കും. എടക്കാട് ബ്ലോക്ക് ക്ഷീരസംഗമത്തിന് നാളെ കാഞ്ഞിരോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ തുടക്കം കുറിക്കും. 26 മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കരുണാപുരം TSSS ക്രെഡിറ്റ് യൂണിയനും വായാട്ടുപറമ്പ് ഗാന്ധി സ്റ്റഡി സെന്ററും ചേർന്ന് 2 October ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഗാന്ധി ക്യുസ് നടത്തും. ഫോൺ നമ്പർ 9447641627.
2: ഈശ്വര ദർബാർ മഹാത്മാ ദുഷ്ട ആദമി സഹസ്രാബ്ദത്തിന്റെ
0: മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
3: ഗാന്ധി ചിന്തയുടെ നേർവഴി ഗാന്ധിലയം.
0: റേഡിയോ മലബാർ 89

0: അല്ല, എങ്ങനെയുണ്ടായിരുന്നു പഠനയാത്ര?
1: ഈ യാത്രയില് പലതും പഠിച്ചു, നല്ല പിഴയും കിട്ടി.
0: എന്തിന്?
1: യാത്രക്കിടയില് വണ്ടിയിലുണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞതിനാ. ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനൊരു അബദ്ധം ഞാൻ കാണിക്കൂല.
0: അതേതായാലും നന്നായി.
2: ജീവിതത്തിൽ പിഴക്കാതിരിക്കാൻ, ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കാൻ ഏറ്റവും നല്ല ആരോഗ്യശീലവുമായി മുന്നേറാം.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വുഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഗുജറാത്ത് ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കേ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കേ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ് ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജേ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സേ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
1: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACD ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം നയപരമായി

0: പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13-ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവിയെയും പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ സത്നം സിംഗിനെയും സൽമാൻഖാനെയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾ സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും വേലവൻ സിന്ധിൽകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുബണ്ഡം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജ്ജം, ധാന്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്നും മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. പ്രിയ ശ്രോതാക്കളെ, വ്യത്യസ്ത ഗാനങ്ങളുമായി നിരവധി സന്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യ സന്ദേശത്തിലേക്ക് പോകാം. നമസ്കാരം. നരസിംഹം എന്ന സിനിമയിലെ ആരോടും ഒന്നും മിണ്ടാതെ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് എരമല്ലൂരിൽ നിന്നും ഗിരീഷാണ്. നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഗിരീഷ് എരമല്ലൂരിനു വേണ്ടി നരസിംഹം എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം നമുക്ക് കേൾപ്പിക്കാം.

0: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടന്ന് പ്രശ്നമുണ്ടോ?
1: അടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0409024710072259000118.
4: നെല്ലൂനിയിൽ നിന്നും സുലുവേച്ചി അയച്ച സന്ദേശം വായിക്കാം. ഈ വരുന്ന 27 സുലുവേച്ചിയുടെ അമ്മയുടെ ഓർമ്മ ദിനമാണ്. എനിക്ക് വറ്റാത്ത സ്നേഹത്തിൻ നിറകുടമല്ലോ പെറ്റമ്മ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സുലുവേച്ചിയുടെ അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം. ഇതാ ഗാനം കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശഗാനങ്ങളിൽ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. വിഷുക്കണി എന്ന ചിത്രത്തിലെ മലർക്കൊടി പോലെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഷീബ പുന്നാടാണ്. നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മെ വിട്ടുപിരിഞ്ഞ S ജാനകി അമ്മ പാടി മനോഹരമാക്കിയ ഈ ഒരു ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
3: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് അല്പം ദൂരത്തു നിന്നാണ്. ഹായ് റേഡിയോ മലബാർ, നമസ്കാരം. യക്ഷഗാനം എന്ന ചിത്രത്തിലെ തേൻകിണ്ണം പൂങ്കിണ്ണം എന്ന ഗാനം എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സഹദേവൻ ഫ്രം ഇടുക്കി.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
0: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഹായ് റേഡിയോ മലബാർ, സന്ദേശ ഗാനത്തിലൂടെ വീണ പാടുമീണമായി അകതാരിലൂറും എന്ന ഗാനം കേൾപ്പിക്കണേ. എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് കാഞ്ഞിലേരിയിൽ നിന്നും സരസ്വതി പ്രദീപൻ.

സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനങ്ങളിൽ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ മലബാർ. ഇന്നത്തെ സന്ദേശഗാനത്തിലൂടെ ധർത്തി പുത്ര എന്ന ഹിന്ദി മൂവിയിലെ സാരേ രംഗോം സേ ഹായ് എന്ന ഗാനം സന്ദേശഗാനങ്ങളിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക. സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും PV മുഹമ്മദ്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: അടുത്ത സന്ദേശം ഇത്തിരി പരിഭവത്തോടെയുള്ള സന്ദേശമാണ്, എന്തായാലും വായിക്കാം. അല്ലയോ സന്ദേശഗാനമേ, പുതിയ പുതിയ ശ്രോതാക്കളുടെ വരവോടെ ഞങ്ങളെയെല്ലാം ഒഴിവാക്കിയോ? നീണ്ട ഇടവേളയിലാണ് സന്ദേശഗാനത്തിൽ കൂടി പാട്ട് ആവശ്യപ്പെടാറുള്ളത്, അതുപോലും പരിഗണിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊരു സന്ദേശം അയച്ചിരിക്കുന്നത് ആണിക്കരിയിൽ നിന്നും ബാബുവേട്ടനാണ്. ബാബുവേട്ട, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നമ്മൾ മാക്സിമം എല്ലാ സന്ദേശങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. നിരവധി സന്ദേശങ്ങൾ വരുമ്പോൾ ചിലപ്പം ചില സന്ദേശങ്ങൾ സ്കിപ്പായി പോകാറുണ്ട്, എന്നാലും നമ്മൾ മാക്സിമം അതൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് സന്ദേശഗാനങ്ങൾ കൊടുക്കാറുള്ളത്. ഏതായാലും ഇന്ന് ആവശ്യപ്പെട്ട ഗാനം 1995 പുറത്തിറങ്ങാത്ത ചിത്രമായ അന്ന എന്ന സിനിമയിലെ ഇന്നത്തെ ട്രെൻഡ് ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
3: യൗവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.
2: ഈ ഒരു ഗാനം മധുരവാണി അംഗങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങളിലൂടെ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക്. മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9

0: 7747018037.
1: റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന ചിത്രത്തിനു വേണ്ടി മലേഷ്യ വാസുദേവൻ, എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ എന്നിവർ പാടിയ ഊരറിയില്ല പേരറിയില്ല ഇമ്മിണി വലിയൊരു രാജാവ് എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഇങ്ങനെയൊരു സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി, പരിപ്പായി.
2: ഊരറിയില്ല പേരറിയില്ല ഉമ്മിണി വലിയൊരു രാജാവ്,
3: രാജാവ്
2: അറവയറുണ്ണാൻ അന്തിയുറങ്ങാൻ ഗതിയില്ലാത്തൊരു രാജാവ്.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
1: നീ കളിക്കലേ.
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള

0: മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: വിജേഷ് നെല്ലൂന്നി അയച്ച സന്ദേശമാണ് അടുത്തത്. അദ്വൈതം എന്ന സിനിമയിലെ പാവമാം കൃഷ്ണമൃഗത്തിനെ എന്തിനാ എന്ന് തുടങ്ങുന്ന ഗാനം സന്ദേശ ഗാനത്തിൽ കൂടി കേൾപ്പിക്കുമോ? ഈ ഗാനത്തിലെ വരികൾ, അതാണ് ഈ ഗാനം ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും, എന്നെ അറിയുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കേണ്ട അല്ലേ, ദാ പാട്ട് കേട്ടോളൂ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി

0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശ ഗാനങ്ങളിൽ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. സന്ദേശം അയച്ചിരിക്കുന്നത് പ്രാന്തഞ്ചാലിൽ നിന്നും ടി കെ രാഘവൻ, ലീല രാഘവൻ എന്നിവരാണ്. അങ്ങനെ ചിങ്ങമാസമൊക്കെ കടന്നുപോയി, ഇപ്പോൾ കന്നിമാസമാണല്ലോ. ഇനി കന്നിമാസത്തെക്കുറിച്ചുള്ള ഒരു ഗാനമായാലോ. കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാ ഗാനം കേട്ടോളൂ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannurof, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanet,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni. വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. മലബാർ സന്ദേശഗാനമേ, ഒരു ലതാ ഗാനം തരാമോ? ആപ്ലം ചപ്ലം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1955 പുറത്തിറങ്ങിയ ആസാദ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റാരുമല്ല, എന്നും ഹിന്ദി ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയക്കാറുള്ള ശ്രീധരൻ അവണൂരാണ് സന്ദേശമയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനു വേണ്ടി റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങളിലൂടെ ഈ ഗാനം കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: റേഡിയോ മലബാർ.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-4000, 7225-900-18.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880,
0: 8111933600,
1: CM Vistara,
0: CM Vistara Nellunni.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

വധുവിൻ രൂപം തേടി മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു. ഉദയ സൂര്യ തിലകം ചൂടി ഉഷസ്സു വന്നു. ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു.

0: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിൽ പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
1: നീ കളിക്കലേ.
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9430330 9496 974 141.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കല്യാണ രാമൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം.

0: ആ കേറിവാ, ഇരിക്കെ, ചായ കുടിച്ചിട്ട് പോകാം.
1: ഇന്നെന്ന വിശേഷോ?
0: മോളെ കല്യാണം ഉറപ്പിച്ച്. അതിന് കാരണക്കാര് നിങ്ങൾ ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
1: ഞങ്ങളാ?
0: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന് മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞു.
1: ഓ സന്തോഷം.
0: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
1: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
2: അതെ, മാലിന്യമുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ നമുക്കൊരുമിക്കാം.
3: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
4: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജയ് ജവാനിൽ വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞിമായിൻ അവർഗൾ തൻ്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചത് ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഏത് വർഷത്തിലാവും അങ്ങ് സർവീസിലേക്ക്
2: കേറിയിട്ടുണ്ട്? 65 എൻറോൾഡ്.
1: ഏത് വയസ്സിലായിരിക്കും?
2: About 17 years. SLC പാസ് ആയി നെക്സ്റ്റ് ഇയർ.
1: അവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ ആഗ്രഹം കൊണ്ട് പട്ടാളത്തിലേക്ക് ചേരുക, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് ചേരുക. അങ്ങേ സംബന്ധിച്ച്,
2: എനിക്ക് ബുദ്ധി വെച്ച മുതൽ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരുക. അത് മെഡിക്കൽ എന്നുള്ളതല്ല, ഈ നമ്മൾ സിനിമയിലല്ലേ യുദ്ധം ചെയ്യുന്നതിലും കാണുന്നില്ലേ, അതുകൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു ആർമി ചേരണം. പക്ഷേ ബൈദവേ അന്ന് ഞങ്ങൾ SLC പാസ്സായ ഞങ്ങൾ കുറച്ച് ബൈദവേ ലക്കോ എന്ന് നല്ലത് കൊണ്ടോന്നും അറിയില്ല, മെഡിക്കൽ ഇത് കിട്ടി. ഞങ്ങൾ കുറച്ചാളെ നോക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യും. ഞങ്ങൾ 3-4 പേരുണ്ട്, അതിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മെഡിക്കലാണ് കിട്ടിയത്. അങ്ങനെ മെഡിക്കൽ ഇതിലാണ് AMC ആർമി മെഡിക്കൽ കോർ. ഈ അതിൻ്റെ കോഴ്സൊക്കെ FMC അമ്മൂടി പോസ്റ്റ് മെഡിക്കൽ കോളേജ് പൂനെ വലിയ കോളേജാണ്, മെഡിക്കൽ കോളേജാണ്.
1: ഇതുപോലെ മറ്റെന്തെങ്കിലും പ്രചോദനം ഉണ്ടോ കുടുംബത്തിൽ മറ്റാരെങ്കിലും രാജ്യസേവനത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ?
2: പ്രചോദനമുണ്ട് സാർ. റിയൽ ഫാക്ട് പറയാനുള്ളത് നിങ്ങളോട്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, 3 മക്കളാണ്, 1 മോളും 2 മൂത്തത്ത് മക്കളാണ്. ഒക്കെ മക്കളെ ഒക്കെയിട്ട് അങ്ങ് പോകുന്നു. ഞങ്ങൾ അയാമേ മുസ്ലിം, അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലേ മാരേജ് ചെയ്യുന്നതുകൊണ്ട് ആജിയാണ് അജനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പേര് പറയുമ്പോഴും എൻ്റെ ആർമിയിലുള്ള പേര് മാത്രമേ ഞാൻ പറയുള്ളൂ, ആജി കൂട്ടി ഞാൻ പറയില്ല. ബിക്കോസ് മായൻ അജി എന്നാ എൻ്റെ നാട്ടിൽ പറയുന്നത്. പക്ഷേ ഞാൻ എവിടെ ഒഫീഷ്യൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആർമി പേരെ പറയുള്ളൂ, കുഞ്ഞുമായ നെക്കണ്ടി. അതാണ് എൻ്റെ ആർമി അതിൻ്റെ സെൽസ് സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആജി ഒന്ന് കൂട്ടാണ്ട് പറഞ്ഞത്. 3-2 ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഡിഫൻസ്, ഏതെങ്കിലും ഒരു ഡിഫൻസിൽ, എയർഫോഴ്സ് നേവി എന്ന്. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു മാഡം, ഞാൻ എൻ്റെ മക്കളെ ചേർക്കുന്നുണ്ടെങ്കിൽ ഓഫീസർ റാങ്കിൽ ചേർക്കും എന്നുള്ളത്. ഓൺലി ഓഫീസർ റാങ്കിൽ ചേർക്കും. പക്ഷേ രണ്ടുപേരും SLC പാസ്സായില്ല. ഐ എം വെരി സാഡ് ടു സേ, ബിക്കോസ് മൂത്ത മോനെ ഞാൻ രണ്ടാമത് കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷേ രണ്ടാമത് SLC കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം എൻ്റെ മാർക്ക് കുറവ്, അവനും ഇത് തന്നെ ഗതി. അതുകൊണ്ട് പിന്നെ ആ വാങ്ങിച്ചില്ല. പക്ഷെ മക്കൾ വെൽ ദിസ്തിങ് വെൽ ബിസിനസ്. അപ്പം നല്ല രണ്ടുപേരും ദുബൈയിലാണ്, രണ്ടുപേരും വെൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. പക്ഷേ ഒന്നിന് മാത്രം അവർക്ക് പുറകോട്ടായിരുന്നു, പഠിക്കലിന് വളരെ മോശമായിരുന്നു. ബാക്കിയെല്ലാം സ്മാർട്ടാണ്, വെരി മച്ച് സ്മാർട്ടാണ്, എല്ലാ ജോലിക്കും ബിസിനസ്സിനും. മൂത്തവനൊക്കെ നല്ല ജോലിയാണ്, സ്വന്തം ബിസിനസ്സാണ് രണ്ടുപേർക്കും. ഓക്കെ, മകള് പിന്നെ മക്കളെ എല്ലാവരും സുഖമായി ജീവിക്കുന്നു. മൂത്ത മകൾക്ക് വീടായി അവർ താമസിക്കുന്നു, രണ്ടാമത്തെ മോൻ വീട് താമസിച്ചു. എൻ്റെ ഇളയ മകന് വലിയ ഡിഫറൻറ്റാണ്, രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനുമായിട്ട് 16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ മകൻ അവൻ്റെ വീട് പണി പൂർത്തിയായി, ഇപ്പോഴത്തേന് വീട്ടിൽ കൂടും. അതാണ് പിന്നെ നമ്മളൊരു, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് എൻ്റെ വൈഫൊന്നും അത്ര പഠിച്ചിട്ടില്ലായിരുന്നു, നല്ല ഫാമിലിയൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും വളരെയധികം സഹായമായിരുന്നു. പിന്നെ അവളെ വളരെ നിർബന്ധം കൊണ്ടാണ് നിങ്ങൾ മിനിമം സർവീസിട്ട് വരണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞു, മിനിമം സർവീസ് ചെയ്തോളൂ പെൻഷന്. അങ്ങനെയാണ് മിനിമം സർവീസിട്ട് അവളെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത്. വന്ന് ഗവൺമെൻറ്റ് കിട്ടി കേരളത്തിൽ. അപ്പോൾ അതും അമ്മൂപ്പർ തടസ്സം തന്നു, വൈഫ് വരുവനോ വന്നു, ഇനിയും മാസത്തിലൊരിക്കൽ വരും, അത് വേണ്ട, ഇവിടെ എടുത്തെങ്കിലും കിട്ടുന്ന ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ ഒന്നും കച്ചവടം ചെയ്യാൻ. അങ്ങനെ വൈദ്യ തലശ്ശേരി അടുത്ത് കിട്ടി, സിവിൽ ഹോസ്പിറ്റലിൽ കിട്ടി. പിന്നെ അവിടെ 30 വർഷം കഴിഞ്ഞു. ഇറ്റ്സ് എവരിതിങ്സ് ഓക്കെ, ഗോയിങ് വെൽ.
1: രാജ്യം കാക്കുന്ന പട്ടാളക്കാരൻ്റെ ഏറ്റവും വലിയ ധൈര്യം നാട്ടിലുള്ള ഫാമിലിയാണല്ലോ.
2: നാട്ടിൽ ഫാമിലിയാണ്. ഞാൻ 2 പ്രാവശ്യം ഫാമിലി വെച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം വൈഫ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ഇന്ത്യയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് അറിയാം. പൂന AFMC പൂനെ, ഞാൻ അവിടെ കമാൻഡ് ഓഫീസർ പൂനെയിലുള്ളവരോ, നല്ല സ്ഥലമല്ലേ, അവിടെ വെച്ച് പോയിരുന്നു. ഞാൻ വെച്ച് പുൽഗാവ് എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയും കൂട്ടിയിരുന്നു.
1: അപ്പോൾ ഫാമിലിയൊക്കെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടായിരുന്നു.
2: ഓ, സപ്പോർട്ടല്ലേ സാർ, നമുക്കിപ്പം തരുന്നത് മുഴുവൻ നമ്മളെ പട്ടാളം. ഞാൻ എനിക്കിപ്പം തരുന്നത്, ഞാൻ എന്നിപ്പിങ്ങൾ എന്ത് കാണുന്നതുകൊണ്ട് എൻ്റെ മക്കൾ, എൻ്റെ വൈഫ്, ഞാനൊക്കെ മിലിറ്ററി ആണല്ലോ. ബിക്കോസ് എല്ലാം മിലിറ്ററിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ, എല്ലാം എനിക്ക് എൻ്റെ ശരീരത്തോടെ ഇതൊക്കെ അവരെ അതല്ലേ, റേഷൻ മുഴുവൻ അതല്ലേ, ഫാക്ട് അതാണ്. എല്ലാം ഈ കാണുന്നതൊക്കെ മിലിറ്ററികളാണ്, ആർമിയാണ്, എൻ്റെ കോറാണ്, എൻ്റെ ഞങ്ങൾക്ക് നമ്മളെ കോറിൻ്റെയാണ്. ഇപ്പോൾ ഞങ്ങൾ AMC കോറിൻ്റെ നടത്തും, മെഡിക്കലിൻ്റെ. ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ AMC കാർ മാത്രമേ കാണത്തുള്ളൂ, നേഴ്സാറും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ട്.
1: ഈ പട്ടാളം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞു മക്കളൊക്കെ പറയും എനിക്ക് പട്ടാളത്തിലേക്ക് ചേരണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നത് എപ്പോഴും യുദ്ധം ചെയ്ത് ആ ഒരു ചിത്രമായിരിക്കും മനസ്സിലുണ്ടാവുക. പക്ഷേ സാർ ഇപ്പൊ പറഞ്ഞത് AMC എന്ന് പറയുന്ന പട്ടാളത്തിന്റെ ഒരു വിഭാഗത്തെ
2: പറ്റിയാണ്. പട്ടാളത്തിൽ ഒരു സത്യത്തിൽ വെറും യൂണിഫോം ഉണ്ടാവുന്ന മതി, ഞങ്ങൾക്ക് അതിയായിട്ട് യാതൊരു ഇല്ല. ഞങ്ങൾ ബിക്കോസ് ഞങ്ങൾ ബിസിയാണ്, ഹോസ്പിറ്റൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിയാണ്. പണ്ടൊക്കെ നമ്മൾ പട്ടാളം എന്നാറോ മര്യാദ വലിയ ഇതെല്ലാം വെച്ച് മീശയെല്ലാം വെച്ചിട്ട് വലിയ അങ്ങനെയുള്ള ഇതല്ല. ഇന്നത്തെ ആറ്റിറ്റ്യൂഡ്സ് മാറി, ഇന്നൊക്കെ പട്ടാളം വളരെ ഡിഫറെൻ്റ് ആയിപ്പോയി. ഞങ്ങളുടെ സമയത്തിനൊക്കെ ഇത്രയോ ഡിഫറെൻ്റാണ്. പക്ഷെ ഇങ്ങനെയാണ് സാർ, ഇങ്ങനത്തെ ഒരു ടീം വർക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇത്രയും ഞങ്ങളെ ആ ടീം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം, ആ ടീമാണ്, ടീം വർക്ക്.
1: AMC ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും അലേർട്ടായിരിക്കേണ്ട ഒരു സാഹചര്യം യുദ്ധം ഉണ്ടാകുമ്പോൾ തന്നെയായിരിക്കും.
2: യുദ്ധം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ എപ്പോഴും അലേർട്ടായിരുന്നു. ബിക്കോസ് ഈ കംപ്ലീറ്റ് ആർമിയും എയർഫോഴ്സും നേവിൻ്റെ പട്ടാളക്കാർ മുഴുവനും അവരുടെ ഫാമിലി, അവരുടെ പേരൻസ്, അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മളാണല്ലോ. അതൊക്കെ പിന്നെ വാർ ടൈമിൽ പിന്നെ പറയേണ്ടതില്ല. ബിക്കോസ് മാമില്ല 24 hours എവിടെയും പോകാൻ പാടില്ല. കിട്ടുന്ന ഭക്ഷണം കഴിച്ചോളുക, കിട്ടുന്ന സമയത്ത് ഉറങ്ങിക്കോളുക, വർക്ക് ചെയ്തോളുക. ഒരാളെപ്പോലും നമ്മൾ ഒരു നമുക്കൊരു നീരസം ഉണ്ടല്ലോ, ഇതെന്ത് 40 lakh എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടില്ല, തോന്നുകയില്ല. ഇത്ര കഷ്ടപ്പെട്ടാൽ അവനെ വളരെ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക പേഷ്യൻസിന്. ബിക്കോസ് അവർ വരുന്ന അങ്ങനത്തെ ഇതിലത്തെയാണ്, പൊട്ടിപ്പൊളിഞ്ഞതായിട്ടാണ് വരുന്നത്. അവർക്ക് എന്താ നമുക്ക് ചെയ്യാൻ, അവർക്ക് ഒരേ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ മെഡിക്കലാണ്. ഫസ്റ്റ് അവർക്ക് കൊടുത്ത എല്ലാം വരുന്ന അവർക്ക് വേദന ഇല്ലാതാക്കുക, അവരുടെ എല്ലാം കഴിയുന്നത്ര ചെയ്യാണ്ട്, എവിടെയാണ് അവർക്ക് ഫർദർ ട്രീറ്റ്മെൻ്റ് ആവശ്യം അവരത്തൊക്കെ അവിടെ അവരെ ട്രാൻസ്ഫർ ചെയ്യുക. എനിക്ക് തോന്നില്ല ലോകത്ത് ഇത്രമാത്രം ഉറക്കിയെന്ന്, ഇത്ര അപ് ടു ഡേറ്റ് അതിൻ്റെ ആ സ്ട്രക്ചർ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് അവന് കിട്ടിയിരിക്കും ഒരു പേഷ്യൻറ്റ്. അത് ഇന്ന് ഏതോ റാങ്ക് ആയിക്കോട്ടെ, ഏതോ നിലയിലുള്ള ആളായിക്കോട്ടെ, അയാൾക്ക് കിട്ടും. അയാൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ കിട്ടിയിരിക്കും.
1: അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ?
2: ഉണ്ട് സാർ. എസ്പെഷ്യലി എനിക്കുള്ളത് MH ജലന്ധറിൽ വരെ അനുഭവം തന്നെ. ബിക്കോസ് വാർ ടൈമിന് അവിടെ ആയിരുന്നല്ലോ. എന്ത് റെജിമെൻ്റ് എന്ന് അവരെ പറയുക, കുമാവു റെജിമെൻ്റ് എന്നിട്ട് പറഞ്ഞിട്ട് ഈ വടക്കേ ഇന്ത്യയിലുണ്ട് റെജിമെൻ്റ് ഉണ്ട്. ഹിമാചൽ പ്രദേശിനോട് അനുബന്ധിച്ചിട്ട് ഒരു ആൾക്കാരാണ് കുമാവു എന്ന് പറഞ്ഞാൽ തോന്നുന്നു. കുറച്ച് കുറുതായിട്ട് വെളുത്ത് തടിച്ച ആൾക്കാരാണ്. ഒരു പ്രാവശ്യം അവരൊരു കാഷ്വാലിറ്റി വന്നു, ഒരു 5-10 ഇലക്ട്രോപ്റ്ററിൽ അവരെ ബറ്റാലിയൻ ആക്രമിച്ചിട്ട് വരുന്നു. സാർ എന്താണ് പറയുന്നത്, എല്ലാം 10, 18, 19 ചെറുപ്പക്കാർ, നല്ല വെളുത്ത് തടിച്ച് കൊഴുത്ത ചെറുപ്പക്കാർ. അയ്യോ ഒരു വരവ്, ആ ഇഞ്ചുറീസ് ആയിട്ടുള്ള വരവ്, ചില കൂട്ടർ ബട്ടക്സൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ബേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ചിന്നിച്ചതറിപ്പോയിട്ട്. അതെനിക്ക് ഇന്നും ഉണ്ട്. അതും 18, 19, 20, 21 ചെറുപ്പക്കാരെ മുഴുവനും ഞങ്ങൾ അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. രാത്രിത്തിരി അയക്കണത്തൊക്കെ അവരയച്ചു. പക്ഷെ അതൊരു വല്ലാതൊരു വിഷമം തോന്നിയൊരു ദിവസമായിരുന്നു. ഇത്രയും നല്ല സുന്ദരമായ കുട്ടികൾ വരുന്ന വരവ്, ഷർക്കെല്ലാം വേണ്ടി ചെയ്തു അയച്ചു. അതൊരു ചെറിയൊരു അനുഭവങ്ങളുണ്ടായിരുന്നു.
1: ദുഃഖമായിട്ട്
2: മനസ്സിലൊരു ഒരു ഒരു നമുക്കൊരു മൂഡ് ഓഫ് ആയതൊരു കണ്ടിട്ട് ഒരു അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു മനുഷ്യനില്ല, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ബിക്കോസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു വല്ലാതൊരു നെഞ്ചടിപ്പുണ്ടായൊരു എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു.
1: കൂടുതലൊന്നും ചിന്തിക്കാൻ നേരമില്ലാത്തൊരു
2: നേരവും ഇല്ല സാർ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു. പിന്നെ നിങ്ങളിപ്പോൾ നേരത്തെ അവർ പറഞ്ഞല്ലോ വാർ ടൈമിൽ ചില കൂട്ടർക്കൊക്കെ പറയണ്ടിട്ട് പറയും, പക്ഷെ ഞങ്ങൾക്ക് കുടുംബത്തെ പറ്റിയൊന്നും ഓർമ്മയില്ല സാർ, കുടുംബത്തെ പറ്റിയൊന്നും ഓർമ്മയില്ല. ഞങ്ങൾക്ക് അതിനൊന്നും മേഡം പറഞ്ഞ ശരിയാണ്, അതിനൊന്നും നേരമില്ല. ഒരാൾ പോവും മറ്റൊരാൾ വരികയാണ്, ഒരു ആംബുറ്റേഷൻ ഗെയിം മറ്റൊരു ആംബുറ്റേഷനാണ്, അതിനൊന്നും സമയവുമില്ല. ഒരാൾ വളരെ ക്ഷീണിക്കുമാടോ, ഇനി 2 hours റെസ്റ്റ് ചെയ്തോ, മറ്റോ മണിക്കൂർ നിങ്ങൾ ടീമും ഡോക്ടർമാരും അങ്ങനെ ചെയ്യും. അവർ 2 hours റെസ്റ്റ്, നമ്മൾ ഓരോ ടീമായിട്ടാണ്, ഞങ്ങളൊരു ടീം മറ്റോ സിസ്റ്റേഴ്സും മറ്റേ ഡോക്ടർമാർ വയറസ്റ്റ മെഡിക്കൽ സ്റ്റാഫുകൾ അങ്ങനെ ആ ഒരു ഇതാണ്. ബിക്കോസ് ഞാൻ തന്നെ നഴ്സിംഗ് ടെക്നീഷ്യൻ ആയിരുന്നു, ഓപ്പറേഷൻ റൂം ടെക്നീഷ്യൻ ആയിരുന്നു. അപ്പോൾ തിയേറ്ററിലായിരുന്നു അന്ന് വർക്കുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇത്രയും നിങ്ങളോട്, അതിൻ്റെ സീരിയസ് പറഞ്ഞത് നിങ്ങളോ. അതുകൊണ്ട് അയ്യൊരു അനുഭവം എനിക്ക് വല്ലാതെ ഇന്നും എൻ്റെ കാരണം മക്കളെ കണ്ടിട്ട് ചെറിയ ചെറുപ്പക്കാരെ കണ്ടിട്ട് ഒരു വിഷമം തോന്നിപ്പോയായിരുന്നു. വിഷയം അതായിരുന്നു.
1: ആ ഒരു സാഹചര്യത്തിലും മനസ്സാണ് ഏറ്റവും കഠിനമായിട്ട്,
2: മനസ്സാണ് ഏറ്റവും കഠിനമായിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് വളരെയധികം എന്താണ്, ഇപ്പം ഏത് സമയത്ത് ഞങ്ങൾക്ക് അവിടെ ബോംബ് വന്ന് പോകാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ വാർ ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിടാൻ പാടില്ല എന്ന നിയമം, പക്ഷേ എപ്പം വന്ന് പോകാം. പക്ഷെ ഞങ്ങൾക്കൊന്നും പുറത്തു പോകാൻ പാടില്ല, ഏത് സൈറൻ കേട്ടാലും ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ വിട്ടുപോകാൻ പാടില്ല. ഞങ്ങൾ അവിടെ തന്നെ, മറ്റുള്ള കുട്ടികളെല്ലാം ഈ ലഞ്ചിലേക്ക് ഇതൊക്കെ പോയി ചാടും ഇതിൽ ഈ കുഴിയിലൊക്കെ, പക്ഷെ നമുക്ക് പോകാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്, ഓപ്പറേഷൻ തീരുമാനമായിട്ടായിരിക്കും അങ്ങ് സൈറൻ കേൾക്കുക. ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്താവും, രണ്ടും കൽപ്പിച്ച്. പക്ഷെ അവൻ ഓർമ്മയില്ല, മരിക്കുമെന്നോ ഓമിയെന്നുള്ള ആ നത്തി, അതിനൊന്നും ചിന്തയില്ല. ഒരല്പം നമുക്ക് റെസ്റ്റ് കിട്ടും, ഉറങ്ങിപ്പോവും. ഇവരെ ഒരു 2-3 hours നമുക്ക് റെസ്റ്റ് ആയിന്ന് വെച്ചോളൂ, അപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാനൊന്നും അവിടെ ടൈമില്ല. ഈ അനുഭവമാണ് എനിക്ക് ആ ദിസ്തി, ഈ റെജിമെൻറ്റിൻ്റെ ഈ പിള്ളർ വന്ന ദിവസം.
1: സേവനത്തിന് ശേഷം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
2: നാട്ടിലോട്ട് വന്നു 4 മാസത്തിനുള്ളിൽ എനിക്ക് വേറെ ജോലി കിട്ടി. തലശ്ശേരി ജോലി ഗവൺമെൻറ്. എനിക്ക് പിറ്റത്തെ മാസം തന്നെ വന്നു. പക്ഷേ അത് വന്നത് മാനന്തവാടിയായിരുന്നു. വൈഫ് പറഞ്ഞു അത് വിഷമം. ഇനി ഉള്ള സമയത്ത് വീട്ടിൽ രാവിലെ വീട്ടിൽ നിന്ന് പോവുക, വൈകുന്നേരം വീട്ടിൽ വരും. അമ്മ ജോലിക്കായി നിൽക്കുന്നുണ്ട് എന്ന് പറയും. പിന്നെ ഏതായാലും റിട്ടയർഡായി വന്ന് പെൻഷൻ ഉണ്ടല്ലോ, ആൾ പറഞ്ഞ പോലെ തന്നെ കിട്ടി ഞാൻ. പക്ഷേ ഭാഗ്യത്തിൽ എനിക്ക് ഇവിടെ കിട്ടി. ഇവിടെ തലശ്ശേരി രാവിലെ കണ്ടു, തലശ്ശേരി പോകും, വൈകുന്നേരം വീട്ടിലെത്തും. ആ രീതിയിൽ ഒരു 24 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. ആദ്യം പിന്നെ ഞാൻ അവിടെ ജോയിൻ്റ് ആയത് പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ മരണപ്പെട്ടു, അപ്പോൾ എന്നെ മാനേജറാക്കി. അങ്ങനെ 17 വർഷം പിന്നെ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ നന്ന വയ്യാതായാലും ഏജ് ഒരു 70 കടന്നപ്പോൾ ഞാൻ ഐ എം ഗോയിങ് ടു ഐ എം റണ്ണിങ് 80.
1: അപ്പോൾ സർവീസിലുണ്ടായിരുന്ന സമയത്ത്, പട്ടാളത്തിലുണ്ടായിരുന്ന സമയത്തും വിരമിച്ചതിന് ശേഷവും ഞാൻ ഇന്നും ഒരു പട്ടാളക്കാരനാണ്. ഐ എം എ സോൾജിയർ.
2: അതെ, അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഈ സർവീസിൻ്റെ. അത് തന്നെയാണ്, അതിൽ ആരും സംശയമില്ല. ബിക്കോസ് ഇറ്റ്സ് എ ക്രെഡിറ്റ്.
1: അതിൽ ഇന്നും അഭിമാനിക്കുന്നു.
2: ഇന്നും ഇന്ന് ഇന്നിപ്പോൾ ഒരു മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ അത് റെഡി. ഇപ്പം നമ്മൾ വയസ്സൊന്നും കൊണ്ട് പ്രശ്നമേ അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരനുസരിച്ച് നമ്മൾ ചെയ്യും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഫോർ എ സോൾജിയർ ഇസ് എ ഫോർ എവർ എ സോൾജിയർ സർ. അത് എപ്പോഴും അവൻ സോൾജിയറാണ്, അതിൽ സംശയമില്ല. അത്രേ അവന് പറ്റത്തുള്ളൂ.
1: ഈ വാക്കുകളാണ് പട്ടാളക്കാർക്കും ഒപ്പം നമ്മളെ പോലെയുള്ള ശ്രോതാക്കൾക്കൊക്കെ ശരിക്കും ഒരു പ്രചോദനമായിട്ട് മാറുന്നത്. അങ്ങ് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളും അങ്ങയുടെ മനസ്സിൻ്റെ ചിന്തകളും ഒക്കെ എങ്ങനെയാണ് ഒരു പട്ടാളക്കാരന് ഉണ്ടാവേണ്ടത്, ഏത് അവസ്ഥയിലും അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങയുടെ വാക്കുകളിലൂടെ വളരെ വ്യക്തമാണ്. എന്തായാലും ഞങ്ങളുടെ ജയ് ജവാൻ എന്നുള്ള പരിപാടിയിൽ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
2: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞുമായൻ അവർകൾ തൻ്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: റേഡിയോ മലബാറിൽ ഇനി നാടൻ പാട്ടുകൾ കേൾക്കാം.

തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞി മനം തെളിയണം. മണ്ണും ഭവനവും തേടിക്കെട്ടിയോ രണ്ടപ്പന പൂപ്പന്മാര്, കിഴ കുതിച്ചു പടിഞ്ഞാറത്തവനെങ്കിൽ എം വിളിക്കും വിളിപ്പുറം വന്ന് നിലകൊള്ളണേ എന്റപ്പന പൂപ്പന്മാര്. ഒറ്റമലയമ്മക്ക് നാലും കൂട്ടി മുറുക്കാൻ ചേലക്കൊമ്പ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ നാടകം. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 10:00 മധുരഗീതങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ ഹിമാലയം എന്ന കവിത, ആലാപനം ഗായത്രി, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 മാപ്പിളപ്പാട്ടുകൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0492 970 896. തുടർന്ന് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ഗാനലയം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: എല്ലാരാമേട്ടാ, പണിയൊന്നും കഴിയാണ്ട് ഇങ്ങളെങ്ങോട്ടാ ഈ കൈയും കാലും കയറ്റ് പോന്ന്?
4: എടോ, എന്റെ വീട്ടിൽ ആരല്ലോ വന്നിട്ടുണ്ട് പോലും, എന്നോടെന്തല്ലോ ചോദിക്കണം പോലും.
3: നിങ്ങളോടെന്നാ ഈ ചോദിക്കണ്ടേ?
4: അല്ല, പഞ്ചായത്തിന്റെ വക നല്ല കർഷകരുള്ള സമ്മാനം അനക്കാന്നല്ലപ്പോ കിട്ടീനെ, ചെലപ്പോ അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും. അല്ല, നീ എന്തിനാ ഇപ്പിങ് വന്നിനി?
3: എന്റെ കൈപ്പേല് മൊത്തം പുഴുവന്ന് എല്ലാം നശിപ്പിച്ച് അതിനെല്ലാം ഇല്ലാണ്ടാക്കാ. നിങ്ങളെ കൈമ്പില് കൊറേ സൂത്രപ്പണി ഉണ്ട് എന്ന് പറയുന്ന കേട്ടിനല്ലോ, വല്ല മരുന്നും ഉണ്ടോ നിങ്ങളെടുക്കാ?
4: എന്റെ സുമതി, ഇപ്പൊ അതൊന്നും പറഞ്ഞു തരാൻ എന്റെ നേരെ എനക്കില്ല. എനിക്ക് അത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ആ, ചിലപ്പോ ഈനെ പറ്റിയെല്ലാം ചോദിക്കാനായിരിക്കും അവരും വരുന്നുണ്ടാവാ. നിനക്ക് കേക്കണെങ്കിൽ നീ അന്റെ ചെപ്പ് പോരെ.
3: എന്നാ ഞാനും നിങ്ങളെ ഒന്നിച്ചു വരാൻ തോന്നല്ലേ.
2: ഹരിത സമൃദ്ധി. മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321. വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः। आदौ मुख्याः वार्ताः। प्रधानमन्त्री नरेन्द्र मोदी सेवाभावं जीवनस्य परम पुरुषार्थत्वेन प्राख्यापयत्। सेवा परमो धर्म इति न्यायः सर्वथा अनुसरणीयः मुख्य संकल्पः इत्यपि असौ सबलम् अकथयत्। संयुक्त राष्ट्र महासभायाः उपवेशने विदेश कार्य मन्त्रिणा डॉ एस जयशंकरेण फिपेक विदेश मन्त्रिमण्डलस्य समलंकृता द्वितीय पीठिका। प्रशासनेन प्रोदीरितं भारतं स्वाभ्यन्तर आवश्यकतानां 99.2% जंगमदूरवाणी यंत्राणि स्वदेशे एव संपादयति। चिकित्सा स्नातकोत्तर प्रवेशार्थं NBEMS संस्थया नीट PG परिणामः समुद्घोषितः। ओडिशा पश्चिम बंग प्रभृति पंच राज्येषु अतिवृष्टिपरा रक्तवर्णीय संचेतना ऋतु विज्ञान विभागेन प्रख्यापिता। अपि च एशियाई क्रीडासु पुरुष कबड्डी स्पर्धायां अंतिम समूह क्रीडायां चीनी ताइपे दलं पराभूय भारतम् उपांत्य चक्रे प्रवेशं प्रासाधयत्। अथ वार्ताः विशदीकृत्य। वडनगर वाराणसी सेवा यात्रा प्रसंगे प्रधानमन्त्रिणा नरेन्द्र मोदिना सेवाभावः जीवनस्य परम पुरुषार्थत्वेन प्रतिपादितः। तेन प्रोदीरितं यत् राजनीति शीर्षं प्राप्तेनापि अधिकारिणा सेवा परमो धर्म इति न्यायः सर्वथा न विस्मरणीयः। साक्षादाभास्य सम्भाषणे तेन सेवा प्रवृत्तिः सर्वनागरिकेषु समाहूता।
1: सेवा यही मुख्य हमारा काम होना चाहिए और हम सेवा कर कर के ही सेवा का संदेश देंगे, शब्दों में नहीं देंगे। हमारे आचरण से लोगों को पता चले कि राजनीति में सत्ता कितनी ही क्यों न बड़ी हो जाए, लेकिन हमारा मार्ग सेवा का ही रहेगा। हम कभी भी सेवा के मार्ग से नहीं विचलित होंगे, कितने ही ऊंचे शिखर पर पहुंचेंगे, लेकिन सेवा परमो धर्म इस भाव को लेकर आगे बढ़ेंगे।
0: प्रधानमन्त्री प्रख्यापयत् यत् सेवाभावः एव राष्ट्र विकासस्य मुख्य प्रवर्तक बलमस्ति। तेन सबलं प्रोक्तं यत् PM किसान निधिः वा PM सूर्यघर योजना वा एतादृशीनाम् अनन्तानां जनकल्याण परियोजनानाम् अन्तिम जनप्रापण सामर्थ्यमेव तासां सफलतायाः मुख्यं प्रमाणमस्ति।
1: हमारे किसानों के पास पीढ़ियों से बना हुआ ज्ञान का भंडार है। वे इस नॉलेज को हर दिन अपने जीवन में अपनाते हैं। हमें इन अनुभवों से भी सीखना है। अगर अनुभव करते तो भारत की विविधता की अनुभूति होती है और उनसे भी विविधता में भी एकता के भी दर्शन होता है। वो हमें हिंदुस्तान के हर कोने में पहुंचाने ही है। एक गांव का अच्छा प्रयोग दूसरे गांव के काम आए, एक युवा का समाधान दूसरे युवा की ताकत बने।
0: राष्ट्र निर्माण व्रत धारिणः वयम् विकसित भारत रचनायाः संकल्प सिद्ध्यै प्रवृत्ताः इति प्रधानमन्त्रिणा प्रोदीरितम्। 47-2000 वर्षे विकसित भारत निर्माणाभियाने युवकानां मुख्य सामर्थ्यं सर्वजनैः पूर्ण शक्त्या समुन्नेतव्यम् इति तेन साध्ववाची।
1: 2047 तक विकसित भारत के निर्माण में हमें युवा शक्ति की बहुत बड़ी भूमिका को एकदम से मजबूती के साथ आगे बढ़ाना है। आज की युवा पीढ़ी विकसित भारत की निर्माता भी है और यही पीढ़ी एक बड़ी लाभार्थी भी होगी। और इस दायित्व को निभाने के लिए भारत को जमीन पर जानना, समझना, देश की हर बारीकियों को अनुभव करना बहुत जरूरी है और इसमें सेवा संकल्प यात्रा निश्चित रूप से आपके जीवन में अहम भूमिका निभाने वाली।
0: न्यूयॉर्क नगरे 88 संयुक्त राष्ट्र महासभा प्रसंगे विदेश कार्य मंत्री एस जयशंकरेण फिपिक विदेश मंत्रिमंडलस्य द्वितीय उपवेशनम् समलंकृतम्। तेन सहभागी देशैः सह क्षेत्रीय सहयोग संवर्धनाय दृढ संकल्पः प्रख्यापितः। 23-2000 वर्षे उद्घोषितायाः प्रधानमन्त्री मोदिनः 12-सूत्रीय कार्ययोजनायाः प्रगतिमधिकृत्य सम्भूय समीक्षा प्रोदीरिता। प्रमुख रक्षा अध्यक्षः जनरल NS राजा सुब्रह्मण्यः अद्य न्यगादीत् यत् युद्धकलायाः परिवर्त्यमान स्वरूपानुसारं भारतस्य सैन्य अधिग्रहण तन्त्रस्य द्रुत परिवर्तनं सर्वथा अनिवार्यम्। नवदिल्ल्यां रक्षा शिखर सम्मेलने सम्बोध्य तेन समीदृशी यत् प्रौद्योगिकी दत्त सामग्री उद्योगानां समसम्बन्धेनैव रक्षा पारिस्थितिकी तन्त्रं सुदृढं भवति। तेन प्रोदीरितं यत् प्रौद्योगिकी उद्योग संशोधनानां त्रिवेणी संगमेन रक्षा पारिस्थितिकी तन्त्रं अभूतपूर्वां प्रतिष्ठां प्राप्स्यति। संचार विघ्नेष्वपि अप्रतिहता कृत्रिम प्रज्ञा एव भावि युद्धानां जय हेतुः संभविष्यति। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। अद्य नवदिल्ल्यां पब्लिक अफेयर्स फोरम ऑफ इंडिया पीएएफआई 50-60 इत्यस्य त्रयोदश वार्षिक अधिवेशनस्य उद्घाटन सत्रे इलेक्ट्रॉनिक सूचना प्रौद्योगिकी विभागस्य सचिवः एस कृष्णन्वर्यः प्रतिपादितवान् यत् भारतवर्षम् अधुना देशस्य स्वदेशीयायाः चलदूरभाषमांगल्यस्य प्रायः 99.2% भागं स्वयमेव निर्माति। तेन विशदीकृतं यत् भारते प्रतिवर्षं 30 वा 32 कोटि परिमिताः चलदूरभाषाः उत्पद्यन्ते। सहैव विश्वस्य 5 प्रमुखाः चलदूरभाष निर्माण संस्थाः अधुना भारते उपस्थिताः सत्यः अत्रैव स्वकीय यन्त्राणां निर्माणं सोत्साहं कुर्वन्ति। आयुर्विज्ञान राष्ट्रिय परीक्षा मण्डलेन अद्य नीट पीजी 50-60 इत्यस्याः प्रतिष्ठित परीक्षायाः परिणामः उद्घोषितः। परीक्षा एषा समग्रे अपि भारतवर्षे गते अगस्त मासस्य 30 दिनांके 50-60-70 इत्यस्य शैक्षणिक सत्रस्य विविध चिकित्सा स्नातकोत्तर पाठ्यक्रमेषु यथा हि एमडी एमएस डीएनबी द्रवीभूत षण्मासिक पाठ भेदेषु तथा पीजी मेडिकल डिप्लोमा पाठ्यक्रमेषु प्रवेशार्थं सोत्साहं समायोजिता आसीत्। मण्डलेनानेन विज्ञापितं यत् सर्वे अपि परीक्षार्थिनः अक्टूबर मासस्य प्रथम दिनांकादारभ्य अग्रे वा स्वकीय संगणकीय पट्टिकायाम् आसाद्य आत्मनः अंकपत्रं स्वीकर्तुं पारयिष्यन्ति। भारतर्तु विज्ञान विभागेन अद्य पश्चिम बंग तेलंगाना छत्तीसगढ़ तटीयांध्र प्रदेश ओडिशा राज्येषु अतिभीषण वृष्टेः संभावनामधिकृत्य रेड अलर्ट इति संचेतना प्रख्यापिता। ऋतु विज्ञान विभागेन बिहार झारखंड विदर्भ सिक्किम राज्येषु च अद्य अतिवृष्टि परं पूर्वानुमानं प्रकटितम्। एतदतिरिच्य अण्डमान निकोबार द्वीप समूहेषु असम मेघालय पूर्वीय मध्यप्रदेश पूर्वीय उत्तर प्रदेश कर्नाटक केरल माहे मराठवाड़ा क्षेत्रेषु च अतिवृष्टेः संभावना प्रकटिता। ग्रेटर नोएडा मण्डलस्थे यमुना द्रुत मार्गे ह्यः अर्धरात्रौ संवृत्तायां दारुणायां यानाग्नि दुर्घटनायां न्यूनातिन्यूनं 9 यात्रिणः मृत्युमुपगताः। आरक्षक सूचनानुसारेण दुर्घटना एषा जेवर आरक्षक स्थानान्तर्गत दयातानपुर ग्रामस्य समीपे मध्यरात्रौ समजनी। आरक्षकैः प्रोक्तं यत् मृतकानां 9 यात्रिणां अभिज्ञान प्रक्रिया सम्प्रति साध्या न जाता। जापान देशे समायोजितासु एशियाई क्रीडा 50-60 इत्येतासु भारतस्य पुरुष कबड्डी दलं स्वकीयायाम् अन्तिमायां वर्ग अ प्रतिद्वन्द्वितायां चीनी ताइपे दलं 37-21 इति सुस्पष्ट अंकांतरालेन पराजय्य उपांत्य स्पर्धायां प्रविष्टम्। भारतेन क्रीडारम्भादेव स्वकीयं प्रभुत्वं संस्थाप्य मध्यानन्तरं यावत् 23-11 इति सुदृढ अग्रता गृहीता। उत्तरार्धे च पुनरपि 14-10 इत्यंकैः तदैव वर्चस्वं निरन्तरं परिपालितम्। वर्गचक्रे भारतस्य एषः अनुक्रमा 4th विजयः अस्ति। इति वार्ताः।
2: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31-ഓടെ പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധന വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിൽ എത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 15-ാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള എറണാകുളം ജില്ലാ ഉന്നതതല യോഗം കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശവും ഹാർബറുകളും പ്രയോജനപ്പെടുത്തി കേരളത്തെ വലിയ തുറമുഖ നഗരമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31-ഓടെ പൂർത്തിയാക്കുമെന്നും വലിയ പ്രവൃത്തികളുടെ ടെൻഡർ നടപടി പൂർത്തിയായതായും ശ്രീ ജയകുമാർ അറിയിച്ചു.
4: ഫുഡ് സേഫ്റ്റി നോംസൊക്കെ അനുസരിച്ചിട്ട് അതൊന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മാസം നമ്മൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗമാണ് ഇവിടെ. ഒന്ന്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.6 lakhs. അതിന്റെ കൂടെ 1 lakh tinnu കൂടി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് ഇപ്പൊ നമ്മുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 3.6 lakh tinnu അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
3: ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും എടിഎമ്മുകളിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. അതേസമയം സ്വർണ കിരീടവും കവർന്നതായുള്ള സംശയത്തിൽ അടിസ്ഥാനമില്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ ആർ രജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. 1992 ഒരു ഭക്തൻ നടക്കുവെച്ചതാണ് വെള്ളിക്കൊമ്പുകൾ. ഭാഗ്യക്കുറി എന്നാൽ ഭാഗ്യപരീക്ഷണം മാത്രമല്ല ചരിത്രവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ KJ രാജൻ. ഭാഗ്യക്കുറിയുടെ ചരിത്രം സൂക്ഷിപ്പുകാരൻ കൂടിയ മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: ഭാഗ്യക്കുറിയുടെ ചരിത്ര ശേഷിപ്പുകളായ അപൂർവ ഭാഗ്യക്കുറികളുടെ വലിയ ശേഖരമാണ് KK രാജനുള്ളത്. നെറുക്കെടുപ്പ് ദിനം വരെ ഭാഗ്യക്കുറി സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഭാഗ്യക്കുറിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ കയ്യിൽ കിട്ടുന്ന ഓരോ ടിക്കറ്റും കാത്തുസൂക്ഷിക്കുന്ന രാജൻ വ്യത്യസ്തനാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് 1967 കേരളത്താണ്. 50,000 രൂപയായിരുന്നു സമ്മാനത്തുക. കേരള സർക്കാർ പുറത്തിറക്കിയ രണ്ടാമത്തെ ഭാഗ്യക്കുറി മുതൽ പിന്നീടുള്ള എല്ലാ സീരീസുകളും സംസ്ഥാനത്തെ ആദ്യ ബമ്പർ ലോട്ടറി മുതൽ 26 നടക്കെടുക്കുന്ന ഓണം ബമ്പർ വരെയുള്ള എല്ലാ ഭാഗ്യക്കുറികളും രാജന്റെ ശേഖരണത്തിൽ ഭദ്രമായുണ്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മിഷൻ കർമ്മയോഗയിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആഗോള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ഭാവി വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ സിവിൽ സർവീസിനെ ലക്ഷ്യമിട്ടാണ് 2020 സെപ്റ്റംബറിൽ മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുന്നതിനും സിവിൽ സർവീസിനെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുന്നതിനുമാണ് മിഷൻ കർമ്മയോഗി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. ഒരു മത്സരത്തിലും പരാജയം അറിയാതെയാണ് മലപ്പുറം. അത്താണിക്കൽ MIC EMHSS കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
7: അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം അത്താണിക്കൽ MIC EMHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
3: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നും മെഡൽ നേട്ടം. ഷൂട്ടിംഗ് സ്കേറ്റ് മിക്സ് വിഭാഗത്തിൽ അനന്ത് ജിത് സിംഗ് നറുക്കയും പരിനാസ് ധാലിവാളും വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: അല്ലിയോളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്ന്
2: കുണ്ടിലാ? ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റെല്ലാം ഇല്ലേ, വിൻഡ്രോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റും. നല്ല അസല് ജൈവ വളം.
1: എടോ ഇതുണ്ടാ, ഞാൻ അറിഞ്ഞിട്ട് ഇപ്പങ്ങും പറഞ്ഞു നന്നായി.
3: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: റേഡിയോ മലബാർ.
5: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിനെ സ്നേഹിക്കുന്ന കുര്യൻ ചേട്ടന്റെ കാർഷിക വിശേഷങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: ശരിക്കും ഓരോ സീസണിലും കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപ കുരങ്ങിനെ കൊണ്ടൊക്കെ കോടിക്കണക്കിന് നഷ്ടങ്ങളുണ്ടാവും. പക്ഷെ അതിനൊരു പരിഹാരം കണ്ടെത്തുകയും അത് കർഷകർക്ക് വേണ്ടി പരസ്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടും അവർ അംഗീകാരം നിങ്ങളെ തേടി വന്നില്ല എന്നുള്ളത്
2: ഇത് ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചതിന്റെ പേരിൽ ആരാ അംഗീകാരം തരണ്ടേ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ചെയ്താലേ എന്റെ കൃഷി രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഗവേഷണം നിരീക്ഷണം. അത് തന്നെയാണ് ഇവിടെ കാട്ടുവന്നിട്ട് ശല്യവും മുള വന്നിട്ട് ശല്യമുണ്ട്. ഞാൻ ഈ കൃഷി രക്ഷിക്കാനും എനിക്ക് കാട്ടുവന്നിക്ക് തീറ്റ കൊടുക്കാൻ ബാധ്യതയില്ല. ഉണ്ടോ ആനയ്ക്കൊന്നും തീറ്റ? ഞാനിവിടെ ആനയുടെ മരുന്ന് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അതൊന്ന് മഴക്കാലമായതുകൊണ്ടാണ് അത് ഫലപ്രദമാകാതെ പോയത്. പിന്നെ അത് കോസ്റ്റ്ലിയാണ്, 10,000 രൂപയാവും അത് ഒരു 5,000 ലിറ്റർ ആക്കുമ്പോഴേക്ക്. നല്ല ചെലവുണ്ട് അതിന്.
3: ആനയുടെ മരുന്ന് കുറച്ച് വില കൂടിയാലും പ്രശ്നമില്ല, കാരണം അതിനേക്കാൾ കൂടുതൽ കാശ്.
2: ഞാൻ ചോദിക്കട്ടെ, ഞാനിത് കയ്യിന്ന് തൊഴിലുറപ്പിന്റെ കൂലി മേടിച്ചിട്ട് എനിക്കിത് ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ?
1: അല്ല, ശരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രതിരോധ മരുന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് നമ്മളെ നാട്ടില് കഷ്ടപ്പെടുന്ന വിലപിക്കുന്ന കർഷകർക്ക് കൃഷിഭവൻ വഴിയൊക്കെ ഇത് ലഭ്യമാക്കേണ്ടതല്ലേ?
2: ഞാനിത് എത്രയോ കൃഷിഭവനിൽ ഇത് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ ഇപ്പൊ മത്തിക്ക് 300 രൂപ വിലയാ. ഈ 300 രൂപ മത്തി ഇവിടെ ഈ പറഞ്ഞ അളവിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ 1 ലിറ്ററിന് എത്ര രൂപയ്ക്ക് ഇവർക്ക് കൊടുക്കണം? 7 ലിറ്ററിന്റെ സൊല്യൂഷൻ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും കർഷകം വാങ്ങുക. മറിച്ചൊരു കൃഷി ചെയ്യുന്ന കർഷകൻ അവന്റെ സ്വന്തം നിലയ്ക്ക് അവന്റെ കൃഷി രക്ഷിക്കണം. ഈ സാധനം അവൻ മേടിച്ചുണ്ടാക്കിയോട്ടെ, 2 കിലോ മത്തിയോ സാധനം മേടിച്ച് അവൻ ഉണ്ടാക്കിയിട്ട് അവന്റെ കൃഷി രക്ഷിച്ചോട്ടെ. അതാണ് എന്റെ കാഴ്ചപ്പാട്. പന്നിയുടെ മരുന്ന് അങ്ങനെയല്ല. പന്നിയുടെ മരുന്ന് ഇച്ചിരി ചിലവേറിയതാണ്. അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അവർ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പരീക്ഷണത്തിന് ടെസ്റ്റ് റിസൾട്ട്. 3 മാസമായിട്ട് അവരുടെ ഒരു കൃഷിയിലും, കവുങ്ങിന് കൊടുത്തിട്ടുണ്ട്, നെല്ലിന് കൊടുത്തിട്ടുണ്ട്, പല കൃഷിയും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പന്നി വന്നില്ല എന്നാണ് മഞ്ജു മാഡം, മീര മഞ്ജുഷ, ഈ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിവിടെ വന്നിട്ടില്ല.
1: അപ്പം അങ്ങനെയാണ്
2: ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട, കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിനോട് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ അംഗീകാരത്തിനായിട്ട് അവരത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്.
1: അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പഞ്ചായത്തുകൾ തോറും പന്നിയൊക്കെ വെടിവെച്ച് കൊല്ലാനോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണല്ലോ ഇപ്പോൾ ആലോചിക്കുന്നത്.
2: അതെ,
1: ഈ മരുന്ന് ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് പകരം ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ.
2: അത് ഉപയോഗിക്കേണ്ടത് കർഷകരല്ലേ?
1: അതെ,
2: ഞാൻ ചോദിക്കണേ, ഞാൻ ഇവിടുന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പല കർഷകരും ഈ കവുങ്ങ് കൃഷി പന്നി കളഞ്ഞിട്ട് വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അവരുടെ കവുങ്ങ് പന്നി കളഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിത് അത് അങ്ങനെ പറയത്തില്ല. ഈ വിലപിക്കുന്ന പല കർഷകർക്കും ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഒന്ന് ചോദിച്ച് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത? ഇതിൻ്റെ ചെലവ് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ആയിരിക്കോ? അങ്ങനെ ആയിരിക്കില്ല. കാരണം ആവണക്കണ്ണ മേടിച്ച് തന്നാൽ ഞാൻ ഈ മരുന്നുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, എനിക്കൊരു പൈസ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലും വരാത്തവരുണ്ട്. അപ്പം അവരുടെ കവുങ്ങ് പന്നി തിന്നട്ടെ, പന്നിച്ചും ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞാനൊരു വലിയ കണ്ടുപിടുത്തം നടത്തിയതാണ്. എൻ്റെ കൃഷി ഞാൻ രക്ഷിക്കുന്നുണ്ട്. ഇത്ര നാൾ ഇത് പ്രതിരോധിച്ചു നിന്നു, നാളെ പന്നി വരികയാലെന്ന് എനിക്ക് ഗ്യാരണ്ടി കൊടുക്കാനും പറ്റത്തില്ല. ഇതിനെ ഗ്യാരണ്ടി ആയിട്ട് ഇത് ഇന്ന പോലെ ഒരു ഫലപ്രദമായ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയേണ്ടത് ഗവൺമെൻറ് മിഷനറീസാണ്. അവരത് ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ട്, അവരത് അംഗീകരിക്കും. ഞാൻ ഒരിക്കലും ഇതിനെ 100% പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല. ഈ കണ്ടുപിടുത്തത്തെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്ഷനൊക്കെ ചേർത്ത് അത് എന്തൊക്കെ ചേർത്താൽ ഇത് പെർഫെക്റ്റ് ആകും എന്നുള്ളത് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികളാണ്. അവർക്ക് വേണം ചെയ്യാം. അവരെന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല.
3: നമ്മുടെ കാർഷിക സർവകലാശാലയിലേക്ക് മുതിരുന്നില്ല.
2: അപ്പം കൃഷി നശിച്ചു കഴിഞ്ഞാൽ അവർ ഓടി വരും, ഫോട്ടോ എടുക്കും, കൃഷി ഓഫീസർ വരും, പഞ്ചായത്തിനാൾ ഫോട്ടോ എടുക്കും, വീഡിയോ ഇടും, വാർത്ത വരും, അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ മീഡിയയ്ക്ക് റോയൽറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളെന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കും. അപ്പം ഞാനിവിടെ എല്ലാം കൃഷി ഇത് ഉണ്ടാക്കേണ്ടത് തിന്നുന്നു.
3: ഏകദേശം 1 ഏക്കർ സ്ഥലമുള്ളൊരു സ്ക്വയർ, ഏകദേശം സ്ക്വയറിൽ ഒരു ചുറ്റളവിൽ ഇത് മരുന്ന് പ്രയോഗിക്കാൻ, പന്നിയുടെ മരുന്ന് പ്രയോഗിക്കാൻ കർഷകന് എത്ര കാശ് ചിലവാകുന്നു?
2: ഏകദേശം ഒരു 1,000 രൂപയോ.
1: അത്
2: 2 ലിറ്ററുമാണ് ചുറ്റളവിൽ
1: ഉപയോഗിക്കാൻ.
2: എനിക്കിവിടെ 3 മാസം വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 മാസം മഴക്കാലത്താണ്, ഈ പന്നി ശല്യം ഏറ്റവും അധികം മഴക്കാലത്താണ്. അപ്പോൾ ഞാനൊരു 2 മാസം ആകുമ്പോൾ വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കും. ഞാൻ ചോദിക്കട്ടെ, എനിക്കിവിടെ ഒരു 4 ടണ്ണ് കപ്പ കിട്ടുന്നു. ഈ 4 ടണ്ണ് കപ്പ ഒരു 3 ദിവസം മതി പന്നിക്ക് കളയാൻ, ഈ നടുന്ന സമയത്ത് ഇത് കുത്തിക്കളയും. ഈ 4 ടണ്ണ് കപ്പയ്ക്ക് നിങ്ങളൊന്ന് വില കൂട്ടിയോ. 25 രൂപ വെച്ച് 10,000 രൂപ. ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഞാൻ രൂപയായിട്ടല്ലേ, എൻ്റെ ഒരു വർഷത്തെ മുഴുവൻ ആഹാരത്തിൻ്റെ കാര്യങ്ങൾ അവിടെ നടന്നു. കപ്പ ഞാൻ വാട്ടി ഉണങ്ങി വയ്ക്കും, പിന്നെ വരുന്നവർക്ക് കൊടുക്കും ബാക്കിയുള്ളത്. ഈ കപ്പ യാതൊരുവിധ രാസവളങ്ങളോ ഈ കീടനാശിനികളോ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നല്ല ഗുണനിലവാരമുള്ള ഒരു ഭക്ഷണം എനിക്ക് എൻ്റെ ഗോഡൗണിലായി, സ്റ്റോക്കായി. രണ്ടാമത്തെ കാര്യം, ആ മണ്ണിൽ ഇനി ആ കപ്പ പറിച്ചു കഴിഞ്ഞാൽ വാഴ വെക്കും. ഈ ആവർത്തന കൃഷി ഭക്ഷ്യവിളകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ കാപ്പി, കുരുമുളക്, ഏലം, കൊക്കോ ഒക്കെ ഉണ്ട്. ഇത് തിന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ. നാണ്യവിളകളുടെ ഒപ്പം ഭക്ഷ്യവിളകളും കൂടി കൃഷി ചെയ്യണം, പച്ചക്കറികൾ എല്ലാം വേണം. അപ്പോൾ ഒരു സന്തുലിതമായ ഒരു കൃഷി സമ്പ്രദായം പണ്ട് നമുക്കുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ വരണം. നമ്മളിപ്പോൾ ഓൺലൈനിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണം ഓൺലൈനിൽ വരികയാണ്. അതിൽ എന്തൊക്കെ ചേർക്കുന്നു, അതിൽ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇത് എവിടുന്ന് വാങ്ങിയ സാധനമാണ്, ആർക്കും അറിയത്തില്ല. ഈ ഓൺലൈൻ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ച് ഒരു 6 മാസം ആകുമ്പോഴേക്ക് കൊളസ്ട്രോളായി, ബി പി കൂടി, ഇവനാകെ യോഗ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്തിനാ ഇതിൽ നടന്നപ്പോരേ?
3: നെല്ലൊഴികെ ബാക്കിയെല്ലാം കൃഷി ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, തേനീച്ചയുടെ ഒരു
2: തേനീച്ചയുടെ കൃഷി ഉണ്ട് വീട്ടില്, മേളില് ചെറുതേനുണ്ട്.
3: തുടങ്ങാതിരിക്കാൻ വേറെ കാരണം ഉണ്ട്.
2: ചെറുതേനാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏലം ഒക്കെ പോളിനേഷൻ ചെയ്യണം, ചെറുതേനാണ് വേണ്ടത്. ഏലം
3: ചെറുതേന കൂടുതൽ വളർത്താൻ പറ്റുമോ?
2: അത് ഇല്ലിയുടെ മുട്ട് വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ അകത്ത്, അവിടെ കുറെ ചെറുതുണ്ട്. അത് എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കണ്ട. അത് കല്ലിന്റെ പൊത്തിലുണ്ടാവും, മരത്തിന്റെ പൊത്തിൽ. ഞാൻ സ്വാഭാവികമായി തന്നെ വല്ലപ്പോഴൊക്കെ, ഇപ്പോൾ ചെറുതേൻ ഒരു മെയ് മാസത്തിൽ ഒറ്റ പ്രാവശ്യം എടുക്കുകയുള്ളൂ. അത് വീട്ടാവശ്യമുള്ള തേനെ എടുക്കും. പിന്നെ പെട്ടി തേൻ അപ്പുറത്തിരിപ്പുണ്ട്, പെട്ടിയിലല്ല, അതൊരു വേസ്റ്റ് ബോക്സിനകത്ത് വന്നുകൂടി അത് അവിടെ ഇരുന്ന് ആകുന്നുണ്ട്. അപ്പം ഞാൻ തേനീച്ചയുടെ ഡെൻസിറ്റി ധാരാളം ഉണ്ട് ഇവിടെ.
1: അപ്പം നമ്മളെ ശ്രോതാക്കളോട്, പുതിയ കർഷകരോട്, ആ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന പുതിയ തലമുറയോട് കുര്യൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
2: അതായത് ഇപ്പം കൃഷി എന്ന് പറയുന്നത്, ഇപ്പം പോസ്റ്റൽ മാർഗം നീന്തൽ പഠിക്കാൻ പറ്റില്ല, നീന്തിയേ പഠിക്കാൻ പറ്റുള്ളൂ. കൃഷി എന്നത് ചെയ്ത് തന്നെ പഠിക്കണം. അതിപ്പോൾ ആദ്യം നിങ്ങൾ വലിയ 2 ഏക്കർ എടുത്തിട്ട് കൃഷി ചെയ്യാനല്ല പറയുന്നത്, ഗ്രോ ബാഗിലോ ചട്ടിയിലോ വീട്ടിൽ മുറ്റത്തോ എവിടെയെങ്കിലും പച്ചക്കറി കൃഷിയായിട്ട് ചെയ്ത് തുടങ്ങുക. വാഴയാവട്ടെ, 10 വാഴ വയ്ക്കുക, അതിനെ പരിപാലിക്കുക, അത് വളർന്ന് വരുന്നതിനെ ആസ്വദിച്ചൊക്കെ ഇരിക്കുക. കപ്പ നടുക, ചേമ്പ് നടുക, ചേന നടുക, ഈ വക സാധനങ്ങളൊന്നും വലിയ നഷ്ടം വരുന്ന കാര്യങ്ങളല്ല. ഇവയെല്ലാം നട്ട് പരിപാലിച്ച് കഴിയുമ്പോൾ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിക്കും. അത് കഴിയുമ്പോഴാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പണം ആവശ്യമാണ്. കുരുമുളക്, കാപ്പി, എന്താണോ ഏത് തെങ്ങ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ പരിപാലിക്കുക. ഒന്നിനെ നട്ട് പരിപാലിക്കുമ്പോഴാണ് അതിന് എന്താവശ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വിശക്കുമ്പോഴാണല്ലോ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ചോറ് വേണോ കപ്പ വേണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം കൃഷി ചെയ്ത് തുടങ്ങാതെ കൃഷിയെക്കുറിച്ച് എത്ര ക്ലാസ് കേട്ടതുകൊണ്ട് പ്രയോജനം. ഇനി ചെയ്ത് തുടങ്ങുമ്പോൾ അത് ജൈവം വേണോ രാസം വേണോ എന്ന് മനസ്സിൽ തീരുമാനമെടുക്കും. ഇത് ഹൃദയത്തിൽ തന്നെ തീരുമാനമെടുക്കണം. ആ ജൈവം വേണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിരിക്കും. ഞങ്ങളൊക്കെ ജൈവ കൃഷി തുടങ്ങുന്ന കാലത്ത് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ജൈവ രീതിയിലുള്ള മെത്തേഡുകളെക്കുറിച്ച്, ബയോഡൈനാമിക് രീതി, വേദിക് അഗ്രികൾച്ചർ രീതി, വൃക്ഷായുർവേദ രീതി, കമ്പോസ്റ്റിംഗ് മെത്തേഡ്, കുറേ കാര്യങ്ങളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കിതിൽ ഗുണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇനി ഇത് പറഞ്ഞു തരാതെ ഞാൻ ഇതെല്ലാം കൊട്ടയിലാക്കി ഇങ്ങനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്നെ കാണണ്ട. എല്ലാ അറിവും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ചില ഫോർമുലകൾ ഞാൻ പറഞ്ഞു കൊടുക്കും, അത് പന്നിയുടെ മരുന്ന്. അത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഗവേഷണത്തിൻ്റെ അതിൻ്റെ റിസൾട്ട് വന്നോട്ടെ. റിസൾട്ട് എനിക്കുണ്ട്, പക്ഷെ അത് ഫലപ്രദമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് പേപ്പർ കൈ കിട്ടി കഴിയുമ്പോൾ ആ ഫോർമുല ഞാൻ അവർക്ക് കൊടുക്കും. ആരെങ്കിലും കമ്പനിക്കാർ വന്നാൽ അവർക്ക് കൊടുക്കും. അവർ ഉണ്ടാക്കുകയോ മാർക്കറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, കാരണം എനിക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഈ റിസർച്ച് തുടരും ഏറ്റവും നല്ല രീതിയിൽ. എന്തുകൊണ്ട് ഇതിനെ മാറ്റി നിർത്താൻ പറ്റും? തൽക്കാലം ഇത് ഇവിടെ ഈ മാറി നിന്നൂലോ, എൻ്റെ കപ്പ തിന്നാതെ മാറി നിന്നൂലോ, എൻ്റെ വാഴ തിന്നാതെ മാറി നിന്നൂലോ, അതുതന്നെയാണ് റിസൾട്ട്. അതുതന്നെയാണ് റിസൾട്ട്, അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് മറ്റൊരാൾക്ക് അത് കൊള്ളാം എന്ന് പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർക്ക് വേണേ കൊണ്ടുപോട്ടെ, ഇല്ലേ ഞാൻ ചാകുമ്പോൾ അതങ്ങ് തീരും.
1: കുരഞ്ചേട്ടൻ്റെ വാക്കുകൾ കേട്ട് താല്പര്യത്തോടു കൂടി ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഫോൺ നമ്പർ ഒന്ന് പറയും.
2: 97 44 97 61 18.
0: മണ്ണറിഞ്ഞ് വിത്തിട്ടാൽ, പരിപാലന മുറകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ പൊന്ന് വിളയിക്കാൻ കഴിയുമെന്ന് കുര്യൻ ചേട്ടന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കർഷകരുടെ പ്രചോദനകരമായ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിനം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

0: പൊതുവെ എല്ലാവരുടെയും വീട്ടിൽ മുല്ലച്ചെടികൾ ധാരാളമായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആരും ഒരു കൃഷിയായി കണക്കാക്കാറില്ല. എപ്പോഴും പറയാറുള്ള ആ പഴഞ്ചൊല്ലിനെയൊന്ന് മാറ്റിപ്പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്, അതിൽ പണവും ഒളിഞ്ഞിരിപ്പുണ്ട്. 1 കിലോ നല്ല മുല്ലപ്പൂത്തൈലത്തിന് വിപണിയിൽ 1 ലക്ഷം രൂപയോളം വിലയുണ്ട്. ഇതുമാത്രമല്ല, വർത്തമാനകാലത്ത് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചരിച്ച മുല്ലച്ചെടിയാണ് കുറ്റിമുല്ല അഥവാ ബുഷ് ജാസ്മിൻ. ഇത് നിലത്തോ ചട്ടിയിലോ അനായാസം നടാം. രണ്ടായാലും വിളവ് മോശമാവില്ല. 1 സെന്റ് സ്ഥലത്ത് 30 ചെടി വരെ നടാം. നട്ട് 4-5 മാസം മുതൽ വിളവെടുത്തു തുടങ്ങാം. 1 ചെടിയിൽ നിന്ന് വർഷം 600 ഗ്രാം മുതൽ 1.5 കിലോ വരെ പൂവ് കിട്ടും. 1 കിലോ പൂവിന് 80 രൂപ മുതൽ 200 രൂപ വരെ സീസൺ അനുസരിച്ച് വില കിട്ടും. നല്ല വിളവ് തരുന്ന 100 ചെടിയുണ്ടെങ്കിൽ 1 വർഷം കുറഞ്ഞത് 12,000 രൂപ വരുമാനവും പ്രതീക്ഷിക്കാം. കേരളത്തിൽ എറണാകുളം, പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ വീട്ടമ്മമാരും സന്നദ്ധ സംഘടനകളും സ്വയം സഹായ സംഘങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളും ഒക്കെ കൂട്ടായി കുറ്റിമുല്ല വളർത്തി മികച്ച വിളവ് നേടിയിട്ടുണ്ട്. മുല്ല പലതരമുണ്ട്. ശരിയായ മുല്ല ഒരു വള്ളിച്ചെടിയാണ്. ഇതിന്റെ സസ്യനാമം ജാസ്മിനം മൾട്ടിഫ്ലോറം എന്ന്, കുരുക്കുത്തിമുല്ല എന്ന് വിളിപ്പേര്. സ്റ്റോർ ജാസ്മിൻ എന്നും വിളിക്കാറുണ്ട്. ശരിയായ ഇന്ത്യൻ മുല്ലച്ചെടിയാണിത്. ഇന്ത്യൻ കാലാവസ്ഥയിൽ തണുപ്പു മാസങ്ങളിലാണ് ഈ മുല്ല പൂക്കുന്നത്. അതിനാൽ മാഘമല്ലിക എന്നും ഇതറിയപ്പെടുന്നു. ചില അവസരങ്ങളിൽ ഇലകൾ പോലും കാണാനാവാത്ത വിധം പൂക്കൾ നിറയുമെന്നതാണ് കുരുക്കുത്തിമുല്ലയുടെ പ്രത്യേകത. ഇന്ത്യയാണ് കുരുക്കുത്തിമുല്ലയുടെ ജന്മനാട്. തണ്ടു മുറിച്ചു നട്ടും പതിവെച്ചും പുതിയ ചെടികൾ വളർത്തിയെടുക്കാം. നമുക്ക് സുപരിചിതമായ പിച്ചിപ്പൂവാണ് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം. പിച്ചിമുല്ല, സ്പാനിഷ് ജാസ്മിൻ, ജാതിമല്ലി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. പിച്ചിയിൽ ചില പ്രമുഖ ഇനങ്ങളുണ്ട്. CO1 പിച്ചി, CO2 പിച്ചി, തിമ്മപുരം, ലക്നൗ തുടങ്ങിയവയാണ് ഇതിൽ ചിലത്. ദക്ഷിണേഷ്യയാണ് ജന്മസ്ഥലം. അറേബ്യൻ ജാസ്മിൻ എന്ന് പേരെടുത്ത ജാസ്മിനും സമ്പക്കാണ് പ്രമുഖ പ്രചാരം നേടിയ കുറ്റിമുല്ല. തെക്കുകിഴക്കൻ ഏഷ്യയുടെ സന്തതിയാണ് കുറ്റിമുല്ലച്ചെടി. ഫിലിപ്പൈൻസിലെ ദേശീയ പുഷ്പം കൂടിയാണ് കുറ്റിമുല്ല. അവിടെ ഇതിന് സമ്പാകിത എന്നാണ് വിളിപ്പേര്. തമിഴിൽ ഗുണ്ടുമല്ലയും മലയാളത്തിൽ കുടമുല്ലയും. ജാസ്മിനം ഓറിക്കുലേറ്റം എന്ന ഇനം സൂചിമുല്ല അഥവാ പിച്ചരിമ്പാണ് അധികം പ്രചാരത്തിലില്ലെങ്കിലും സ്വർഗീയ സുഗന്ധം പരത്തുന്നത്. പൂക്കൾ കലകളായി വിടരും. പാരിമുല്ല, CO1 മുല്ല, CO2 മുല്ല തുടങ്ങിയവ സൂചിമുല്ലയുടെ ഇനങ്ങളാണ്. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലമാണ് മുല്ല വളർത്താൻ നല്ലത്. ഇത് തണലത്ത് വളർന്നാൽ പൂപ്പിടുത്തം കുറയും. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറ്റവും യോജിച്ചതാണ് കുറ്റിമുല്ല എന്ന കുടമുല്ല. നല്ല നിർവാർച്ച സൗകര്യമുള്ള, മണൽ അംശം കൂടുതലുള്ള വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് ഏറ്റവും നന്ന്. ചാലുകളെടുത്ത് മതിയായ ഉയരത്തിൽ വാരം കോരി വേണം തൈകൾ നടാൻ. ആഴത്തിൽ കിളച്ചൊരുക്കിയ സ്ഥലത്ത് മണ്ണ് പൊടിയാക്കി കളകൾ പാടെ നീക്കിയിരിക്കണം. കേരളത്തിൽ നടീലിന് യോജിച്ച സമയം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. തണ്ടുകൾ മുറിച്ചതോ വേരുപിടിപ്പിച്ച ശേഷം മുറിച്ചെടുത്തതോ ആണ് നടീൽ വസ്തു. മുറിപ്പാടുകളിൽ സെറാഡിക്സ് പോലുള്ള ഹോർമോൺ പൊടി പുരട്ടിയിട്ട് നട്ടാൽ വേഗം വേരുപിടിക്കും. തുടർന്ന് പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടുകളിൽ നടാം. ഇതേ രീതിയിൽ മണ്ണിൽ നട്ടാലും വേര് പിടിപ്പിച്ചെടുക്കാം. ഇങ്ങനെ മുറിത്തണ്ടുകൾക്ക് വേരുപിടിപ്പിക്കാൻ യോജിച്ച സമയം ജൂൺ ജൂലൈ മുതൽ ഒക്ടോബർ നവംബർ വരെയാണ്. നട്ട് 90 മുതൽ 120 ദിവസമാകുന്നതോടെ തൈകൾ മാറ്റി നടാം. നടീലകലം 1.2 മീറ്റർ. ഇങ്ങനെ നടുന്ന കുഴികളിൽ ഓരോന്നിലും 2 കുട്ട പൊതിഞ്ഞ കാലിവളം അഥവാ കമ്പോസ്റ്റ്, 1 പിടി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് കുഴി പകുതിയോളം മൂടാം. ചിലയിടങ്ങളിൽ കുഴിയൊന്നിന് 15 കിലോ ചാണകപ്പൊടി, 250 ഗ്രാം എല്ലുപൊടി, 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം കടലപ്പിണ്ണാക്ക് എന്നിങ്ങനെയിട്ട് അതിനുമീതെ മേൽമണ്ണും മണലും ചേർത്ത് കുഴി മൂടി ഓരോ കുഴിയിലും 2 വീതം വേരുപിടിപ്പിച്ച തൈകൾ നടുന്ന പതിവുണ്ട്. 1 ചെടിക്ക് 1 വർഷം 250 ഗ്രാം യൂറിയ, 1400 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 950 ഗ്രാം പൊട്ടാഷ് എന്നിങ്ങനെയാണ് രാസവളം നൽകേണ്ട തോത്. ഇവ 2 തവണയായി ജനുവരിയിലും ജൂലൈയിലും ചേർക്കുന്നു. മഴയില്ലെങ്കിൽ ദിവസവും നനനിർബന്ധമാണ്. മുല്ല നട്ട് 4 മാസം കഴിഞ്ഞാൽ മുട്ടിട്ട് തുടങ്ങും. 10 മാസമാകുന്നതോടെ നിറയെ പൂക്കൾ തരാറാകും. 2ാം വർഷമാകുമ്പോഴേക്കും കുറ്റിമുല്ലച്ചെടി ഒരു പുഷ്പറാണിയായി മാറിക്കഴിഞ്ഞിരിക്കും. എല്ലാ വർഷവും കൊമ്പുകൾ മുറിച്ചു നിർത്തിയാലേ മുല്ലയിൽ നിറയെ പൂക്കൾ പിടിക്കുകയുള്ളൂ. ഇതിന് പ്രൂണിംഗ് എന്നാണ് പറയുക. നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ കൊമ്പ് കോതാം. ചുവട്ടിൽ നിന്ന് അരമീറ്റർ ഉയരത്തിൽ ചെരിച്ചു മുറിക്കണം. മുറിപ്പാടിൽ ബോട്ടോം മിശ്രിതം പുരട്ടുക, വളം ചേർക്കുക, നനയ്ക്കുക. മുല്ലച്ചെടികൾക്കിടയിൽ കളകൾ വളരാൻ അനുവദിക്കരുത്. നേർവളങ്ങൾ ചേർക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഓരോ ചെടിക്കും വർഷത്തിലൊരിക്കൽ 3 കുട്ട പൊതിഞ്ഞ കാലിവളം ചേർത്തിട്ട് പുറമെ 17:17:17 പോലുള്ള ഏതെങ്കിലും രാസവള മിശ്രിതം 2 ആഴ്ച കൂടുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് ഇടയിളക്കി നനയ്ക്കുകയുമാവാം. കുറ്റിമുല്ല ചാക്കിലും ചട്ടിയിലുമെല്ലാം വളർത്താം. മൺചട്ടിയോ സിമെന്റ് ചട്ടിയോ ആവാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിൽ ചേർത്ത മിശ്രിതം നിറച്ച് അടിവളമായി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയും ചേർത്താൽ ചട്ടിയിൽ വളർത്താവുന്നതേയുള്ളൂ. ചാക്കിലായാലും ചട്ടിയിലായാലും ആവശ്യത്തിന് വളവും നനയും നൽകിയാൽ കുറ്റിമുല്ല ധാരാളം പൂക്കൾ തരും. വീട്ടിൽ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ടെറസ് ഇതിന് യോജിക്കുന്ന സ്ഥലമാണ്. ജീവാമൃതം എന്ന ജൈവ വളക്കൂട്ട് കുറ്റിമുല്ല ചെടികളെ കരുത്തോടെ വളരാനും നിറയെ പൂ പിടിക്കാനും പ്രേരിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചെടി നട്ട് പുഷ്പിക്കൽ പ്രായമായാൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഏറ്റവും അധികം പൂക്കൾ കിട്ടുക. ഒരു ചെടിയിൽ നിന്ന് ഒരു ദിവസം 10 മുട്ടുകൾ ലഭിച്ചാൽ പോലും തരക്കേടില്ലാത്ത വിളവ് 1 സെന്റ് സ്ഥലത്തെ കുറ്റിമുല്ല കൃഷി തരും എന്നുറപ്പാണ്. പൂക്കൾ അതിരാവിലെയാണ് പറിക്കുക. ഇവയുടെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് വിരിച്ച ശേഷം പൂക്കൾ അടുക്കാറ് പതിവുണ്ട്. മൃദുലമായ പൂക്കളെ ടിഷ്യൂ പേപ്പർ കൊണ്ട് പൊതിഞ്ഞും പൂക്കൾക്കിടയിലുള്ള സ്ഥലത്ത് ഈർപ്പമുള്ള കനം കുറഞ്ഞ കടലാസ് വെച്ചും അവയെ സംരക്ഷിക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് അയക്കാനാണെങ്കിൽ കൊഗേറ്റഡ് ഫൈബർ ബോർഡ് പെട്ടിയിലും മറ്റു പൂക്കൾ അടുക്കുന്നവർ പെട്ടിയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെറിയ പാക്കറ്റുകളിലാക്കിയിടുന്ന പതിവും കണ്ടുവരുന്നു. പൂക്കൾ എഥിലീൻ വാതകം ഉൽപ്പാദിപ്പിച്ച് സ്വയം വാടുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സംരക്ഷിക്കുന്ന പൂക്കൾ വേഗം കേടാവുകയില്ല.
1: ഹരിതസമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: 알음.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് ഒക്ടോബർ 1 മുതൽ ഡൌൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനമെന്നത് ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലക്ഷ്യമായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: 2047 तक विकसित भारत के निर्माण में हमें युवा शक्ति की बहुत बड़ी भूमिका को एकदम से मजबूती के साथ आगे बढ़ाना है. आज की युवा पीढ़ी विकसित भारत की निर्माता भी है और यही पीढ़ी एक बड़ी लाभार्थी भी होगी. और इस दायित्व को निभाने के लिए भारत को जमीन पर जानना, समझना, देश की हर बारीकियों को अनुभव करना बहुत जरूरी है.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. പ്രതിരോധ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിൽ സാങ്കേതികവിദ്യ, ഡേറ്റ, വ്യവസായ മേഖല എന്നിവയുടെ സംയോജനം പ്രധാനമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞു. മിഷൻ പ്ലാനിംഗ്, ഇന്റലിജൻസ് എന്നിവയിലെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. നീറ്റ് PG 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദ PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓഗസ്റ്റ് 30 രാജ്യവ്യാപകമായി പരീക്ഷ നടന്നത്. ഒക്ടോബർ 1 മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഉത്തരസൂചികയും ഒക്ടോബർ 1 പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ്. പ്രധാനമന്ത്രി ഭരണനേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ സ്വച്ഛ് ഭാരത് ദൌത്യത്തിന് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യമെമ്പാടും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. ശുചീകരണ ദൌത്യങ്ങൾ, ശൌചാലയ ലഭ്യത ഉറപ്പുവരുത്തൽ, മാലിന്യ സംസ്കരണം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഗ്രാമനഗര ഭേദമന്യേ നടപ്പാക്കുന്നത്. രാജ്യത്തെ 5.25 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ വെളിയിട വിസർജന വിമുക്തമാക്കാൻ സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. 5.5 ലക്ഷത്തിനടുത്ത് ഗ്രാമങ്ങളിൽ ഖര ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ നഗരമേഖലയിൽ പൊതു ശൌചാലയങ്ങളുടെ ലഭ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സേവാ ഫസ്റ്റ് ഇന്നൊവേഷൻ ചലഞ്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നാളെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യും. യുവാക്കൾക്ക് സ്വന്തം പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വികസിപ്പിക്കാൻ ഈ സംരംഭം പ്രോത്സാഹനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളുകൾ, ITIകൾ, പോളിടെക്നിക്കുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. മത്സരത്തിന്റെ ദേശീയ ഫൈനൽ ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടൺ അരവണ അധികമായി ഉൽപാദിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്തമാസം 31 പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
4: 26 പാർക്കിംഗ് ലോട്ട്സ് ആണ്, അതിനെ 13 ഗ്രൂപ്പുകളാക്കി മാറ്റി അവിടെ എൻട്രിയും എക്സിറ്റും വെച്ചിട്ട് അവിടെ AI ക്യാമറകൾ വെച്ചുകൊണ്ട് വണ്ടികളുടെ പാർക്കിങ്ങും ആളുകളുടെ വരവും പോക്കും എല്ലാം തന്നെ ക്രമീകരിക്കാനുള്ള ഒരു വലിയ കൺട്രോൾ റൂം നിലയ്ക്കലിൽ സ്ഥാപിക്കും. 13.5 കോടി രൂപയുടെ വർക്കാണ് ശബരിമലയിൽ ടെൻഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 6 കോടി രൂപയുടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വർക്കുകളും 31 ഒക്ടോബർ മുമ്പ് തീർക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്.
1: ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പൂവമ്മ രാജു, വിശാൽ തെന്നരസ്, വിദ്യ രാംരാജ്, മനു TS എന്നിവരാണ് ഇന്ത്യയ്ക്കായി വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗ് മിക്സഡ് സ്കിപ്പ് ടീം ഇനത്തിൽ അനന്ത് ജിത് സിംഗ്, പരിണാസ് ധലിവാൾ സഖ്യം വെങ്കലം നേടി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം ലഭിച്ചു. മെഡൽ ജേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ നേർന്നു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആന്ധ്ര ഒഡീഷ തീരത്തെ അതിതീവ്ര ന്യൂനമർദ്ദം ദുർബലമായി തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദത്തിന് സ്വാധീനത്താൽ തെക്കൻ ഒഡീഷയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ മൊബൈൽ ഫോൺ ആവശ്യകതയുടെ 99.2% ഇന്ത്യ തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 33 കോടി വരെ മൊബൈൽ ഫോണുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നതായും ഇലക്ട്രോണിക് ആന്റ് IT സെക്രട്ടറി S കൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തര വിപണിയിലെ ഭക്ഷ്യ എണ്ണവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കം കുറച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര വിപണിയിൽ ഭക്ഷ്യ എണ്ണ വിലവർദ്ധനവ് കാരണമുണ്ടാകുന്ന വിലക്കയറ്റ ഭീഷണി കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാനും ഈ നടപടി സഹായിക്കും. സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, പാം ഓയിൽ എന്നിവയ്ക്ക് കുറവ് ബാധകമാണ്. ഇതിനൊപ്പം ശുദ്ധീകരിച്ച ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിലും സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-78-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയവും അറിയിച്ചു. ദേശീയ പണിമുടക്കടുത്താണ് നടപടി. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ മന്ധൻ 2026 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 8-ാം വാർഷികവും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ 5-ാം വാർഷികവും ഇതിന്റെ ഭാഗമായി ആഘോഷിക്കും. രാജ്യത്ത് പുതിയ ദേശീയ വൈദ്യുതി നയം കൊണ്ടുവരുന്നതിന് നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാൾ. നയത്തിന്റെ അന്തിമ കരട് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് October 1 മുതൽ ഡൌൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ നാടകം ഇപ്പോൾ കേൾക്കാം.
2: MDMA കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. പിടിയിലായ 3 അധ്യാപകരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നവരെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. അറസ്റ്റിലായ അധ്യാപികമാരുമായി ലഹരി കൈമാറ്റത്തിലൂടെ അടക്കം
3: റേഞ്ച്
4: ഡിആർജി
5: കുളിക്കാൻ പോകുന്നവനെ തോർത്തെടുത്തിട്ട് പോയാ പോരെ, ബോധമില്ല.
4: നീ ഏതാന്ന് നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചിനി? ഞാൻ അമ്മയോടല്ലേ പറഞ്ഞു.
5: അനക്കുമുണ്ട എന്റെ സമ്മതം വേണോ? ഇനി
4: നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അമ്മ കൊണ്ടുത്തരും.
5: ഓ, എന്നോട് പറഞ്ഞ ഞാനിപ്പം കൊണ്ടുത്തരും. പോടാർന്ന്
4: പോണായിരുന്നു.
5: ഓ, രാവിലെ തന്നെ ഇപ്പിളർ അടി കഴിയും. ഒരു സമാധാനമില്ല. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിനക്കെന്നാ വേണ്ടേ? മോ പറയുന്ന കേൾക്കുന്നില്ലേ? തോർത്തിനി കൊണ്ട കൊടുക്കറോ?
6: ഓ, എന്തൊരു സ്നേഹം.
5: എനിക്ക് വേറെ പണിയൊന്നുമില്ലേ?

0: അമ്മ എന്റെ യൂണിഫോം കണ്ടിന.
1: അനക്കിവിടെ രാവിലെ കൊറേ പണിയുള്ളതാ, നിന്റെ യൂണിഫോം നോക്കല്ല എന്റെ പണി, പോയി നോക്ക്.
2: അമ്മേ ചായയാ
1: ഇപ്പൊ തരേ, തല നല്ലോണം തോർത്തു പോനെ ജലദോഷം പിടിക്കും.
0: ആ തോർത്തി കൊടുക്കറ,
1: നീ പോയി റെഡി ആയാട്ടെ.
0: അനക്ക് ചായ ഇല്ല,
1: ഇതാ ഇട വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ.
0: എന്ത് പറഞ്ഞാലും ഒരു മോൻ മോൻ മോൻ, ഓന്റെ കൈമിലെല്ലാം കൊണ്ടു കൊടുക്കൂ, അനക്കൊന്നും വേണ്ടേ.
1: നീ ഒരു പെണ്ണാ, നാളെ വേറൊരു വീട്ടിലേക്ക് പോണ്ടതാ, അതുകൊണ്ട് എല്ലാം ചെയ്തു പഠിക്കണം.
0: ഓ, ഈ അമ്മേനോട് എനക്ക് ഒന്നും പറയാൻ വയ്യ.
3: എടാ കാർത്തിക്കേ, വാടാ പോവാലോ.
2: എടാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം.
1: എടാ മോനെ കഴിച്ചിട്ട് പോടാ.
0: ആ കയ്പിക്ക് കയ്പിക്ക് വാരി കൊടുക്കറാ.
1: നീ ഒന്നും മിണ്ടാണ്ടെന്നാട്ടെ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇതാ മോനെ വെള്ളം കൂടി കുടിക്കേ.
2: എടാ ഇതെത്തി.
3: ആ വാ. എടാ കാർത്തിക്കേ വാടാ, ഇല്ലെങ്കിലേ ലേറ്റ് ആയിട്ടാണല്ലേ.
2: എടാ ഇതാ എത്തി എത്തി. അമ്മേ ഇതാ ഞാൻ ഇറങ്ങുവാണേ.
1: മോനെ ഇതാ ഈ പൈസ നീ കയ്യിൽ വെച്ചോ.
2: എണറിയ നീ വരുന്നില്ലേ.
0: ആ വരുന്നത് നടന്നോ.

0: Good morning, all.
1: Good morning, miss.
0: Sit. Sorry, I'm a bit late. ഞാൻ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ ആൻസർ ഷീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് നൗ. ഓക്കെ. അമൃത 15, സ്നേഹ 20, റിയ 30. ഗുഡ് ജോബ്. ഓക്കെ,
2: താങ്ക് യു.
0: കീപ് ഇറ്റ് അപ്പ്. രാശിമ 5 മാർക്സ്. ശ്രദ്ധ 25. കാർത്തിക് 16 മാർക്സ്. ഓക്കെ ഓക്കെ, ഞാൻ ബാക്കി പേപ്പേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം കേട്ടോ. See you in the next class, okay? Karthik, come here.
3: Yes, miss.
0: Karthik, I didn't expect this from you. Thanikkende ingena mark koranadu than nannayittu padikkunna oru kutti ayirunnallo. It's too bad, okay? You should improve, okay?
3: Okay, miss.
0: Go.

0: ഇന്ന് വൈകുന്നേരം കളിക്കാനുണ്ടാവില്ലേ? ഇന്ന് കളിയല്ല ഏട്ടാ.
1: ഞാനില്ലടാ, നിങ്ങളെ വിട്ടോ.
0: എന്നാടാ പോയപ്പോ? ആ മാർക്കിന്റെ കാര്യാ?
1: ആടാ,
0: അതങ്ങ് വിട്ടേരേ. നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കാം. എന്നാ പിന്നെ ശരി, നാളെ കാണാം.
1: ആ നാളെ കാണാം.
2: നീ വരുന്നില്ലേ?
1: നീ പോയിക്കോ, ഞാൻ വരാം.
3: കാർത്തിക്കേ, എടാ നിനക്കെന്നെ മനസ്സിലായാ? എടാ അമലാടാ.
1: ആടാ.
3: പിന്നെ നീ എന്നൊരു പരിചയം ഇല്ലാത്തവരെ നോക്കുന്നു.
1: ഒന്നുമില്ല.
3: എന്താടാ പ്രശ്നം? എനിക്കെന്നാ ഒരു ടെൻഷൻ.
1: അത് പിന്നെ
3: എന്തായാലും പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാ.
1: അതൊന്നുമില്ലടാ, ഇന്ന് ടീച്ചർ പേപ്പർ തന്നിണ്ടായി. അപ്പോ മാർക്ക് കുറഞ്ഞതിന് എല്ലാരും മുമ്പൊന്നും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അത് എനക്കൊരു ഇൻസൾട്ട് പോലെയായി.
3: ഞാനിത് എത്ര വയസ്സ് മാർക്ക് കുറഞ്ഞതിന് കേട്ടിനി.
1: പക്ഷെ എനക്കിതുപോലൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല.
3: ഇതാ ഇതിന്റെ പ്രശ്നോ? ഇതെല്ലാം സിമ്പിള്, നമുക്ക് പരിഹരിക്കാം.
1: എങ്ങനെ?
3: അതിനെല്ലാം ഒരു വഴിയുണ്ടെന്ന്. നീ ഇങ്ങോട്ട് വന്ന. നിന്റെ കൈ നെട്ടിയേ. എന്നാ ഇത്, ഇത് ഇതൊരു നുള്ളെടുത്താട്ട. നീ മൂക്കൊന്ന് അടച്ചുപിടി, ഒന്ന് മെല്ലെ ഒന്ന് വലിച്ചേ. അങ്ങനെ. നിന്റെ പ്രശ്നമല്ലേ ഇപ്പൊ തീരും. നീ ഇനി കുറച്ച് സമയം ഓടിയിരിക്കും.
1: എടാ അനക്ക് എന്തോ പോലെ തോന്നുന്നു.
3: തോന്നു തോന്നണോ? നീ എന്തെല്ലാം തോന്നാനിരിക്കുന്നു. നീ തൽക്കാലം ഓടിയിരിക്കും.
1: ഇതെനിയും കിട്ടാൻ ഞാനെന്നാ ചെയ്യ?
3: അതൊക്കെ സംഘടിപ്പിച്ചു. ബട്ട് ഇത്തിരി ചെലവുണ്ട്.
1: എത്ര?
3: അത് ഞാൻ പറയാ. തൽക്കാലം നേടിയിരിക്കും.

0: അമ്മ
1: ആ നീ വന്നോ?
0: അമ്മ നീ ഇങ്ങോട്ട് നോക്കിയേ, നീ തുള്ളാണ്ട് കാര്യം പറ.
2: എനിക്ക് ചെന്നൈയിലൊരു കമ്പനിന്ന് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്.
1: ചെന്നൈയിലാ?
2: ആ അമ്മ ചെന്നൈയില്.
1: ഏ അതൊന്നും നടക്കില്ല.
2: എന്ത് കഷ്ടം അമ്മ.
1: എന്നിട്ട് ചെന്നൈയിൽ പോവാനാ നീ? നീ ഒറ്റക്കാ?
2: അല്ല രണ്ടാളെയും കൂടി കൂട്ടാ. അനക്ക് പോണോ?
1: ഇല്ല നടക്കില്ല.
2: ഇല്ല അമ്മ പ്ലീസ്.
1: നിനക്ക് വേറൊരു പണിയും ഇല്ലേ?
2: എന്ത് കഷ്ടം അമ്മ.
1: ഓരോന്ന് പറഞ്ഞു വന്നോളൂ. എല്ലാം എന്റെ മോനെടുത്തു.
2: ഓ വരുന്നുണ്ട്. ആരോട് സംസാരിച്ച് നിക്കുന്നുണ്ടേ?
1: ഓ അതെയാ.
2: അമ്മ നോക്ക്, ദേ മാനേജർ വിളിക്കുന്നേ.
3: ഹലോ, ഞാൻ ബ്ലൂ ലൈൻ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നത്.
2: ആ സർ.
3: എപ്പോഴാ ജോയിൻ ചെയ്യുന്നത്?
2: ജോയിൻ ചെയ്യാൻ ഇതുവരെ അമ്മ സമ്മതിച്ചിട്ടില്ല.
3: വൈ?
2: അറിയില്ല.
3: ലെറ്റ് മീ ടോക്ക് ടു ഹർ.
2: ആ ഞാൻ കൊടുക്കാം. ദേ അമ്മ മാനേജർ വിളിക്കുന്നേ.
1: എവിടുത്തെ മാനേജർ?
2: മറ്റേ കമ്പനിന്റെ അമ്മ.
1: എനിക്കിപ്പോ സമയമില്ല, അടുക്കളയിൽ കുറെ പണിയുണ്ട്. അവളോട് പിന്നെ വിളിക്കാൻ പറഞ്ഞട്ടെ.
2: അമ്മ എന്തോ അമ്മ ഇങ്ങനെ ഒന്ന് സംസാരിക്കേ.
1: കൊണ്ടാ നാശോ.
3: ഹലോ.
4: ഹലോ,
3: റിയയുടെ അമ്മയല്ലേ?
1: ആ അതെ.
3: അതെ മോള് വിടാത്തേ?
1: എനിക്ക് താല്പര്യമില്ലായിട്ട്.
3: നിങ്ങളുടെ മകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്.
1: അന്റെ മോക്കാ സാധനം വേണ്ടാന്ന്.
3: ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കമ്പനിയാണ് ഞങ്ങളുടേത്.
1: അതിന് ഞാനിപ്പം വേണ്ടേ?
2: അമ്മ ഒന്ന് സമ്മതിക്കാം.
1: നീ മിണ്ടാണ്ടിരുന്നാട്ടെ. ഇല്ല
2: ഇല്ല, എനിക്ക് പോണം അമ്മ പ്ലീസ്.
1: ഞാൻ ആദ്യം ഇയാളോടൊന്ന് സംസാരിക്കട്ടെ.
3: ഹലോ, ആദ്യം അവള് കുറച്ചു നാള് വന്നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ നല്ല സാലറിയും ഇവൾക്കുള്ള സ്റ്റേയും എല്ലാം ഓക്കെയാണ്. കുറച്ചു നാള് വിട്ടു നോക്ക്.
2: ആ അമ്മ അങ്ങനെ വിട്ടു ഒന്ന് പ്ലീസ്.
1: ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം.
3: ഓക്കെ.
1: അല്ല നീ എപ്പോ വന്നേ? കൊറേ നേരായാ. നീ എന്നൊന്നും മിണ്ടാത്തേ. അമ്മ നിനക്ക് രാവിലെ പൈസ തന്നെയാന്നല്ലോ. പിന്നെന്താ ഒരു ദേഷ്യം പോലാ?
5: അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ.
1: എന്റെ മോൻ ഇങ്ങനെയല്ല, അമ്മേനോട് എല്ലാ ദിവസവും നല്ലോണം വർത്താനം പറയുന്നില്ലേ?
5: അങ്ങനെ എല്ലാ ദിവസവും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.
1: അതെന്താ ഇന്നൊരു മാറ്റം എനിക്ക്? എന്തുപറ്റി?
5: ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ?
1: ആ ഇപ്പല്ലേ കാര്യം തിരിഞ്ഞേ. എനിക്ക് ചായ വേണാ.
5: വേണ്ട.
1: പിന്നെ എനിക്കെന്നാ വേണ്ടേ?
5: എനക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും മിണ്ടാണ് നിക്കുക.
1: എന്നാ മോനെ എന്നാ ഇന്റെ പ്രശ്നം?
5: നിങ്ങക്കെന്നാ തള്ളെ പറഞ്ഞാ തിരിയാത്തെ?
1: എനിക്കെന്താ പറ്റിയേ?
5: എനക്കുറിച്ച് പൈസ വേണോ?
1: എന്തിനാ?
5: ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ നിങ്ങൾ അറിയണ്ട. എനക്ക് പൈസ വേണോ?

0: ഹലോ.
1: ആ ഹലോ,
0: ഞാൻ കാർത്തികിന്റെ അമ്മയാണേ.
1: ആ എന്റെ എന്തേനു?
0: അല്ല, കാർത്തിക് കുറച്ച് ദിവസമായിട്ട് ഓൻ എന്തല്ലോ മാറ്റം പോലാ. ഓൻ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല.
1: ആണോ?
0: ഇപ്പൊ കുറച്ച് ദേഷ്യവും കൂടുതലാ.
1: കാർത്തിക്കേടെ?
0: ഓൻ അകത്തുണ്ട്. എനക്ക് പേടിയാവുന്നു ഓന്റെ സ്വഭാവം കണ്ടിട്ട്. ഓന് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ?
1: അന്നൊരിക്കൽ അവന് മാർക്ക് കുറഞ്ഞാലേ ഓന്റെ സങ്കടം എന്നോട് പറഞ്ഞു. അതിലാമോ
0: ഓനിപ്പോ വല്ലാത്ത ദേഷ്യോ. എന്നോട് രണ്ടു ദിവസമായി ദേഷ്യപ്പെടുന്നു.
1: ആണോ? അത് പിന്നെ എന്റെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
0: എന്നേനു മോനെ?
1: ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് നേരിട്ട് പറയാം.
0: എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറ മോനെ.
1: അത് നമുക്ക് കാർത്തികിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ?
0: എന്തിനേ?
1: അത് ഞാൻ അവിടെ നിന്ന് പറയാം.
0: നീ ഇപ്പൊ വരുവോ?
1: ആ ഞാനിപ്പം വരാം.

0: ഡോക്ടറെ, ശരിക്കും എന്നെ മോനൊന്നാ പറ്റിയേ?
1: കാർത്തിക് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്.
0: എന്റെ മോനാ, ഡോക്ടറെ നിങ്ങളെന്നാ പറയുന്നത്? നിങ്ങൾക്ക് റിപ്പോർട്ട് മാറിപ്പോയതാ?
1: എനിക്ക് റിപ്പോർട്ടൊന്നും മാറിയിട്ടില്ല, ഇത് കാർത്തിക്കിന്റെ തന്നെയാണ്.
0: എന്റെ മോൻ കള്ളുകുടിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
1: ലഹരി എന്ന് പറഞ്ഞാൽ കള്ളു മാത്രമല്ല.
0: പിന്നെന്തെന്നാ?
1: ഇപ്പോ ലഹരി പല തരത്തിലുണ്ട്, അതുപയോഗിക്കുന്നവരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണമെന്നില്ല.
0: ഡോക്ടറെ, എന്റെ മോൻ ഇത് എവിടുന്ന് കിട്ടുന്നേ?
1: എവിടുന്നും കിട്ടാം. നിങ്ങളുടെ വീട്ടില് ആരെങ്കിലും ലഹരി ഉപയോഗിക്കാറുണ്ടോ?
0: എന്റെ വീട്ടില് പിന്നെ ഓന്റെ അച്ഛനും എന്റെ മോളും ആണല്ലേ. ഓന്റെ അച്ഛൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചില്ല ഡോക്ടറെ.
1: സുഹൃത്തുക്കളുടെ അടുത്തുനിന്നാവാം, പുറത്തുനിന്നാവാം, എവിടെ നിന്നും കിട്ടാൻ ഇടയുണ്ട്.
0: ഞാനെന്താ ഇനി ചെയ്യേണ്ട ഡോക്ടറെ?
1: ഇപ്പൊ നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ മാറ്റി നിർത്തിയത് കൊണ്ടോ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്.
0: എന്റെ മോന്റെ ഭാവിയല്ലേ ഡോക്ടറെ ഇങ്ങനെ നശിച്ചു പോന്നേ?
1: നിങ്ങളുടെ മകന്റെ ഭാവി മാത്രമല്ല, ഒരു തലമുറയുടെ, സമൂഹത്തിന്റെ, അങ്ങനെ പലരുടെയും. നമുക്കിത് തടഞ്ഞേ പറ്റൂ.
0: അതിനെന്താ ചെയ്യാ?
1: ഇപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇവനിത് എവിടുന്നാ കിട്ടുന്നതെന്ന് നമ്മൾ അറിയണം. അതിന്റെ സോഴ്സ് നമ്മൾ കണ്ടെത്തി നശിപ്പിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കാം.

0: കണ്ടെത്തിയിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനയിലാണ് പോസിറ്റീവായത്. നിർബന്ധിതമായി ഈ പരിശോധന നടത്തുന്ന വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത്. പ്രാഥമിക പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്?
1: പറഞ്ഞതുപോലെ തന്നെ
2: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ നാടകമാണ് ഇപ്പോൾ കേട്ടത്.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്കറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്കറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്കറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് Please to celebrate happiness.
3: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: റേഡിയോ മലബാർ വളയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാറാൽ എന്ന സ്ഥലത്താണ്. നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് ആരാണ് നമുക്ക് ചോദിച്ചറിയാം. എന്താ പേര്?
1: സാലിൻ സജീഷ്.
0: സാലിൻ, ആഹാ, വെറൈറ്റി ഒരു പേരാണെന്ന് സാലിൻ. ഇതാരാ ഇട്ടത്? സാലിൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാ. ബസ്സിൽ കിളിയായിട്ട് വരുന്ന, പിന്നെ ട്രാവലറിലും പോകും, പിന്നെ ഇന്നോവ അങ്ങനത്തെ വണ്ടിയിലും പോകും.
0: എന്താണ് സാലിനെ ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്തതാണോ?
1: ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്തതാ. അച്ഛൻ ഡ്രൈവറാ, അങ്ങനെ ഡ്രൈവറാ.
0: സാലിൻ എന്ത് പഠിച്ചത്?
1: ഞാൻ പ്ലസ് ടു വരെ, പിന്നെ ആർമിന്റെ എല്ലാം നോക്കിയൊന്നും നടന്നില്ല, അങ്ങനെ വണ്ടി കയറി.
0: വണ്ടി കയറി. അപ്പോ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു അംബിഷൻ, എന്താണ് ആവണം എന്നുണ്ടൊക്കെ? ആർമി ആണോ അതോ ഡ്രൈവിംഗ് ഫീൽഡ് ആണോ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം?
1: ഹൈറ്റിന്റെ വർഷം കൊണ്ടാണ് ഇതിൽ എത്തിപ്പെട്ടത്. ഇനി ഇത് തന്നെ തുടരും.
0: ഇതന്നെ തുടരാം. ഡ്രൈവിംഗ് ഇഷ്ടമാണ്?
1: ഡ്രൈവിംഗ് ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. ആർമിയിൽ ഡ്രൈവിംഗ് കോഴ്സ് ആണ് കൊടുക്കല്. ഡ്രൈവിംഗ് പണ്ടേ ഇഷ്ടമാണ്. ഇപ്പൊ 19 വയസ്സാണുള്ളത്. ഇനിയിപ്പോ ഹെവി എടുത്തിട്ട് വണ്ടി കയറണം.
0: വണ്ടി കയറണം. അപ്പൊ ഏത് വണ്ടിയാണ് ഓടിക്കാൻ എനിക്ക് ഒന്ന് ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ, ഏറ്റവും നമ്മള് ഓരോ വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല.
1: എനിക്ക് ഇത് ബസ് ആണ്, 49 സീറ്റ് ബസ്.
0: 49 സീറ്റുള്ള ബസ്,
1: വലിയ
0: ബസ്. ഓക്കെ. അപ്പൊ കുഞ്ഞുനാളിലെയോ ആഗ്രഹമായിരുന്നോ ഡ്രൈവിംഗ്
1: ഫീൽഡിലേക്ക്? ഒരു 10ാം ക്ലാസ് അങ്ങനെയുള്ള സമയത്ത്.
0: നമുക്കൊരാളെ കണ്ടാൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ആരെയും കണ്ടിട്ടാണോ ഇത്? അച്ഛനെ കണ്ടിട്ടാണോ ഡ്രൈവിംഗ് ഫീൽഡിൽ?
1: അച്ഛനെ കണ്ടില്ല, എന്റെ ഫാമിലി മൊത്തം ഡ്രൈവർമാർ.
0: ഓ, അത് ശരി.
1: മുത്തച്ഛനും അട്ടന്മാരും എല്ലാവരും ഡ്രൈവർ.
0: നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബസ് ഉണ്ടോ?
1: അല്ല, എനിക്ക് ഒരു ചെറിയ വണ്ടി, 7 സീറ്റ് വണ്ടി ഉണ്ട് സ്വന്തമായിട്ട്. ഓട്ടോ ഓടും.
0: ഓക്കെ. അപ്പോ വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയ, അച്ഛമ്മ, അച്ഛാച്ച.
0: അച്ഛാ, ഒരുപാട് പേരുണ്ട്. അനിയൻ എന്താ ചെയ്യുന്നത്?
1: അനിയൻ ഇപ്പൊ പ്ലസ് ടു
0: പഠിക്കുന്നത്. അപ്പൊ അനിയൻ പറയാറുണ്ടോ ഇനി എനിക്കും ഡ്രൈവിംഗ് മേഖലയിലേക്കാണ് വരേണ്ടതെന്ന് പറയുന്നുണ്ടോ?
1: ഇല്ല, വേറെ എന്തെങ്കിലും പഠിപ്പിക്കണം.
0: അപ്പോ ഈ ഏറ്റവും ലോങ് പോയിട്ടുണ്ടോ?
1: ലോങ് കന്യാകുമാരി, അച്ഛൻ്റെ കൂടി വണ്ടി കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് പോയിരുന്നു.
0: അങ്ങനെ പോയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഓടിച്ചിട്ടാണോ പോയത്?
1: അച്ഛനും കുറെ ഓടിക്കും, അത്രയും നമുക്ക് ഓട്ടാനാവില്ല, വലിയ വണ്ടിയാ.
0: എങ്ങനെയാണ് ഈ ദൂരയാത്രകളൊക്കെ പോകുമ്പോ എൻജോയ് ചെയ്തിട്ടാണല്ലേ പോന്നെ?
1: എൻജോയ് ഒന്നുമില്ല, വേണ്ടേ, കുടുംബം പോയിട്ടുണ്ടേ,
0: അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം?
1: അനുഭവം എന്നാ, സ്കൂൾ വണ്ടിയെല്ലാം നമ്മള് അങ്ങനെയെല്ലാം ചെറിയ മക്കളെല്ലാം ചെറിയ ചെറിയ അനുഭവങ്ങൾ.
0: പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലേ? ഓക്കെ. അപ്പൊ അത്രയായാലും ഫീൽഡിലേക്ക് വന്നിട്ട്. അച്ഛൻ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്?
1: 17 വയസ്സിൽ ഡ്രൈവറാ.
0: ഇപ്പൊ കൂടെ ഉള്ളത് അച്ഛന്റെ കൂടെ തന്നെയാണോ ഇപ്പോഴും വന്നത്?
1: അല്ലല്ല, ഏട്ടന്റെ
0: കൂടെ വന്നതാണ്. ഓക്കെ. അപ്പൊ ഈ ഡ്രൈവിംഗിന്റെ ഒക്കെ ഇതിൽ ആവുമ്പോഴും സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
1: അത്യാവശ്യം.
0: ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ദൂരയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടോ?
1: ഫ്രണ്ട്സിന്റെ കൂടെ
0: പോവാറുണ്ട്. സ്വന്തം ഓടിച്ചിട്ട് തന്നെയാ
1: പോകുന്നത്?
0: ബൈക്കിൽ.
1: ബൈക്കാ കൂടുതൽ ഇഷ്ടം.
0: ഓഹോ, അത് ശരിയാണ്.
1: ഊട്ടി
0: പോയിട്ടുണ്ട്. ഓക്കെ. എന്തായിരുന്നു അനുഭവം?
1: രാത്രി ഇങ്ങനെ ഓരോരുത്തർ പെട്ടതുണ്ടായിരുന്നു, അഞ്ചറായത്, അങ്ങനെ ഇങ്ങനെയെല്ലാം കുറെ അനുഭവങ്ങൾ.
0: അത്രമാത്രം. ഓക്കെ. സിനിമ ഇപ്പോഴും കാണാൻ പോവാറുണ്ടോ തിയേറ്ററിലൊക്കെ പോയിട്ട്?
1: അത്യാവശ്യം. പഴയ സിനിമ,
0: പഴയ
1: റീ റിലീസ് വരുമ്പോ ഇഷ്ടമാണ്
0: കാണാറുണ്ട്. നടൻ ആരാണ്?
1: മോഹൻലാൽ.
0: ഓക്കെ. നമ്മുടെ കുടുംബകാര്യത്തിലേക്ക് വരാം. അച്ഛന്റെ ഒക്കെ പേര് പറഞ്ഞോളൂ.
1: അച്ഛന്റെ പേര് സജീഷ്, അമ്മേന്റെ പേര് പ്രജിഷ, അനിയന്റെ പേര് സിദുൽ, അച്ഛമ്മേന്റെ പേര് കമല, അച്ഛാച്ചന്റെ പേര് വാസു.
0: വാസു, എവിടെ വീട്?
1: എന്റെ വീട് വരുന്ന കരിയാട്.
0: കരിയാട്? അത് ഏത് ഭാഗത്താണ്?
1: മാഹിന്റെ അടുത്തായിട്ട്, മോന്താൽ പാലത്തിന്റെ
0: അടുത്തായിട്ട്. അപ്പൊ അവിടെ ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുകയാണല്ലോ അല്ലെ?
1: റോഡ് പണി ഏതാണ്ട് കഴിയാനായി,
0: കഴിയാറായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാലിൻ ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കാൻ
1: ഇഷ്ടപ്പെട്ട പാട്ട്? മറ്റേ തുള്ളിത്തുള്ളി മഴയോ
0: പയ്യ എന്ന ചിത്രത്തിലെ പാട്ട്. ആ പാട്ട് തമിഴ് സിനിമയോടാണ് കൂടുതൽ ഇഷ്ടം?
1: പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഓ, ഒരുപാട് പ്രശ്നം.
0: അപ്പൊ നമുക്ക് പയ്യ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ പാട്ട് കേൾപ്പിക്കും. ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ലല്ലോ,
0: ആർക്കും ഇല്ല, സ്വന്തം കേൾക്കാം. ഓക്കെ, താങ്ക് യു സാലിൻ.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിലെ വളയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് പുതിയൊരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടന്റെ പേര്?
2: എന്റെ പേര് സുമീഷ്.
1: സുമീഷ്,
2: മുക്കാളിയാണ് വീട്.
1: മുക്കാളിയിൽ നിന്ന് ഈ കൂത്തുപറമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ എങ്ങനെയാണ്?
2: ഞങ്ങളിവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ വന്നാണ്. ഞങ്ങളെ ഈ ബസ്സിന്റെ ഡ്രൈവർമാരാണ്.
1: കുറെ പേരുണ്ടോ?
2: ഞങ്ങള് മൂന്ന് ബസ്സിലും കൂടി ആറ് പേരും, ഒരു ട്രാവലർ ഏഴ് പേരുണ്ട്.
1: നിങ്ങൾ എങ്ങനെയാ?
2: എല്ലാവരും നാലും നാല് ട്രാവൽസ് ആണ്. അതെ,
1: അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാരും പരിചയപ്പെട്ടു.
2: എല്ലാം നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അടുത്തടുത്തൊരു 4-5 കിലോമീറ്റർ പരിധിയിൽ ഉള്ള എല്ലാ വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇറക്കി ഫംഗ്ഷന് പങ്കെടുത്തിട്ട് നാട്ടിലേക്ക് പോകണം. കുട്ടീന്റെ വീട് ഇവിടെ പാനൂർ അടുത്താണ്. ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി.
1: ഇന്നലെയൊക്കെ നല്ല പരിപാടി ആയിരിക്കുമല്ലോ?
2: ആ, ഇന്നലെയൊക്കെ സൂപ്പർ പരിപാടിയാണ്.
1: നമ്മൾ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ വളയം എന്ന് പറഞ്ഞാൽ നമ്മൾ വളയം പിടിക്കുന്നവരുടെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നല്ലതും മോശമായതെല്ലാം ഉണ്ടാവും. മുക്കാളിയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ തന്നെയാണ് വണ്ടി വെക്കുന്നത്?
2: അതെ, വീട്ടിന്റെ അടുത്ത് തന്നെയാണ്.
1: എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നത്?
2: ഞാന് 14-ാമത്തെ വയസ്സിൽ ഈ പരിപാടി തുടങ്ങിയതാണ്.
1: 14-ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് അന്ന് ഇതിനുള്ള നിയമം?
2: അതായത് അച്ഛനും അച്ഛനല്ല ഇതുമായി ബന്ധപ്പെട്ടോണ്ട്
1: അസിസ്റ്റന്റ് ആയി നിന്നിട്ട്
2: ചെറുതിലേ വണ്ടി ഫീൽഡാണ്. വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. കൊറോണ സമയത്ത് പോയിനി. ബാക്കി
1: ചെയ്യുന്ന കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട്
2: നമ്മ വീട്ടിൽ തന്നെ ഇപ്പൊ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ചെറുതിലെ വണ്ടിയൊക്കെ പിടിച്ച്
1: അതന്നെ
2: ഇതിലേക്ക് മാറി. വേറെ ജോലിക്ക് പോകാൻ താല്പര്യം കുറവാണ്. ഇതിപ്പം വളരെ എന്ന് പറയുന്ന ദയനീയ സ്ഥിതിയാണ്. ഓട്ടം വളരെ കുറവാണ്.
1: അതെന്താണ്, എന്തുകൊണ്ടായിരിക്കാന്നാണ്?
2: എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോ കുറെ പറയുന്ന യുദ്ധത്തിന്റെ ഒരു കാരണം പറയുന്നുണ്ട്. കല്യാണമൊക്കെ കുറവാണ്. പിന്നെ വരുന്നത് എന്ന് വെച്ചാല് വണ്ടികൾ കൂടി. അന്നൊക്കെ ഒരു 5-10 പരിധിയിൽ കുറഞ്ഞ വണ്ടികളാ. ഇപ്പൊ ഒരുവിധം എല്ലാവരും വണ്ടികളായി. അപ്പൊ എന്ന് വെച്ചാല് ഓട്ടങ്ങൾ കുറഞ്ഞു കുറഞ്ഞു
1: ഷെയർ ചെയ്യപ്പെടുന്നു.
2: ആ, അപ്പൊ നമ്മളാദ്യമൊക്കെ നമ്മളെ അടുത്തൊക്കെ വെച്ചാല് ബസ്സൊക്കെ കുറഞ്ഞ ബസ്സിന് ഉണ്ടായിരുന്നു. ഇപ്പോ എന്നാ പറയണ്ടേ ഓരോ 3 കിലോമീറ്റർ പരിധിയിൽ ബസ്സുകളുണ്ട്. എന്നാ വെച്ചാല് എന്നാ പറയാ, നിങ്ങൾക്ക് അറിയാലോ,
1: ഓരോരുത്തരും അവരുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാണ്. ഇപ്പൊ പറഞ്ഞു ചെറുതാവുമ്പോഴേ അച്ഛനൊക്കെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ നിൽക്കുമ്പോ കാര്യങ്ങളെല്ലാം വന്ന് വീട്ടിൽ സംസാരിക്കൂലേ?
2: വണ്ടിയായിട്ട് ബന്ധപ്പെട്ടില്ല. അച്ഛനൊക്കെ ഓട്ടർഷ ആണ്, നാട്ടിൽ തന്നെ പരിധി കളിക്കുന്നത്. അങ്ങനെ പിന്നെ ഒന്ന് മാറി ഓട്ടോ എടുത്തില്ല, ലോങ് സർവീസുകൾക്ക് പോയി. ലോങ് യാത്രയല്ലേ.
1: ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലെ ആളാണ്. എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
2: ചില ട്രിപ്പൊക്കെ പോയാലും ചില പാർട്ടിയിലായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും.
1: എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരിക?
2: അതൊക്കെ നമ്മൾ ശ്രമിച്ചു നിൽക്കുന്നത്, നമ്മളെ ജോലി എന്നുള്ള രീതിയിൽ ശ്രമിച്ചു നിൽക്കും.
1: ക്ഷമ പഠിച്ചു?
2: അതെ, ക്ഷമ വെച്ചാൽ നല്ല ക്ഷമമാണ്. എന്ന് വെച്ചാൽ 2-3 ദിവസം ട്രിപ്പല്ലായിരിക്കും പോവാ. അപ്പൊ ചില ടീമുകൾ നല്ലതുണ്ടാവും, വെടക്കും ഉണ്ടാവും. അപ്പൊ അതിനെ സഹിച്ചിട്ട് ഒത്തുപ്പിച്ചങ്ങ് പോവാ. അത്രേ.
1: ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അപ്പോ നമ്മള് പറഞ്ഞു പല ടൈപ്പ് ആൾക്കാരാണ് നമ്മളെ ഡ്രൈവിംഗ് സമയത്ത് പരിചയപ്പെടുന്നത്. അപ്പോ എല്ലാരെയും എന്താ പറയാ ക്ഷമയോട് കൂടിയിട്ടാണ് ചേട്ടൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ അത്തരത്തിലുള്ള രസകരമായ എന്തെങ്കിലും ഒരു സംഭവം ഷെയർ ചെയ്യാനുണ്ടോ?
1: ചില ട്രിപ്പുകളൊക്കെ നല്ല ജോളി ട്രിപ്പുകളായിരിക്കും, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്.
0: പോയവര് പിന്നെയും വിളിക്കാറുണ്ട്?
1: ഓ തീർച്ചയായിട്ടും. ഈ ട്രിപ്പൊക്കെ അങ്ങനെ വന്നതാണ്, ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ട്രിപ്പൊക്കെ പോയി പരിചയപ്പെട്ട്. അപ്പോൾ ഇതിലുള്ള അപ്പോൾ ഓരോ കൂടെയുള്ള ആൾ പറയും, നമ്മളെ അന്ന് പോയ വണ്ടി വിളിച്ചോ അല്ല അന്ന് പോയ ഡ്രൈവറെ വിളിച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിളിക്കും, നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അത് തന്നെ എൻ്റെ വിജയം.
0: ഓക്കെ, ഫാമിലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. മക്കളൊക്കെ പഠിക്കാണ്.
0: പഠിക്കാണ്. എന്താ ചെയ്യുന്നത്?
1: ചെറിയ കുട്ടി ഒന്നാം ക്ലാസ്സിലും മോള് നാലാം ക്ലാസ്സിലും.
0: പണ്ടൊക്കെ ഭയങ്കര ആരാധനയോടെ കാണുന്നതാണ് സത്യം പറഞ്ഞാല് ഡ്രൈവറിയെല്ലാം. കല്യാണ സമയത്ത് ആ ഒരു ഡ്രൈവറാണ് പെണ്ണ് കിട്ടാൻ പറ്റാത്ത അങ്ങനത്തെ വിഷമം വല്ലതും ഉണ്ടായിരുന്നു?
1: ഇല്ല, ഞാന് സ്നേഹിച്ചതാണ് ഡ്രൈവറാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയച്ചതാണ്. അതുകൊണ്ട് പിന്നെ ആവശ്യമില്ല,
0: ഒന്നും വേറെ വന്നിട്ടൊന്നും
1: അതിനെ പറ്റി ചിന്തിച്ചില്ല.
0: അമ്മയോ അച്ഛനോ പറഞ്ഞിട്ടുണ്ടോ മോനെ ഈ ഫീൽഡിലേക്ക് പോകണ്ട?
1: ആദ്യമൊക്കെ പറയൂ, പിന്നെ അത് എന്താ പറയണ്ടേ, പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലസ് ടു കഴിഞ്ഞപ്പോ പോയതാണ്. അതിന്റെ മുന്നേ വണ്ടിയായിട്ട് എന്തുണ്ട്?
0: പഠിച്ചിട്ടില്ല. പിന്നെ
1: പ്ലസ് ടു വരെ പഠിച്ചു.
0: ഇപ്പൊ പറഞ്ഞു ഓട്ടോ അല്ല അന്ന് എടുത്ത അച്ഛൻ ഓട്ടോ ആയിരുന്നു എന്ന് പറഞ്ഞു.
1: അതെ.
0: ഏത് വണ്ടി ആദ്യം എടുത്ത? ട്രാവലറാണ്.
1: ആ, ഞങ്ങൾ ഫസ്റ്റിൽ വന്ന ജീപ്പാണ്. ജീപ്പിലാണ് സ്റ്റാർട്ടിങ്.
0: ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു?
1: സർവീസ് ആയിട്ടില്ല, ടാക്സി ആയിട്ട്. അങ്ങനെ അന്ന് ഈ ട്രാവലറൊക്കെ കുറവല്ലേ, കൂടുതലും ജീപ്പാണ്. ജീപ്പ് അംബാസഡർ കാറാണ് ആ കാലത്ത്. ജീപ്പ് തന്നെ കൂടുതൽ. പിന്നെ അത് മാറി ട്രാവലറിലേക്ക് മാറി. ഇപ്പോൾ എല്ലാം ട്രാവലറാണ് കൂടുതൽ. ഇപ്പം ജീപ്പ് അപൂർവ്വം. ഇപ്പം ബസ്സിലാണ്.
0: ഇപ്പം താരതമ്യേന നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഇതല്ലേ, ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇതിലാണ്.
1: ഏറ്റവും കൂടുതൽ കംഫർട്ട് ബസ്സിന്.
0: ഞങ്ങളൊക്കെ പേടിയോടെ കാണുന്നതാണ് ഈ ബസ് എങ്ങനെ എടുത്തു പോവാ.
1: കാറോട്ടുന്നതിനെ കിടസുഖം ബസ്
0: ഓട്ടുന്നേ.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാറോട്ടാൻ നമുക്കൊരു പ്രയാസമാണ്. ബസ്സോട്ടാൻ നമ്മൾ സന്തോഷം. മുകളിൽ ഇരുന്ന് ഓട്ടുന്നല്ലേ, മുകളിൽ ഇരുന്ന് ഓട്ടുമല്ലേ, അപ്പൊ നമുക്ക് വിഷയമില്ല.
0: അപ്പൊ
1: നിങ്ങളിപ്പം കാറും കൊണ്ടുപോകും, ബസ്സെല്ലാം പെട്ടെന്ന് വരുമ്പോ ഒരു പേടിയാവില്ലേ?
0: അപ്പൊ
1: ആ ഒരു പേടി നമുക്കില്ല.
0: ഇതാണ് കംഫർട്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇപ്പം എന്തായാലും മേഖലകള് മാറിക്കൊണ്ടേയിരിക്കും, കാലഘട്ടം മാറുന്നതിനാ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇനി എന്താണ്?
1: ഇനി ഈ ബസ് ഇങ്ങനെ ഒഴിവാണ്, വേറെന്താ നോക്കണം. എന്താ വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. അല്ല പക്ഷേ ഈ ചില ആഴ്ചക്ക് ഒരു ദിവസം അല്ല രണ്ട് ദിവസം ഓടി കൊണ്ട് നമ്മുടെ കാര്യം നടക്കൂല.
0: ഇപ്പം വേറെ
1: വെറുതെ നടക്കാൻ ദിവസം 10-30 rupees ചിലവാ വെറുതെ നിന്നാൽ. അപ്പോൾ എന്ന് വെച്ചാൽ ആഴ്ചക്ക് രണ്ട് ദിവസം 1000, 2000, 3000 കിട്ടിയോണ്ട് കാര്യമില്ല. സ്ഥിരമായിട്ട് ഒരു വരുമാണ് 1000-1500 rupees ഇപ്പോൾ കിട്ടുവാണെങ്കിലാണ് നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ നടന്നു പോകാൻ പറ്റും. ഈ ആഴ്ചക്ക് രണ്ട് ദിവസം 3000 കിട്ടിയിട്ട് കാര്യമില്ല. ഈ വണ്ടികൾക്ക് സ്ഥിരമായിട്ട് ഓട്ടം കിട്ടുമില്ല. ഇനി ഒരുപാട് വണ്ടികളുള്ള
0: സീസണാണ്.
1: സീസണായി രണ്ടു മാസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ബാക്കിയുള്ള സമയങ്ങൾ ഇങ്ങനെ ആഴ്ചക്ക് ഒരു ദിവസം.
0: അതുപോലെ വണ്ടി നമുക്ക് എടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബാറ്ററി വീക്ക് ആവും,
1: അത് അങ്ങനെയെല്ലാം ഉണ്ടാവും.
0: എന്തായാലും ഇതിനെ കൊണ്ട് കാര്യം നിന്നു പോവാന്നുള്ളതല്ലേ.
1: കടായിട്ട് ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പേ നിർത്തണം.
0: അങ്ങനെയാണ് ആഗ്രഹം അല്ലേ.
1: മൂന്ന് മാസം കൂടുമ്പോൾ ടാക്സ് ഉണ്ട്, ഒരു വർഷത്തിൽ 1 lakh മേലെ ഇൻഷൂർ ഉണ്ട്. അപ്പൊ അതൊന്നും ഈ ഫീൽഡിൽ പോടി കിട്ടൂല.
0: ഈ ഫാമിലീനെ കൂടെ എങ്ങനെയല്ലാണ് സമയം ചെലവഴിക്കാറ്? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരോടൊപ്പം ചെലവഴിക്കുന്ന എങ്ങനെയല്ലാണ്?
1: സാധാരണ എല്ലാവരുള്ള പോലെ തന്നെ.
0: കിച്ചണില് സഹായിക്കുമോ അമ്മേനെ?
1: കിച്ചണിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ സഹായിക്കും, അല്ലാതെ നമ്മള് എത്തുന്നപ്പോഴൊക്കെ
0: വെക്കാനൊക്കെ ഇഷ്ടമാണോ?
1: ഓ, സഹായിച്ചു കൊടുക്കും.
0: സ്വന്തമായിട്ട് വെക്കാറുണ്ട്?
1: സ്വന്തമായിട്ട് ഞങ്ങള് വണ്ടിയിലൊക്കെ പോകാൻ സമയത്ത് വെക്കാറുണ്ട്, വീട്ടിൽ അതിന്റെ ആവശ്യമില്ലല്ലോ.
0: എന്താണ് മാസ്റ്റർ പീസ് എന്താ കയ്യില്?
1: ഞങ്ങളിപ്പോ അധികം ഒന്നും ചേർന്ന ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കാം. കറികൾ വെക്കും.
0: വൈഫ് നന്നായിട്ട് പാചകം ചെയ്യുന്നോ?
1: അതെ അതെ.
0: എവിടുന്നാണ് വൈഫിനെ കണ്ടുപിട്ടിയത്?
1: നാട്ടിൽ തന്നെയാ.
0: പറയുമ്പോ തന്നെ ചേട്ടൻ നാണം
1: വരുന്നുണ്ട്. ബസ്സിന്റെ ഓണർ വീട്ടിന്റെ അടുത്തേനും.
0: സുഗമമായിട്ട് നടന്ന കല്യാണം തന്നെയാണ്?
1: അല്ല അല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
0: എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇപ്പൊ സെറ്റിൽ ആയോ?
1: പ്രശ്നങ്ങൾ ഇപ്പൊ കഴിഞ്ഞ്.
0: കുട്ടികളൊക്കെ ആയപ്പോഴെല്ലാരും അംഗീകരിച്ചു?
1: മുന്നേ തന്നെ സെറ്റിൽ ആയി. 2-4 months കൊണ്ട് റെഡി ആയി.
0: ഓക്കെ. പുറത്ത് പോവാറുണ്ടോ? സിനിമ കാണാറുണ്ടോ?
1: ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ സിനിമ കാണേണ്ട ഇതില് പ്രശ്നത്തിലാളെ. ഇപ്പൊ പുതിയൊരു സിനിമ വന്നില്ലേ, അത് കാണാം. അതൊന്ന് കാണാൻ പോണോ? നല്ല സിനിമയെന്ന് പറഞ്ഞു. ഈ തിങ്കളാഴ്ച കഴിഞ്ഞ ഒരു ദിവസം പോണം.
0: പിന്നെ പാട്ട് ഇഷ്ടമാണോ?
1: പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാടാൻ അറിയില്ല.
0: പാടണ്ട, കുഴപ്പമില്ല. എങ്ങനെയാണ് ഇപ്പൊ ബസ്സിലൊക്കെ വെക്കുന്നത്? യൂട്യൂബിലുള്ളതാണോ?
1: യൂട്യൂബ് കൂടുതൽ ഇപ്പതാ. ബ്ലൂടൂത്ത് ഓണായി കൊടുക്കുക, അവര് പാർട്ടിക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാം.
0: അപ്പൊ ഇനി എന്താ വേണ്ട വെച്ചാ, നമ്മൾ ഈ പരിപാടിയിൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാൻ പറ്റും. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇഷ്ടപ്പെട്ട ഗായകൻ നമ്മളെ യേശുദാസല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പഴയ കാലത്തെ നല്ല നല്ല പാട്ടുകൾ, മറ്റേ മോഹൻലാലിന്റെ സിനിമ വടക്കുന്നാഥലൊക്കെ നല്ലൊരു പാട്ടില്ലേ,
0: രവീന്ദ്രൻ മാഷ്
1: സംഗീതം ചെയ്ത കളബന്ധര എന്നുള്ള
0: ഡെഡിക്കേഷൻ
1: അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ
0: പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു കല്യാണത്തിന് പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: യമണി ഇന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാര വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെടുന്ന.
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
1: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടിക്കൊടുക്കന്റെ പങ്കെ.
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
2: ഉച്ചി

0: ഓർമ്മയില്ല.
1: നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നോന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും. നിങ്ങളെ റേഡിയോയില്
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
1: രമണി ഒരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചെമ്മീലെ പാട്ടേക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanit.
3: Phone 9496420880.
2: 8111933600.
3: CM വിസ്താര.
2: CM വിസ്താര നെല്ലൂന്നി.
4: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം,
0: താരസ്വരത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
6: ശരി, ഞാനവനെ കൊന്നടാ. എന്റെ അപ്പത്തിനെ കൊന്നവനെ ഈ കൈ കൊണ്ട് കൊന്നു. 20 വർഷത്തെ കണക്ക് ഞാനും തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചി എടുത്തുപോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം. നോട്ടുകെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചി തമ്പുരാട്ടിയെ പോലെ.
0: മലയാള ചലച്ചിത്ര അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് സായികുമാർ. 1989 റിലീസായ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ സജീവമാകുന്നത്. 2 നവാഗതരായ സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നവാഗത അഭിനേതാക്കളായ സായികുമാറിനെയും രേഖയെയും പരിചയപ്പെടുത്തിയത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് സ്വഭാവ നടനായും വില്ലനായും മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി സായികുമാർ മാറി.
7: എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു.
8: എന്ത് കാര്യം?
7: ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം.
8: ഇവിടെ വെച്ച് പറഞ്ഞാ മതി.
7: പ്ലീസ്, പേഴ്സണൽ ആയിട്ട് പറയേണ്ടതാ. ഒന്ന് പുറത്തേക്ക് വരൂ.
8: എന്താ?
7: റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൊണ്ട് തന്നാ ജോലി നിന്ന് മാറി തരാമെന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്?
8: മനസ്സുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുതരാമെന്ന് കരുതിയെന്നേ ഉള്ളൂ.
7: 50,000 പോയിട്ട് 50 പൈസയുടെ നിലയും വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവില്ല. ജോലി റാണിയെന്നെ എടുത്തോളൂ. ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യമുണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ. വളരെ പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്.
8: ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം.
7: അത്യാവശ്യം കൊണ്ടാ. ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർഥ്യക്കാരിയായതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തോറ്റുക.
8: എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം.
7: ശരി, വരാം.
0: മലയാള സിനിമയിലെ പ്രശസ്തനായ ചലച്ചിത്ര നടൻ, അന്തരിച്ച കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും വിജയലക്ഷ്മി അമ്മയുടെയും മകനായി 1963 ഏപ്രിൽ 14 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ജനനം. മലയാള ചലച്ചിത്ര അഭിനേത്രിയായ ശോഭാ മോഹനൻ സഹോദരിയാണ്. 1977 റിലീസായ വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സായികുമാർ തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടത്. പിന്നീട് കഥയറിയാതെ, ഇതും ഒരു ജീവിതം എന്നീ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു പോന്ന സായികുമാറിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് 1989 റിലീസായ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയാണ്.
9: നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്?
10: നല്ല സ്വർണീയം എന്നെ കണ്ടു
9: മാറിക്കളഞ്ഞാ. ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ, വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്.
10: എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്ക.
9: കംപ്ലീറ്റ് തൊലച്ചു, സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ.
10: പോളേ, എന്തോ ഏ, നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളവനെ രക്ഷിക്കാൻ ഒരു ഈടും ഇല്ലാണ്ട് 35,000 rupees അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വീണത്.
11: അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും.
10: നമ്മളെ പേരെന്താ? മത്തായി ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായി ചെന്തൊരു പൈസ എന്തേ തരുവോന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോവും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങാനും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കോളം പിടിക്കൂല.
9: അംസക്കോയ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും, നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാന്ന് പറയുന്നത്?
10: അതാണ് എനിക്ക് വിശ്വാസമില്ലാത്ത. വേണ്ട, മൂപ്പർ പറയട്ടെ.
9: മൂപ്പരല്ല, മത്തായി.
10: ആ മത്തായി ഉപ്പര് പറയട്ടെ. എന്തായി നിങ്ങളോ?
9: അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ
10: അല്ലാ, ഇത് വല്ലതും നടക്കൂ?
9: നടക്കും. നീ ഇപ്പൊ പോവാം.
10: ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടിരുന്നത്.
9: എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടുന്ന് എടുത്തു കൊടുക്കും?
7: പണം കിട്ടും മത്തച്ചേട്ടൻ.
9: എവിടുന്ന്
7: കിട്ടുമെന്നേ?
9: എന്തത്ര ഉറപ്പ്?
7: എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും.
12: അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ. ബാക്കിയുള്ളവർക്ക് ഇടന്ന് ഉറങ്ങണം.
9: എന്താ നീ കഞ്ഞി കുടിക്കുന്നില്ലേ? നിനക്കെന്താ വിഷമം?
7: ഒന്നുമില്ല, നബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാവള്, എന്റെ മറ്റൊരു പെങ്ങള്, ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം മത്തായിച്ചേട്ടാ. എങ്ങനെയും ഞാൻ അത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്.
9: എടാ ബാലകൃഷ്ണ, സത്യം പറ. നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പറഞ്ഞിരിക്കുക?
7: അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണ് ഇത്ര നാൾ വലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാകും.
0: വൻ വിജയം നേടിയ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലെ നായകവേഷം സായികുമാറിനെ മലയാള സിനിമയിൽ തിരക്കുള്ള നടനാക്കി മാറ്റി. തുടർന്ന് സൗഹൃദം, തുടർക്കഥ, ഘോഷയാത്ര, അനന്തവൃത്താന്തം, തൂവൽ സ്പർശം തുടങ്ങിയ ഏതാനും സിനിമകളിൽ അദ്ദേഹം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാസ്യത്തിന്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നായകനായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അതേസമയം മുകേഷും ജഗദീഷും സിദ്ദിഖും ലോ ബജറ്റ് സിനിമകളിൽ അഭിനയിച്ചു. റാംജി റാവ് സ്പീക്കിംഗിന്റെ തുടർച്ചയായ 1995 പുറത്തിറങ്ങിയ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ ഇത്തവണ മുകേഷാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
13: എടാ ബാലകൃഷ്ണ, നീ ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് ഈ മാംഗ്ലൂർ മലയാളി സമാജം എവിടെയാണെന്ന്.
14: ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്ന് നാടകം ബുക്ക് ചെയ്യണ്ടാവും.
15: അതിന് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലോ നാടകം കളിക്കണേ, ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ. ഈ വഴി അന്വേഷിക്കാൻ പോയവൻ എവിടെ പോയി? കണ്ടെങ്കിൽ കിടന്ന് ചാടന അങ്ങോട്ട് പോയാ പോലെ.
16: അതല്ല മത്തച്ചേട്ടാ, ഞാൻ അവളെ കണ്ടു, നമ്മുടെ മീരെ. ഞാൻ അവളെ നേരിട്ട് കണ്ടു.
17: അതെങ്ങനെ ചത്തുപോയ മീരെ നീ നേരിട്ട് കാണുന്നു?
16: എടാ അവള് ചത്തിട്ടില്ലടാ, അവള് ജീവിച്ചിരിപ്പുണ്ട്.
15: നിനക്ക് തലക്ക് ഭ്രാന്താ?
16: എന്റെ മത്തച്ചേട്ടാ സത്യമായിട്ട് അവള് ചത്തിട്ടില്ലെന്ന്. ഞാൻ അവളെ മീരെ എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി, എന്നിട്ട് ഒറ്റ ഓട്ടം. ഞാൻ അവളെയും കണ്ട്, അവൾ എന്നെയും കണ്ട്. അവളുടെ പിന്നാലെ പോയി അവള് നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. വാ വേഗം വാ, കാണിച്ചു. അതൊരു
14: മുസ്ലിം സ്ത്രീയാ. ഇവന്റെ തലയ്ക്ക് ഓളമാണ് മത്തായിച്ചേട്ടൻ വന്നേ.
16: നീ നിക്ക്, അത് അവളാണല്ലോ ഞാൻ കാണിച്ചുതരാം.
14: ബാലകൃഷ്ണ
16: ഞാൻ കണ്ടതല്ലേ, നിങ്ങൾ വാ.
0: ഇൻ ഹരിഹർ നഗർ, സാന്ദ്രം, മക്കൾ മഹാത്മ്യം, ഗൃഹപ്രവേശം, ആയുഷ്കാലം എന്നിവയുൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടർ, നെഗറ്റീവ് റോളുകൾ എന്നിവയിലൂടെ സായികുമാർ വ്യവസായത്തിൽ സജീവമായി തുടർന്നു. കുറച്ച് സിനിമകളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു. ലോ ബജറ്റ് കോമഡി സിനിമകളായിരുന്നു അവയെല്ലാം എന്നതുകൊണ്ട് തന്നെ നായകവേഷങ്ങളിൽ അധികനാൾ തുടർന്നില്ല. താമസിയാതെ അദ്ദേഹം സ്വഭാവ വേഷങ്ങളിലേക്കും വില്ലൻ വേഷങ്ങളിലേക്കും ചുവടുമാറി.
9: അവനോടുള്ള ദേഷ്യത്തിന് സ്വന്തം തോപ്പല്ല വെട്ടി നശിപ്പിക്കേണ്ടത്.
18: നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്റെ കുഞ്ഞിന്റെ ജീവിതം തന്നെ നശിച്ചല്ലേ, ഇനി എന്തിനാണിതൊക്കെ?
9: മേനോച്ചേട്ടൻ വിഷമിക്കണ്ട, ഗൗരിയെ നശിപ്പിച്ചവനോട് എങ്ങനെയാണ് പകരം ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ വീട്ടിലുമില്ലേ പെൺകുട്ടികൾ? കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ സഹോദരിമാർ. അവരുടെ ജീവിതം നശിക്കണം, നശിപ്പിക്കണം. എങ്കിലേ ഈ വേദന അവനും മനസ്സിലാവൂ. ഇനി ഇതിലൊന്നും നോക്കരുത്, സ്വന്തവും ബന്ധവും ഒന്നും. അവന്റെ സഹോദരിമാർ മൂന്ന് പേരും നമ്മുടെ കൺമുൻപിൽ നശിപ്പിക്കപ്പെടണം. ലോഡ്ജ് മുറികളിൽ നിന്ന് അവർ പിടിക്കപ്പെടണം. വ്യഭിചാര കുറ്റത്തിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ കഥകളും വാർത്തകളും ഒക്കെ പത്രങ്ങൾ കൂടി ഈ നാട്ടുകാർ മുഴുവനും വായിക്കണം. അതിനുള്ള എല്ലാ വഴികളും കണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മേനോൻചേട്ടൻ വാ, ധൈര്യമായിട്ട് വാ, വാ. ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസ് ടീച്ചർ. മാധവൻ കുട്ടിയുടെ പെങ്ങന്മാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഈ ടീച്ചറാ, മാലതി ടീച്ചർ.
19: വരൂ, അകത്തേക്ക് വരൂ.
9: നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടീച്ചറാണ് ഏറ്റിരിക്കുന്നത്. അവരെ മൂന്നാളെയും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതും ലോഡ്ജ് മുറികളിൽ എത്തിക്കുന്നതും ടീച്ചറായിരിക്കും.
19: ആലോചിച്ചിട്ട് പേടിയാവുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
20: ടീച്ചർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അതിനല്ലേ ഞങ്ങളൊക്കെ കൂടെ ഉള്ളത്.
21: കുഴപ്പമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ടീച്ചർക്ക് നല്ല ഗുണം ഉണ്ടാവുകയും ചെയ്യും. എന്താ?
22: അതെ, നമുക്കെന്താ വേണ്ടത് ചെയ്യാം.
9: ആ പെൺകുട്ടികളെയും കൊണ്ട് ടീച്ചർ എന്നാ യുവജനോത്സവത്തിന് പോകുന്നത്?
19: അടുത്ത വെള്ളിയാഴ്ച.
9: അടുത്ത വെള്ളിയാഴ്ച, അതുവരെയുള്ളൂ മാധവൻകുട്ടി, നിന്റെ ഈ തലയെടുപ്പും അഹങ്കാരമൊക്കെ.
0: 1996 ഹിറ്റ്ലർ എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ചതോടെയാണ് സായികുമാർ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിന് ബുദ്ധിമാനായ വില്ലൻ എന്ന ഖ്യാതി നേടിക്കൊടുത്തു. തുടർന്ന് നിരവധി സിനിമകളിൽ വില്ലൻ വേഷം ചെയ്ത സായികുമാറിന്റെ ശ്രദ്ധിക്കപ്പെട്ട വില്ലൻ വേഷം 2002 ദിലീപ് ചിത്രമായ കുഞ്ഞിക്കൂനനിൽ കീരിവാസു എന്ന ക്രൂരനായ ഗുണ്ടയുടെ തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അത് ഏറെ പ്രശംസ നേടിയിരുന്നു.
23: നമ്മൾ ആണുങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുനിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല.
24: ഫോൺ ചെയ്യണം.
23: അയ്യോ, അകത്തൊരു ഐ എസ് ടി കോൾ വിളിച്ചോണ്ടിരിക്കാ. അണ്ണന് ചായ വേണ്ടി കണ്ട, നമുക്ക് ഓരോ കടിയായാലോ.
24: ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോ ഡി പെണ്ണെ.
23: വേണ്ട വാസുവിനെ വിട്ടേക്ക്, സർക്കിളേമാന്റെ മോളാ.
24: ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. മാറിയില്ലെങ്കിലോ
23: വാസുണ്ണ, ഞാൻ കാലു പിടിക്കാം. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് പോരു വാസുണ്ണ. എന്തിനാ എന്റെ ശരീരം കേടാക്കുന്നേ? അവരായി അവരുടെ പാടായി.
0: രണ്ടായിരത്തിനാലിൽ സേതുരാമയ്യർ CBI എന്ന സിനിമയിലൂടെ സായികുമാറിന്റെ യഥാർത്ഥ കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. നടൻ സുകുമാരന്റെ സൗണ്ട് മോഡുലേഷനും മാനറിസങ്ങളും അദ്ദേഹം വിവേകപൂർവ്വം പുനർനിർമ്മിച്ചു. കാരണം, സായികുമാർ ചെയ്ത കഥാപാത്രം ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമയിലെ ഇൻസ്പെക്ടർ ദേവദാസിന്റെ മകനായിരുന്നു.
25: അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കേറാ മൂലയിൽ എന്തോ അട്രാക്ഷൻ ഉണ്ടോ? എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല അതി സുന്ദരികളുള്ള നാടാണോ ഇത്. അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് പോകണ്ട്. പിന്നെ വിളിക്കാം
1: സാർ.
25: എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ നോക്കൂ.
1: കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സാർ.
25: നിക്കട്ടടോ, കഴിക്കുമ്പോ എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൂടെ. എവിടെയാ പാച്ചുവും ഗോപാലനും? പോയോ? ആ ആയിരിക്കെ.
1: ഓ
25: ഓ, പിന്നെ നാല് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സ്വാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെക്ക് ബുദ്ധിയുണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വയ്ക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ?
1: ഓ
25: ആ, പിന്നെ ഒരു 10-25 ലക്ഷം രൂപ ചെലവാവും. പറ്റിയാളിനെ ഞാൻ തരാം. ഗഡ്സില്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരെ പേടിപ്പിക്ക, അതിട്ട് അയാളെ ഒന്ന് വരട്ടെ നോക്ക്. ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും. ധൈര്യശാലികൾ. എന്താ അടിയോളി, പേടിച്ചോ? ആ ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ.
2: ഞാൻ
25: ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ. എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ മുന്നിൽ? രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കയറി വരും തൻ്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷെ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ വരട്ടെ?
2: വേണ്ട, വരണ്ട.
25: ആ എങ്കിൽ പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു?
2: പിന്നെ
25: പറയണോ?
3: വണ്ടിയെടുക്ക്, വണ്ടിയെടുക്ക് സത്യദാസേ.

0: അടിപൊളി. നേരെ ഇന്ന് റൂറൽ എസ്പേ കാണണം. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനിയൊരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോടെ ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ട് പോകുള്ളൂ.
1: സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ?
0: ഇനി പോവല്ലോ.
2: 1990s അവസാനത്തിലാണ് സായ്കുമാറിന്റെ സുവർണകാലം ആരംഭിച്ചത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത 6-ാം തമ്പുരാൻ സൂപ്പർഹിറ്റ് ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. അവിടെ മലയാള ചലച്ചിത്ര താരം മോഹൻലാൽ അഭിനയിച്ച നായകന്റെ അടുത്ത സുഹൃത്തായി അഭിനയിച്ചു. പിന്നെ എല്ലാ സൂപ്പർ സ്റ്റാർ സിനിമകളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി അദ്ദേഹം മാറി. 2000s നരസിംഹം, 2001s താണ്ഡവം, ചതുരംഗം എന്നീ ചിത്രങ്ങളിൽ മോഹൻലാലിനെ വില്ലനായി അദ്ദേഹം അഭിനയിച്ചു. മോഹൻലാലിന്റെ അതേ വലിപ്പത്തിലുള്ള ചിത്രങ്ങൾ അച്ചടിച്ച താണ്ഡവത്തിന്റെ പോസ്റ്ററുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് വ്യക്തമായിരുന്നു. വല്യേട്ടൻ, വേഷം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വില്ലനായി. 2005s മമ്മൂട്ടിയുടെ മെഗാഹിറ്റായ രാജമാണിക്യത്തിൽ അദ്ദേഹം അഭിനയിച്ചു. സായ്കുമാറിന് 2005 വളരെ നല്ല ഒരു വർഷമായിരുന്നു. രാജമാണിക്യത്തിൽ അദ്ദേഹം ഒരു മുതിർന്നയാളായി അഭിനയിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ശ്രേണിയെക്കുറിച്ച് സംവിധായകരെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു.
0: ആരാ

0: എന്താ നിനക്ക് വേണ്ടത്? വർഗീസേ, ഏതായി പയ്യൻ?
1: അത്
2: എന്റെ അമ്മ അതിനകത്തുണ്ട്. വിളിക്കേ.
0: നിന്റെ അമ്മയാ?
2: ഹാ, ഞാൻ കണ്ട്. വിളിക്കേ.
0: മുത്തുലക്ഷ്മി,
2: അമ്മേ.
0: അറിയൂ നിനക്കുവിനെ.

0: നിനക്ക് ഇവനെ അറിയില്ലേ? കള്ളം പറയുന്നു. ഈ രാത്രിയിൽ ഇത്രയും ദൂരം നടന്നു വന്ന് ഇവൻ ഈ കഥയിൽ മുട്ടണമെങ്കിൽ ഇവനെ നീ നൊന്ത് പ്രസവിച്ചിരിക്കണം. അല്ലാതെ നിന്നെ പോലൊരു സ്ത്രീയെ നാണം കെടുത്താൽ മാത്രമുള്ള പ്രായമായിട്ടില്ല ഇവന്. എങ്ങോട്ടാ
1: പോണ്?
0: നീ വന്ന് കയറിയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല, പക്ഷെ തിരിച്ചു പോകണമെങ്കിൽ അത് വേണം. മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്?
1: അമ്മ എന്നെ വിളിക്കുന്നത് മുത്തെന്നാണ്. ഇനി എനിക്ക് ആ പേര് വേണ്ട.
0: നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം.
2: 2007 ചോട്ടാ മുംബൈ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ പിതാവായും അഭിനയിച്ചുകൊണ്ട് ക്യാരക്ടർ റോളുകളിൽ അഭിനയിക്കാനുള്ള കഴിവ് അദ്ദേഹം പ്രകടമാക്കി. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് ചിത്രമായ ഭരചന്ദ്രൻ IPSൽ വില്ലനായി അഭിനയിച്ചു. സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടുന്നതുവരെ ആദ്യത്തെ 45 മിനിറ്റിൽ കഥയെ നയിക്കുന്നതിനാൽ വില്ലനല്ല, ഒരു ആന്റി ഹീറോ എന്നാണ് അദ്ദേഹം ഈ വേഷത്തെ വിശേഷിപ്പിച്ചത്.
0: ജാസ്മിൻ, അറിഞ്ഞോ നീയെ, ജസ്റ്റിസ് ചന്ദ്രപുല്ല രാമമോഹൻ റെഡ്ഡി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ പോണെന്ന്. കമ്മീഷന്റെ അടുത്ത് മംഗലാപുരം സിറ്റിംഗില് ദ ഗ്രേറ്റ് ഓൾഡ് മാൻ മായമ്പറം ബാബ. എന്താ നീ പറയാറ് ഇയാളെ കുറിച്ച്? സ്റ്റേറ്റ് പോലീസിലെ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ക്ലൂക്ക് IG രാജൻ കോശി. കണ്ടില്ലേടി, പേടിച്ച് മൂത്രം പാത്തിപ്പോയി.
3: ജനാ, പേടിച്ചിട്ടല്ല, അറിയാമല്ലോ ബേപ്പൂരും ചെറിയാപ്പയിലും ട്രയഡ്സിന് മുൻപും പിൻപും നടന്നതിനെ കുറിച്ചൊക്കെ സാക്ഷാൽ ബാബ തന്നെ മൊഴി കൊടുത്തു.
0: അറിയാമടോ, സാക്ഷാൽ മായമ്പറം ബാബ ഒരൊറ്റത്തവണ മാതൃക കാണിച്ചാല് പിന്നെ കുന്നുകളയുമെന്ന് നമ്മൾ ഇന്നലെ വരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നവർ പോലും ചങ്കൂറ്റം കാണിച്ചെന്ന് വരും സത്യങ്ങൾ വിളിച്ചു പറയാൻ. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയാല് പിന്നെ ഒരൊറ്റ നിമിഷം മതി, മൂക്കുകുത്തും ആകാശം. IG രാജൻ കോശിക്കും പിന്നെ ഹൈദരാലിക്കും.
3: ജനാ പ്ലീസ്.
0: ഇല്ലടോ കൊച്ചു കോശി, ഇഫ് ദ സ്കൈ സോ വിഷസ്. അങ്ങനെ മൂക്കുകുത്താനെങ്ങാനും ആകാശത്തിനൊരു മോഹം തോന്നിപ്പോയാല് ആകാശമിങ്ങി താഴെ ഭൂമിയിൽ ഈ വിനീതനായ ജനാബ് ഹൈദരാലി ഹസൻ സാഹിബിനോട് ചോദിക്കും, സാഹിബ് വുഡ് യു കെയർ ഇഫ് ഐ നോസ് ഡൈവ് ഡൻ? ആൻഡ് സാഹിബ് വുഡ് സേ നോ.
4: വേണ്ടാന്ന് പറയും, ആജ്ഞാപിക്കും പറഞ്ഞ നായിന്റെ മോനോട് ജനാബ് ഹൈദരാലി ഹസൻ.
0: ജാസ്മിൻ,
2: ഒരു കഥകളി കലാകാരനായും ഉയർന്ന കഴിവുള്ള എന്നാൽ രോഗിയായ ഒരു മകന്റെ പിതാവായും 2007 റിലീസായ ആനന്ദഭൈരവി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് സായ്കുമാറിന് ലഭിച്ചു. അടുത്ത ഏതാനും വർഷങ്ങളിൽ നിരവധി അവസരങ്ങൾ സമ്പാദിക്കാൻ ഈ ചിത്രത്തിന്റെ വിജയം അദ്ദേഹത്തെ സഹായിച്ചു.
5: അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞു വരണ്ടെന്ന്? രാത്രി മുഴുവൻ ചോമയും.
6: നിന്റെ വേഷം ഇത്ര അടുത്തുണ്ടാവുമ്പോ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരു തലയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വരും. അപ്പൂന് ഞങ്ങളുടെ അടുത്ത് കിടന്നാലേ പറ്റൂ. ഉറക്കത്തിൽ അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോ ഈശ്വര ഇതിന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പൊക്കിക്കുടി മുറിക്കുമ്പോ എന്റെ അമ്മ അമ്മയെന്ന് വിളിച്ച് കരയുമ്പോ ഇടനെഞ്ച് പൊട്ടുക.

0: ഇവന് വേണ്ടിയാ ഇപ്പൊ എന്റെ മുമ്പിൽ കളിവിളക്ക് തെളിയണേ. ശ്രീരയും ഡെമേന്റെയും ഉറവശിയൊക്കെയാ ഇപ്പൊ എന്റെ അപ്പൂന്റെ അമ്മ.
1: ആ മാനേജർ എന്നെ കളിക്കാനേ വിടുന്നില്ല.
0: അദ്ദേഹം അറിയണ്ട, സ്കൂളിലൊക്കെ കുറച്ച് ഓടി കളിച്ചോ. എന്താ അല്ല കുട്ടിശങ്കർ, നല്ല സുഖമില്ല. അപ്പൊ ഞാൻ
1: അതിനല്ലേ പറഞ്ഞേ, എന്തിനാ പണിക്കാരന്റെ കൂടെ അയക്കണേ എന്റെ ഒപ്പം?
0: അല്ല സൈക്കിൾ ആവുമ്പോ
1: ഒന്നുമല്ല, മിക്ക ദിവസവും കുട്ടിശങ്കരൻ സൈക്കിൾ ഉന്തും അപ്പൊ നടക്കുകയും ചെയ്യും കൂട്ടുകാർക്കൊപ്പം.
0: ഇനിയിപ്പോ അങ്ങനെ വെയിലത്ത് നടക്കരുതെന്ന് ആ മാനേജർ പറയണേ.
1: അയാളെ മാനേജറാക്കിയോ? ഒന്നും ഉണ്ടായിട്ടല്ല, അയാൾ അത്ര ശരിയല്ലെന്ന് അമ്മമാര് പറയണേ.
0: അത് പൊങ്ങച്ചം പറച്ചിലല്ലേ ശാധിയാ. പിന്നെന്താ അച്ഛാ, ഇംഗ്ലീഷ് ഒക്കെ പറയാൻ പറഞ്ഞ ഒരാളാവശ്യ അപ്പുന്റെ കാര്യം നോക്കാൻ. ദിവസം എത്ര ആളാ വരിക? അപ്പോ ആരെങ്കിലും
1: ഞാൻ മതിയോ? അച്ഛനൊന്ന് കാണണമെന്ന് പറയണ കേട്ടു, ഗുണദോഷിക്കാനാത്രേ കളി മുടക്കണേന്.
0: എന്താ ചെയ്യാ, രണ്ടാഴ്ച കൂടിയിട്ട് ഇന്ന് അപ്പൂനെ സ്കൂളിലേക്ക് അയക്കണേ. അതിന്റെ ഇടയിൽ എങ്ങനെയാ ഞാൻ കളിക്ക് പോവാ? എന്നാ പിന്നെ ഞാൻ സ്കൂളിലേക്കില്ല അപ്പു.
1: ഞാൻ നോക്കിക്കോണം.
2: എടാ എന്താ, എന്താ എന്റെ അപ്പൂനെയാ? അമ്പലത്തിൽ വെച്ച് കുട്ടികൾ പറഞ്ഞതാ അവര് ശയന പ്രദർശനം ചെയ്യാ അപ്പുന്റെ തെണ്ണം മാറാൻ. അപ്പുനിപ്പോ എന്താ തെണ്ണം? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനേ ഇങ്ങോട്ട് നോക്കൂ, അപ്പുന്റെ കച്ചേരി തീർന്നിട്ട് വരിക. നീ എന്തോന്നും മിണ്ടാത്ത.
0: അമ്മ ക്ഷമിക്കണം, ഞങ്ങൾ ഒളിച്ചു വയ്ക്കായിരുന്നു. കഴിയുന്ന ഇത്രയും കാലം അമ്മ ദുഃഖിക്കരുന്ന് കരുതിയിട്ട അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പുന് ദണ്ണുണ്ട്, ഇനി ഒരു മരുന്നുമില്ല. ആശാനെ ഞാൻ കാണാതിരിക്കായിരുന്നു. പക്കമേളക്കാരുടെ പാസ്പോർട്ടിന്റെ കൂടെ ആശാന്റെയും ആപ്ലിക്കേഷൻ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിൽ തന്നെ 10 മന്ത് കച്ചേരി ഉണ്ട് അത്രേ, പിന്നെ ഇംഗ്ലണ്ട്. ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവും. അല്ല ആശാൻ എന്താ ഒരു ക്ഷീണം പോലെ?
3: ഒന്നുമില്ല, വാസുവിനോട് ഒരു കാര്യം പറഞ്ഞ.
0: എന്താ, വരാൻ ബുദ്ധിമുട്ട് വല്ലതും?
3: അതല്ല വാസു, ഇരിക്കെ അന്ന് അപ്പുവിന്റെ കാര്യം മൂസ് പറഞ്ഞത്
0: ഓർമ്മയുണ്ട്? തലവേദന ഉണ്ടെങ്കിൽ മാത്രം പോരെ എണ്ണ.
3: എണ്ണ തേച്ചിട്ടും കാര്യമില്ല വാസു.
4: മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ സായികുമാർ അഭിനയിച്ചു. സുരേഷ് ഗോപി ഹിറ്റായ ദി ടൈഗറിൽ DYSP പോത്തനായി സഹകഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആഗതൻ എന്ന സിനിമയിൽ സത്യരാജിന് വേണ്ടി ശബ്ദം നൽകിയ അദ്ദേഹം തിളക്കത്തിൽ ത്യാഗരാജിന് വേണ്ടിയും ഡബ് ചെയ്തു. മോഹൻലാലിനെ പോലുള്ള കഴിവുള്ളവനാണെന്ന് സംവിധായകൻ വിനയൻ വിശേഷിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ അഭിനയ കഴിവിന് ലഭിച്ച ഏറ്റവും മികച്ച അഭിനന്ദനമാണ്.
5: മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. IOFഉം ഞങ്ങളെല്ലാവരും നിന്നോട് ചെയ്തത് ചതിയാണ്. ബോബി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇപ്പോ രാമേട്ടന്റെ മോൻ വന്നു, അവന് ജനപിന്തുണയുണ്ട്. എന്നിരുന്നാലും നിന്നെ പാർട്ടിക്ക് ഒരിക്കലും കൈവിടാനാവില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ മേടയിലാന്റെ കളി നിന്നെ ഇവിടെ നിറക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സ്റ്റീഫ. പക്ഷെ ആ ബോബി എന്നെയൊന്ന് കരുതിയിരിക്കണം. അവൻ വിഷമാ, കുടുംബവിഷം. നിനക്ക് നേരെ വാ നേരെ പോവാണെന്ന് എനിക്കറിയാം, പക്ഷേ ബോബിയെ പോലുള്ള ഒരുത്തിന് നേരിടേണ്ടത് അങ്ങനെയല്ല.
6: പിന്നെങ്ങനാ വർമ്മ സാറേ?
5: ആ പറയാം. പണ്ട് ഒരു റെയിൽവേ പാളത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന പള്ളിക്കൂടവും എന്റെ വീടും. കൂടെ പഠിച്ചിരുന്ന തഹസീൽദാരുടെ മകനൊരു പേടയായിരുന്നു. നിവർത്തി കിട്ട ഒരു ദിവസം ഞാൻ അവനെ തല്ലി. വലിയ കോലാഹലമായി. അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛനീ വർമ്മ എന്നുള്ള വാല് മാത്രമേ ഉള്ളൂ. പലിശയ്ക്ക് കൊടുപ്പും ഭൂമിയിടപാടും കള്ളിഷാപ്പും ഒക്കെ ആയിരുന്നു. തഹസീൽദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല. പുകലൊക്കെ ഒരു വീത്ത ഒതുക്കി എന്നെയും വിളിച്ച് പാളം വഴി നടത്തിക്കൊണ്ട് വരിക അച്ഛൻ. മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു, ഇടാ മഹേശ, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മളോട് കുരുക്കാൻ വന്നാ നമ്മൾ അയാളെ നേരിടുന്നതിന് ഒരു തഞ്ചമൊക്കെ വേണം. ഇപ്പതാ അവിടുന്ന് ഒരു തീവണ്ടി വരും. നിന്റെ ഒപ്പം നടക്കുന്നത് തഹസീൽദാരുടെ ചക്കനാണെന്ന് വിചാരിക്കുക. അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ. അപ്പൊ നിനക്ക് അവനോട് വൈരാഗ്യമുണ്ടേ. നിനക്കവൻ ഇല്ലാതാകണം എന്നൊരാഗ്രഹവുമുണ്ടേ. ദാ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ദൂരത്തുനിന്ന് തീവണ്ടി ഇങ്ങനെ വരും. നീ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവൻ്റെ ഒപ്പം നടക്കും. തീവണ്ടി അടുത്തെത്തുമ്പോൾ കൈമുട്ടുകൊണ്ട് ചെറുതായിട്ടൊരു തട്ട് ഒരു തട്ട് തീർന്നേ. നമ്മളെ ആരും സംശയിക്കുകയില്ല. തീവണ്ടി അവനെയും കൊണ്ടുപോവുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നും പാലിക്കുന്ന ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത്. സ്റ്റീഫനും നിന്റെ കൂടെ നിന്നുവന്നാ മതി. ബോബിയെ നമുക്ക് അതേപോലെ തട്ടാം.
6: ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത.
5: ആരാണ് സ്റ്റീഫന്റെ തന്ത? അല്ല, അത് പി കെ രാമദാസാണെന്നൊരു.
4: മലയാള സിനിമയിൽ നടനയാത്ര തുടരുന്ന സായികുമാർ എന്ന അതുല്യ പ്രതിഭയുടെ ഏതാനും ചില അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള താരസ്വരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയും ധാരാളം വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു. താരസ്വരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
7: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
8: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
1: നീ കളിക്കലേ.
8: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
9: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
9: പോന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
9: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
9: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
9: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
9: ആന്ന്.
10: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, മധുര ഗീതങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയും സിനിമാ ഗാനങ്ങളും ആസ്വദിക്കുന്നതിൽ ഭാഷയുടെയോ ദേശത്തിന്റെയോ ഭേദമില്ല. മലയാളത്തിന്റെ മാധുര്യത്തോടൊപ്പം ഇതര ഭാഷകളിലെ മധുര ഗാനങ്ങളും നമുക്കേറെ ഇഷ്ടമാണ്. തമിഴ് സിനിമകളിലെ ചില ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ. ആയിരത്തി തൊള്ളായിരത്തി 1980 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയായിരുന്നു തകര. ഭരതന് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തമിഴ് റീമേക്കിംഗ് ആണ് 1992 പുറത്തിറങ്ങിയ ആവാരംപൂ. വിനീതും നന്ദിനിയും നാസറും ഗൗണ്ടമണിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ പ്രണയകഥയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ അവാർഡ് നാസറിന് ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ്. ഗംഗൈ അമരൻ രചന നിർവഹിച്ച് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം. നദിയോടും കരയോരം ഒരു രാഗം അലൈപായും

ഭാഷാ വ്യത്യാസമില്ലാതെ സംഗീതാസ്വാദകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച സിനിമയാണ് തുള്ളാത്ത മനവും തുള്ളും എന്നത്. 1999 S7 കഥയും സംവിധാനവും നിർവഹിച്ച് ഈ സിനിമ പുറത്തിറക്കിയത്. വിജയ്, സിമ്രാൻ, മണിവർണ്ണൻ, ധാമു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. വൈരമുത്തു, മുത്തു വിജയൻ, ഭാരതിയാർ തുടങ്ങിയവർ രചന നിർവഹിച്ച മനോഹരമായ 8 ഗാനങ്ങൾ ഇതിലുണ്ട്. മികച്ച ചിത്രത്തിനുള്ള 2 സമ്മാനം, മികച്ച നടിക്കുള്ള 2 സമ്മാനം, MGR ഓണററി അവാർഡ് എന്നിവ ഉൾപ്പെടെ 3 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയ ചിത്രമാണ് തുള്ളാത്ത മനവും തുള്ളും എന്നത്. ഇന്നിസിൽ പാടി വരും ഇളം കാറ്റുക്കുരു.

1991 പുറത്തിറങ്ങിയ രജനീകാന്ത സിനിമയാണ് ദളപതി. മണിരത്നം രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമ ജി വെങ്കടേശ്വരനാണ് നിർമ്മിച്ചിരിക്കുന്നത്. രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയും അരവിന്ദ് സ്വാമിയും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ജയശങ്കർ, അമരീഷ് പുരി, ശ്രീവിദ്യ, ഭാനുപ്രിയ, ശോഭന, ഗീത തുടങ്ങിയവരും വിവിധ വേഷങ്ങളിൽ ഈ സിനിമയിലെത്തുന്നു. മികച്ച സംവിധായകൻ, മികച്ച സംഗീത സംവിധായകൻ, മികച്ച നടൻ, മികച്ച സ്വഭാവ നടൻ, സ്വഭാവ നടി, മികച്ച ഛായാഗ്രാഹകൻ തുടങ്ങി 6 അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ദളപതി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. വാലിയുടെ രചന, ഇളയരാജയുടെ സംഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്ന് പാടിയത്. രാക്കമ്മ കയ്യത്തട്ട് പുതുരാഗത്തിൻ മേട്ടുക്കട്ട്.

രാജീമേനോൻ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയായിരുന്നു മിൻസാര കനവ്. 1997 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ അരവിന്ദ് സ്വാമിയും പ്രഭുദേവയും കാജോളുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും AR റഹ്മാൻ. മിൻസാര കനവിലെ ഒരു ഗാനം. വൈരമുത്തുവിന്റെ രചന, കവിത പദ്വാൾ, ശങ്കർ മഹാദേവൻ എന്നിവർ ആലപിക്കുന്നു. AR റഹ്മാന്റെ വിഷാദാത്മകമായ സംഗീതം.

1995 പുറത്തിറങ്ങിയ ഒരു മണിരത്നം സിനിമയായിരുന്നു ബോംബെ. ഏതാണ്ട് 25 പുരസ്കാരങ്ങൾ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ മനോഹരമായ പ്രണയഗാനങ്ങളുണ്ട്. സംഗീതം AR റഹ്മാൻ, ഹരിഹരനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. കേരളത്തിലെ ബേക്കൽകോട്ടയുടെ പശ്ചാത്തലത്തിലാണ് ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാനരചന വൈരമുത്തു.

മധുര ഗീതങ്ങൾ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് മധുര ഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള പ്രേക്ഷകർ ഏറെ ആസ്വദിച്ച മറ്റൊരു തമിഴ് സിനിമയാണ് പ്രഭുവിന്റെ ചിന്നത്തമ്പി. 1991 പി വാസു രചനയും സംവിധാനവും നിർവഹിച്ച് ഈ സിനിമ പുറത്തിറക്കിയത്. ഒരു റൊമാന്റിക് മ്യൂസിക്കൽ ഡ്രാമയായ ഈ സിനിമയിൽ 6 ഗാനങ്ങളുണ്ട്. ചിന്നത്തമ്പിയായി പ്രഭുവും നന്ദിനിയായി ഖുശ്ബുവും വേഷമിടുന്നു. വാലിയുടെ രചനക്ക് ഇളയരാജ ഈണം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. കുയിലിപ്പിടിച്ച് കൂടിലടച്ച് കൂവസുല്ലുകിര ഉല്ല.

1992 പുറത്തിറങ്ങിയ റോജ എന്ന സിനിമയിലും എ ആർ റഹ്മാന്റെ മാസ്മരിക സംഗീതത്തിൽ പിറന്ന ഗാനങ്ങളുണ്ട്. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ അരവിന്ദ് സ്വാമി നായകനായി അഭിനയിച്ച സിനിമയിലെ ഒരു ഗാനമാണ് മധുരഗീതങ്ങളിലെടുത്തത്. ആലാപനം മിൻമിനി ചിന്ന ചിന്ന ആശയി.

അടുത്ത ഗാനം പടയപ്പ എന്ന രജനീകാന്ത് സിനിമയിലേതാണ്. 1999 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. കെ എസ് രവികുമാറിന്റെ സംവിധാനം. വൈരമുത്തുവിന്റെ രചനയ്ക്ക് എ ആർ റഹ്മാൻ ഈണം നൽകിയ ഒരു ഗാനമാണ് മധുരഗീതങ്ങളിലെടുത്തത്. ശ്രീനിവാസ്, ഹരിഹരൻ, നിത്യശ്രീ മഹാദേവൻ, പാലക്കാട് ശ്രീരാം തുടങ്ങിയവർ ആലപിച്ച ഒരു മധുര ഗാനം. മിൻസാ

ചിത്രം അലൈപായുതേ. എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനം. സാധന സർഗം, ശ്രീനിവാസ് എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. മാധവൻ, ശാലിനി, അരവിന്ദ് സ്വാമി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന അഭിനേതാക്കൾ. സ്നേഹിതനെ സ്നേഹിതനെ

മധുരഗീതങ്ങളിൽ അവസാനമായി 1993 പുറത്തിറങ്ങിയ ജെന്റിൽമാൻ എന്ന സിനിമയിലെ ഗാനമാണ്. കഥയും തിരക്കഥയും സംവിധാനവും ശങ്കർ, കെ ടി കുഞ്ഞുമോൻ നിർമ്മിച്ച, അർജുൻ, മധുബാല തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിലെ എ ആർ റഹ്മാൻ ഈണമിട്ട ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. വൈരമുത്തുവിന്റെ രചനയിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാത മോഹനും ആലപിച്ച ഗാനം. എൻ വീട്ട് തോട്ടത്തിൽ

0: തമിഴ് സിനിമകളിലെ മധുര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുര ഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലോചന.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 9, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 13, ശകവർഷം 1948, ആശ്വിനം 3, 2026 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.